ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57:17. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 27, കൊല്ലവർഷം 1201, ഇടവം 3, 2026 മെയ് 17 ഞായറാഴ്ച.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി ഭരത്ദാസ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടൂട്ടി കാർഷിക വൃത്താന്തം. മഞ്ഞൾ കൃഷി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. കൂർക്കം വലിയുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. ഒബീസിറ്റി അഥവാ അമിതവണ്ണവും ആയുർവേദ ചികിത്സയും. ആയുർവേദ ഡോക്ടർ G വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം വി മധുസൂദനൻ നായർ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. മഴക്കാലത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം സെന്ററിന്റെ ചാർജുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ SS വിനോദ് സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം. 10:30 കുട്ടി റോക്സ്. 11:30 ബാലലോകം. മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി C മാത്യു,

0: കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ. 3 ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi will reach Gothenburg today on a 2-day visit to Sweden, marking a historic milestone in the deepening alliance between New Delhi and Stockholm. Mr. Modi will hold bilateral talks with his Swedish counterpart Ulf Kristersson to review the entire gamut of bilateral relations and explore new avenues of cooperation to enhance bilateral trade as well as collaboration in green transition, AI, emerging technologies, start startups, resilient supply chains, defense, space, climate action, and people-to-people ties. The two prime ministers will also address the European Roundtable for Industry, a leading pan-European business leaders forum, along with President of the European Commission, Ursula von der Leyen. This engagement represents the third leg of the prime minister's broader European tour. Earlier, Prime Minister Modi undertook a series of engagements on his visit to the Netherlands yesterday, ranging from community interactions to the meeting with the Dutch royal family. Addressing a community program in The Hague, the Prime Minister said the world is facing a series of unprecedented challenges, including the COVID-19 pandemic, ongoing conflicts, and an emerging energy crisis. He cautioned that failure to address these challenges swiftly could reverse global development gains and push large sections of the population into poverty. Minister Narendra Modi also underlined India's growing global role, describing the country as a land of opportunities in the 21st century that is driven by both technology and human values.
2: 21st sadi ka Bharat avsaron ki bhoomi hai. Bharat technology driven bhi hai aur humanity driven bhi hai. Bharat jitna ancient hai utna hi modern ban raha hai. और विकसित भारत की जर्नी में भागीदारी का भी है. मैं नेदरलैंड्स में भारतीय समुदाय के सभी साथियों से कहूंगा, आप भारत में ज्यादा से ज्यादा सहयोग बढ़ाएं. इससे भारत का सामर्थ्य भी बढ़ेगा और आपके इन्वेस्टमेंट पर रिटर्न भी ज्यादा मिलेगा.
1: The Joint Parliamentary Committee on One Nation, One Election Bill held extensive consultations in Bengaluru with political parties, legal fraternity and civil society yesterday. Briefing media persons, the chairman of the committee, P.P. Chaudhary, informed that the objections and recommendations are being collected by the JPC during their visits to different states. On challenges posed by the proposal, he said that synchronizing elections will need to prematurely dissolve a few state assemblies and resolve issues arising out of anti-defection laws, no confidence motion and president rule. The Archaeological Survey of India, ASI, has granted the Hindus an unrestricted access to the monument at Bhojshala complex in Dhar district of Madhya Pradesh for worship and other purposes. The ASI's decision came a day after the Madhya Pradesh High Court ruled that Bhojshala in Dhar was a temple of God.

0: Saraswati. Within days of levying high custom duties on precious metals, government has imposed import curbs on silver. The Directorate General of Foreign Trade in a notification said the import policy for silver, including silver plated with gold and platinum, are revised from free to restricted with immediate effect. Delhi government has taken a significant decision to reduce the value-added tax on aviation turbine fuel in the national capital from 25% to 7%. Delhi Chief Minister Rekha Gupta said that the decision has been taken in line with the Prime Minister Narendra Modi's emphasis on strengthening connectivity and economic activity with the objective of providing relief to the aviation sector, promoting tourism and logistics activities. In badminton, Indian duo Sattvik Sairaj Ranki Reddy and Chirag Shetty will face the Indonesian pair of Leo Roli Cornando and Daniel Martin in the men's doubles final of the Thailand Open in Bangkok today. And that is the end of this news bulletin.
1: Agashavani 102.7 Manjeri FM Malayalathinte ഹൃദയതാളം. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി ഭരത്ദാസ്.
2: ജീവിതത്തിൽ നല്ലൊരു ഭാഗവും നാം കാത്തിരിപ്പിനാണ് ചിലവാക്കുന്നത്. ചില കാത്തിരിപ്പ് സുഖകരമാണ്, മറ്റു പലതും അസഹനീയവുമാണ്. യാത്രയ്ക്കായി ടിക്കറ്റ് എടുക്കുവാൻ ക്യൂവിൽ നിൽക്കുന്ന കാത്തിരിപ്പ്, ടിക്കറ്റ് കിട്ടിയാൽ ട്രെയിൻ വരുവാനുള്ള കാത്തിരിപ്പ്, പരീക്ഷയ്ക്കുള്ള കാത്തിരിപ്പ്, റിസൾട്ട് വരുവാനുള്ള കാത്തിരിപ്പ്, കല്യാണത്തിനുള്ള കാത്തിരിപ്പ്, റാങ്ക് ലിസ്റ്റിൽ നിന്നും ജോലി കിട്ടുവാനുള്ളത്, അങ്ങനെ പോകുന്നു കാത്തിരിപ്പ്. ഇന്ന് നിങ്ങളോട് സംവദിക്കാനുള്ളത് ഈ ലോകത്ത് നടന്ന ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാത്തിരിപ്പിന്റെ കഥയാണ്. 2024 ജൂൺ മാസം 5 തീയതിയാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അവരുടെ സഹയാത്രികനായ ബാരി വിൽമോറുമൊത്ത് 8 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കായി അന്തർദേശീയ സ്പേസ് നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ യന്ത്ര തകരാറ് മൂലം അവർക്ക് തിരിച്ചു വരുവാനായില്ല. എപ്പോൾ തിരിച്ചു വരുമെന്ന് ഒരു ധാരണയുമില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പല ഉദ്യമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒടുവിൽ 256 ദിവസങ്ങൾക്ക് ശേഷം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കാപ്സ്യൂൾ വഴി 18 മാർച്ച് 2025 അതിസാഹസികമായി അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഈ ദിവസം അത്രയും ശുഭാപ്തി വിശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പല പരീക്ഷണങ്ങൾ നടത്തിയും പഠനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടും സുനിത സമയം ഫലപ്രദമായി വിനിയോഗിച്ചു. നമ്മൾ ആലോചിക്കേണ്ടത് സമയത്ത് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ, ട്രാഫിക് ജാമിൽ അകപ്പെടുമ്പോൾ, ട്രെയിൻ ബസ് ലേറ്റ് ആവുമ്പോൾ നാം അസ്വസ്ഥരാകാറുണ്ടോ, ക്ഷമകെടാറുണ്ടോ? സുനിത വില്യംസ് നമുക്ക് തരുന്ന പാഠം കാത്തിരിപ്പ് എങ്ങനെ ഒരു നല്ല അനുഭവമാക്കാമെന്നതാണ്. കാത്തിരിപ്പ് പ്രയോജനകരമായ വിനോദമാക്കുവാൻ നമുക്ക് സാധിക്കണം. വെറുതെ ടെൻഷൻ അടിച്ച് ബ്ലഡ് പ്രഷർ കൂട്ടുകയല്ല വേണ്ടത്. സമാധാനപരമായി പോസിറ്റീവ് ചിന്തകളിലൂടെ സംഗീതം ആസ്വദിച്ചോ, തമാശ പറഞ്ഞോ, പുസ്തകം വായിച്ചോ, കളികളിൽ ഏർപ്പെട്ടോ സമയം ചിലവാക്കുക. അങ്ങനെ കാത്തിരിപ്പ് സുഖകരമായ അനുഭവം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: വി ഭരത്ദാസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447468432. നമ്പർ ആവർത്തിക്കാം, 9447468432. സുഭാഷിതം.
3: ഇനി പ്രഭാതഗീതം. ആദ്യഗാനം കെ എസ് ചിത്ര പാടിയത്. കനിവിൻ നുറവിടമേ കന്യക മേരിയമ്മേ എന്ന് തുടങ്ങുന്നു.

0: ബ്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 12218 ചണ്ഡീഗഡ് തിരുവനന്തപുരം നോർത്ത് സമ്പർക്ക് ക്രാന്തി 3:01 വൈകി 6:52 19578 നമ്പർ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 44 വൈകി 7:43 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇവിടെ എത്തേണ്ടതായ മറ്റ് വണ്ടികളെല്ലാം കൃത്യസമയം പാലിക്കുന്നു. 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
0: ട്രെയിൻ സമയം.

ഇനി ഇന്നത്തെ വിശേഷം ശ്രദ്ധിക്കാം. ഇന്ന് അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ ദിനം, ലോക ഹൈപ്പർ ടെൻഷൻ ദിനവും ഇന്നാണ്. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിശേഷം.

0: ചരിത്രപഥം. ഇന്ന് മെയ് 17 ചരിത്രത്തിൽ ഇന്നാണ് 1865 ഇന്റർനാഷണൽ ടെലഗ്രാഫ് യൂണിയൻ പാരീസിൽ സ്ഥാപിതമായത്. പിന്നീട് ഇതേ സംഘടനയുടെ പേര് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്നായി മാറി. ആസ്ഥാനം ജനീവയിലേക്ക് മാറുകയും ചെയ്തു. വിവരവിനിമയ സാങ്കേതിക രംഗത്ത് റേഡിയോ സ്പെക്ട്രം വിതരണം ചെയ്യുന്ന ഉത്തരവാദിത്തം ഈ അന്താരാഷ്ട്ര സംഘടനയ്ക്കാണ്.
1: ചരിത്രപഥം.
0: ഇനി കാർഷിക വൃത്താന്തം.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
4: മഞ്ഞൽ കൃഷി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഷാനില നീലിയാട്ട്, മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ

0: ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റാണ് ഷാനില നീലിയാട്ട്.
1: ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. മലയാളികളുടെ ദൈനംദിന ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് മഞ്ഞൾ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറവും മണവും നൽകുന്നതിനും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നു. കൂടാതെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മഞ്ഞൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മഞ്ഞളിൽ നിറം നൽകുന്ന കുർക്കുമിൻ എന്ന രാസവസ്തുവാണ് ഔഷധ ഗുണങ്ങൾക്ക് കാരണം. കുർക്കുമിൻ ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റാണ്. കൂടാതെ ജീവകം ബി, ജീവകം സി, നിയാസിൻ, കാൽഷ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, സിങ്ക് തുടങ്ങിയ ധാതുക്കളും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്നു. രക്തം ശുദ്ധീകരിക്കുന്നതിനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും മഞ്ഞൾ ഉപയോഗിക്കാം. പ്രാദേശിക മഞ്ഞൾ ഇനങ്ങളാണ് തെക്കൂർപേട്ട, സുഗന്ധം, കോഡൂർ, ആർമൂർ, ആലപ്പുഴ. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇനങ്ങളാണ് കാന്തി, ശോഭ, സോന, വർണ്ണ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് പുറത്തിറക്കിയ ഇനങ്ങളാണ് സുവർണ, സുഗുണ, സുദർശന, ഐ എസ് ആർ ആലപ്പി സുപ്രീം, പ്രഭ, പ്രതിഭ, ഐ എസ് ആർ പ്രഗതി, ഐ എസ് ആർ കേദാരം, ഐ എസ് ആർ സൂര്യ. ഇലപ്പുള്ളി രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ് ഐ എസ് ആർ ആലപ്പി സുപ്രീം, ഐ എസ് ആർ കേദാരം. നിമാവിരകളോട് മിതമായ പ്രതിരോധം കാണിക്കുന്ന ഇനങ്ങളാണ് ഐ എസ് ആർ പ്രഗതി, പ്രതിഭ. ധാരാളം മഴ ലഭിക്കുന്ന ചൂടുള്ള കാലാവസ്ഥയിൽ മഞ്ഞൾ സമൃദ്ധമായി വളരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൃഷിക്കായി നിലമൊരുക്കി തുടങ്ങാം. ഒരു തനിവിളയായും ഇടവിളയായും മഞ്ഞൾ കൃഷി ചെയ്യാം. നല്ല വളക്കൂറുള്ള നീർവാർച്ചയും വായുസഞ്ചാരവുമുള്ള ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുന്നതിനു വേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 സെന്റിന് 2 കിലോ എന്ന തോതിൽ ചേർക്കണം. ഭൂകാന്ഡങ്ങളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. മഞ്ഞളിൽ മാതൃകാന്ഡങ്ങളും ചെറുവിത്തുകളും നടീൽ വസ്തുവായി ഉപയോഗിക്കാം. 1 സെന്റ് സ്ഥലത്തേക്ക് 8 കിലോ വിത്ത് വേണ്ടിവരും. 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെന്റിമീറ്റർ ഉയരവുമുള്ള തടങ്ങൾ 40 സെന്റിമീറ്റർ അകലത്തിൽ എടുത്ത് അതിൽ 25 സെന്റിമീറ്റർ, അതായത് ഏകദേശം 2 ചാൻ അകലത്തിൽ ചെറുകുഴികൾ എടുത്ത് ജൈവവളം ഇട്ടു വിത്തുകൾ നടാം. 20 ഗ്രാം തൂക്കമുള്ള വിത്താണ് നടാനായി ഉപയോഗിക്കേണ്ടത്. നടീൽ കഴിഞ്ഞ ഉടനെ പച്ചില ഉപയോഗിച്ച് പുതയിടണം. 1 സെന്റിന് 60 കിലോ എന്നതാണ് കണക്ക്. നട്ട് 50 ദിവസത്തിലും ഇതേ അളവിൽ പുതയിടൽ ആവർത്തിക്കണം. നട്ട് 60, 120, 150 ദിവസങ്ങളിൽ കള നിയന്ത്രണം നടത്തണം. കളകളുടെ തീവ്രതക്കനുസരിച്ച് 2-3 കളപറിക്കൽ നടത്താം. മഞ്ഞളിന്റെ കടക്കൽ മണ്ണിട്ട് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു പരിപാലന മുറയാണ്. നടീൽ കഴിഞ്ഞ ഉടനെ ജലസേചനം നടത്തണം. തുടർന്ന് ജലലഭ്യതയ്ക്കനുസരിച്ച് 7 മുതൽ 10 ദിവസത്തെ ഇടവേളകളിൽ നനയ്ക്കണം.
0: മലപ്പുറം കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ഷാനില നീലിയാട്ടാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 6282451615. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.

ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തെക്കു പടിഞ്ഞാറൻ കാലവർഷം അന്തമാൻ നിക്കോബാറിലെത്തി. 26-ന് കേരളത്തിൽ എത്താൻ അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ വ്യാപകമായി കനത്ത മഴയും ശക്തമായ കാറ്റും മിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ.
4: അൽ റിഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
5: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റിഹാൻ കണ്ണാശുപത്രി, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി. ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
0: ഫോൺ 0483271439.
2: ദൃഷ്ടി.
6: മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം. ധനകാര്യം മുഖ്യമന്ത്രിക്ക്. കോൺഗ്രസിന് 12 മന്ത്രിമാർ, ലീഗിന് 5. റാപ്പ് ഗായകൻ വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലെന്ന് കണ്ടെത്തി. വെള്ളി ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ച, അധ്യാപികയും അറസ്റ്റിൽ. ജൂലൈ 1 മുതൽ CBSE 9-10 ക്ലാസുകളിൽ ത്രിഭാഷാ പഠനം. മാലദ്വീപിൽ ആഴക്കടൽ ഗവേഷണത്തിനിടെ 5 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞർക്ക് ദാരുണാന്ത്യം. രക്ഷാപ്രവർത്തനത്തിന്റെ മുങ്ങൽ വിദഗ്ധനും മരിച്ചു. കേരളത്തിൽ കാലവർഷം 26-ന് കാലാവസ്ഥാ വിദഗ്ധർ. ആൻഡമാൻ നിക്കോബാറിൽ കാലവർഷം തുടങ്ങി. IS ഭീകരൻ മൈനുകി US നൈജീരിയ സംയുക്ത ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. മിൽമ പാൽ ലിറ്ററിന് ഇനി 56 രൂപ, വർധന 21 മുതൽ. നോയിഡ തൊഴിലാളി സമരം. സമരക്കാരെ ഭീകരരെ പോലെ കാണരുതെന്ന് സുപ്രീംകോടതി. ചെൽസിയെ വീഴ്ത്തി FA കപ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ഗുജറാത്തിനെ 29 റൺസിന് തോൽപ്പിച്ച് കൊൽക്കത്ത പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി.
7: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റിഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
8: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
0: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
3: സ്വർണം പാവന 170 രൂപ കുറഞ്ഞ് 115,080 രൂപയായി. തങ്കം 10 ഗ്രാമിന് 149,800 രൂപ. വെള്ളി കിലോയ്ക്ക് 270,000. കുരുമുളക് നാടൻ 66,000, ചേട്ടൻ 67,500, വയനാടൻ 68,500. റബ്ബർ കോട്ടയത്തെ വില RSS 4 26,200, RSS 5 25,800. വെളിച്ചെണ്ണ കിണ്ടലിന് കോഴിക്കോട് 25,200 രൂപ, വടകര 24,830, മാനന്തവാടി 26,800. കൊപ്ര കിണ്ടലിന് കോഴിക്കോട് എടുത്തപടി 14,500 രൂപ, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് കിണ്ടലിന് കോഴിക്കോട് റോട്ടറി 4,200.

0: നാളികേരം 1000 എണ്ണത്തിന് പാലക്കാട് 23000, പൊന്നാനി 17000, കോഴിക്കോട് 16750 രൂപ. നാളികേരം കിൻഡലിന് മഞ്ചേരി 4450, മാനന്തവാടി 5600. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6000, കോഴിക്കോട് കൊയിലാണ്ടി 9000. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2500 രൂപ, മാനന്തവാടി 3500. അടയ്ക്ക 1000 എണ്ണത്തിന് പാലക്കാട് 3800, പൊന്നാനി 4000. അടയ്ക്ക കിൻഡലിന് കോഴിക്കോട് 9000, മഞ്ചേരി 7500. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയതും പുതിയതും 37000 രൂപ, മാനന്തവാടി പഴയത് 36000. കുരുമുളക് മഞ്ചേരി നാടൻ 68000. ചുക്ക് കിൻഡലിന് പാലക്കാട് 27500, കോഴിക്കോട് 25000, മാനന്തവാടി 22500. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 10500 രൂപ, മാനന്തവാടി പഴയത് 7000. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2300, മാനന്തവാടി 2500. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2600. ശർക്കര കിൻഡലിന് പാലക്കാട് 5033, കോഴിക്കോട് 5400, മാനന്തവാടി പാണ്ടി 5100. നിലക്കടല കിൻഡലിന് പാലക്കാട് 17000, ചിറ്റൂർ 16000, കോഴിക്കോട് 11800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 600, മാനന്തവാടി ലഗോൺ 620. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18000, പാലക്കാട് മട്ട 4700, ബോധന 3600.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ കൂർക്കമലയുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നത് കേൾക്കാം. ആയുരാരോഗ്യത്തിൽ ഒബീസിറ്റി അഥവാ അമിതവണ്ണവും ആയുർവേദ ചികിത്സയും ആയുർവേദ ഡോക്ടർ ജി. വിനോദ് കുമാർ സംസാരിക്കുന്നു.

6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം അല്പസമയത്തിനുള്ളിൽ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ

0: നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
1: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
4: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
5: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
4: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
5: കണ്ടില്ലേ
6: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
7: നോ സിഗ്നൽ.
4: ഇനി എന്ത് ചെയ്യും?
6: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
5: ഏയ് മണ്ടത്തരം നിർത്ത്.
4: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
7: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9th class മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
9: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
1: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച് രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും.

0: പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ സിബിഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സിബിഐ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും സിബിഐ കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സിബിഎസ്ഇ 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജൂലൈ 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും സിബിഎസ്ഇ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് പിഐബിയുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പിഐബി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 10 മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർകോട് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. ജൂൺ 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി

ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം ബി പി സുഹൈബ് മൌലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ

0: സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

0: എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും FM ശുഭദിനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്തപ്പോ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവോ, ആശ്വാസമായി കുട്ടിയെ.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനായി ഇത്തവണ 361,044 അടിസ്ഥാന സീറ്റുകൾ. സർക്കാർ സ്കൂളുകളിൽ 2,424 ബാച്ചുകളിലായി 141,200 സീറ്റുകളുണ്ട്. എയ്ഡഡ് മേഖലയിൽ 3,302 ബാച്ചുകളിലായി 165,150 സീറ്റുകളും. SSLC, THSLC, AHSLC, SSLC HI, THSLC HI എന്നീ പരീക്ഷകളുടെ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഓൺലൈനായി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും പരീക്ഷാ കേന്ദ്രത്തിലെ പ്രഥമാധ്യാപകർക്ക് മുൻപാകെ നൽകണം. പ്രഥമാധ്യാപകർക്ക് 22 വരെ ഓൺലൈൻ പരിശോധന നടത്താം. ഇതിനു പുറമെ ഫോട്ടോകോപ്പി, സ്കൂട്ടിനി എന്നിവയ്ക്കും ഓൺലൈനായി അപേക്ഷിക്കാം. സ്കൂളിൽ നൽകാത്തതും പ്രഥമാധ്യാപകർ ഓൺലൈൻ പരിശോധന നടത്താത്തതുമായ അപേക്ഷകൾ പരിഗണിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് പരീക്ഷാഭവൻ .kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് സൗത്ത് ഇന്ത്യ RIESI ജ്ഞാനഭാരതി ക്യാമ്പസ് ബംഗളൂരുവിൽ വിദൂര പഠന രീതിയിൽ നടത്തുന്ന 2 ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. അപേക്ഷ www.riesi.ac.in വഴി ഈ മാസം 30 വരെ നൽകാം. കോഴ്സുകൾ അടുത്ത മാസം 1 ആരംഭിക്കും. IHRD കീഴിലുള്ള വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷം ലാറ്ററൽ എൻട്രി വഴി 2 വർഷത്തേക്ക് നേരിട്ടുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. +2, VHSC, സയൻസ്, ITI, KGCE കഴിഞ്ഞവർക്ക് പ്രവേശനം നേടാം. LE.polyadmission.org വഴി 4 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിന് മുൻപ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തി ഫീസ് അടയ്ക്കണം. SC, ST, OEC വിഭാഗക്കാർക്ക് ഫീസ് ആനുകൂല്യമുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 8547-00-5079. മറ്റൊരു നമ്പർ

0: 9497840006.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം. കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താ വിഷയം ശ്രദ്ധിക്കാം. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. വിദ്യാഭ്യാസത്തിന്റെ കാതൽ ചിന്തയത്രേ. വിദ്യാഭ്യാസത്തിന്റെ കാതൽ ചിന്തയത്രേ. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം ഏതാണ്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തരാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത്. ഇപ്പോൾ മധുരം ഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നോണി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ലാവണ്യ ദേവതെ നിന്നൊളി തിരളുന്ന ചൈതന്യമല്ലേ ഈ പ്രകൃതി. KG മാർക്കോസ് പാടിയ ഗാനം. ഉമ്മന്നൂർ ഗോപാലകൃഷ്ണന്റെ രചന. KP ഉദയഭാനുവിന്റെ സംഗീതം.

0: ഉമ്മന്നൂർ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കെ പി ഉദയഭാനു സംഗീതം നൽകി. കെ ജി മാർക്കോസ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം. ജീവിത പാഠം.
6: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
8: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
9: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
10: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
13: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
12: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
13: അതെങ്ങനെ?
12: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
13: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
14: ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാം. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഈ സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ട്

0: നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഈ സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയം ആദ്യം പറയാം. ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 15 മിനിറ്റ് വൈകി 8:48, 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
5: ട്രെയിൻ സമയം.
0: ഇനി ആരോഗ്യജാലകം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
6: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഫോൺ 0499332622262.
8: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
8: ENT പീഡിയാട്രിക്സ് ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
3: വിളിക്കൂ 0499332622262.
9: കൂർക്കംവലിയുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും സംസാരിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP.
10: രാത്രി മുഴുവൻ കൂർക്കം വലിച്ചുറങ്ങിയിട്ട് പകൽ ഉറക്കം തൂങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൂർക്കം വലിച്ചുറങ്ങുന്നത് നല്ല ഉറക്കത്തിന്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്നത് നല്ല ഉറക്കത്തിന്റെ ലക്ഷണമല്ല, ശരിയായ ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് കൂർക്കം വലി. ഉറക്കത്തിൽ ശ്വാസനാളം ക്രമാതീതമായി ചുരുങ്ങുമ്പോൾ വളരെ ചെറിയ ശ്വാസനാളത്തിലൂടെ നമ്മൾ ശ്വാസത്തിനായി ആഞ്ഞു വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് യഥാർത്ഥത്തിൽ കൂർക്കം വലി. ഇത്തരക്കാർക്ക് ശ്വാസം ശരിയായി കിട്ടാത്തത് കൊണ്ട് തന്നെ തലച്ചോറിനാവശ്യമായ ഓക്സിജൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ തലച്ചോറിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുകയുമില്ല. ഇത്തരക്കാരിൽ പലർക്കും ഉറക്കത്തിൽ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ വരെ എത്തിച്ചേരാം. അതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നാണ് അറിയപ്പെടുന്നത്. കൂർക്കം വലിയുള്ളവർക്ക് നിരവധി തവണ ഉറക്കം മുറിഞ്ഞു പോവാനും ഉറക്കത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടാനും കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗാഢനിദ്ര ലഭിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ഉന്മേഷത്തോടെ രാവിലെ എണീക്കാൻ കഴിയാറില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉറക്കച്ചടപ്പും ക്ഷീണവും തലവേദനയും ഒക്കെ ഇത്തരക്കാരിൽ കാണാറുണ്ട്. ഇവർക്ക് ഉന്മേഷക്കുറവ്, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, ഉദ്ധാരണക്കുറവ് തുടങ്ങിയവയും കണ്ടുവരാറുണ്ട്. പകൽ സമയങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഉറക്കം തൂങ്ങുന്ന സ്വഭാവം ഇത്തരക്കാരിൽ സ്ഥിരമായി കണ്ടുവരാറുണ്ട്. ഇത് നിരവധി റോഡ് അപകടങ്ങൾക്ക് വരെ കാരണമാവാറുണ്ട്. കൂർക്കം വലി ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് കൂർക്കം വലി ഉള്ളവർക്കല്ല, മറിച്ച് കൂർക്കം വലി ഉള്ളവരുടെ കൂടെ അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്നവരാണ് ഇത് ആദ്യം ശ്രദ്ധിക്കുന്നത്. ഇത്തരക്കാർ ഉറക്കത്തിൽ ശ്വാസം മുട്ടും, ചിലപ്പോൾ വിയർക്കും, മൂത്രമൊഴിക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും.

0: ഉറക്കും. ചിലപ്പോഴെങ്കിലും എണീച്ച് വേറൊരു സ്ഥലത്ത് പോയി ഉറങ്ങുകയൊക്കെ ചെയ്യും. ഉറക്കത്തിൽ സ്ട്രോക്ക് വരാൻ, ഒരു ഭാഗം തളർന്നു പോവാനും ഹൃദയാഘാതം വരാനും ഒക്കെ ഇത്തരക്കാരിൽ സാധ്യത കൂടുതലാണ്. കൂർക്കംവലി രോഗം കുട്ടികളിലും മുതിർന്നവരിലും കാണാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമാണ്. കുട്ടികളിൽ പ്രധാനമായും അഡിനോയിഡ്, അലർജി തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് കൂർക്കംവലി കാണാറുണ്ട്. ഇത് പലപ്പോഴും കുട്ടികളിൽ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് വരെ നയിക്കാറുണ്ട്. മുതിർന്നവരിൽ കൂർക്കംവലി പുരുഷന്മാരിലാണ് കൂടുതലായും കണ്ടുവരാറുള്ളത്. ശരീരപ്രകൃതിയിലും ഹോർമോണുകളിലുമുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. കൂർക്കംവലി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ ജോലിയെയും ബന്ധങ്ങളെയും വരെ ബാധിക്കാനും റോഡ് അപകടങ്ങൾക്ക് വരെയും കാരണമാവാറുണ്ട്. അതുകൊണ്ട് കൂർക്കംവലി രോഗം ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ ഒരു വിദഗ്ധ ENT ഡോക്ടറെയോ ചെസ്റ്റ് ഫിഷ്യനെയോ കണ്ട് ഉപദേശം തേടേണ്ടതാണ്.
1: കൂർക്കംവലിയുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും ഇതുവരെ സംസാരിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP. ഡോക്ടറുടെ ഫോൺ നമ്പർ പറയാം: 8547-4837-97.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ:
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഫോൺ 0483-280-5000.
11: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
11: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ഫോൺ 0483-280-5000.
12: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
13: പക്ഷേ എന്നോടൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. വാസ്തവം പറഞ്ഞാൽ, വാസ്തവം എന്ന വാക്ക് പറയാൻ എനിക്ക് എന്തിഷ്ടമാണെന്നോ. ഞാനുള്ളപ്പോൾ മൂപ്പർ ചെവിട് പൊട്ടനായിട്ടേയില്ല. ഞാൻ മാമന്റെ ഷർട്ടിന്റെ കൈ പിടിച്ചു വലിച്ചു. എപ്പോഴും എന്ന പോലെ അന്നും കറുപ്പ് വെളുപ്പ് കളങ്ങളുള്ള അദ്ദേഹത്തിന്റെ ട്രൗസർ വള്ളികൾ എന്തൊരു ഭംഗിയാണ് എന്ന് വിചാരിക്കുകയും ചെയ്തു. ആ, നീയാണോ? എന്നെ അതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ അഭിനയിച്ചു മാമൻ. ഈ ചീട്ടുകളിയുടെ പേരെന്താ മാമ? ദ ക്ലോക്ക് എന്ന അതിന്റെ പേര്. നന്നായിരിക്കുന്നു. ചീട്ടുകളൊക്കെ എനിക്ക് ഇപ്പോൾ തന്നെ അറിയാം. എനിക്ക് ജാക്കികളെ തീരെ ഇഷ്ടമില്ല. രാജാവിന്റെ വേലക്കാരെപ്പോലെ തോന്നുന്നത് കൊണ്ടായിരിക്കുമോ ആ ദേഷ്യം? അറിയില്ല മാമ. മാമനോടൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. ദേ, ഈ കളി കഴിയാറായി. കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഉടൻ തന്നെ മാമൻ ചീട്ടുകളൊക്കെ വാരിക്കൂട്ടി. ജയിച്ചോ മാമ? ഇല്ല. ചീട്ടുകൾ ഒരു ചെറു കൂമ്പാരം പോലാക്കി നീക്കിവെച്ചു. ഓക്കെ സെസെ, പണത്തിനു വേണ്ടിയാണെങ്കിൽ. വിരലുകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: നീ പറ, ഞാൻ റെഡി. ഗോട്ടി വാങ്ങിക്കാനായി ഒരു കുഞ്ഞു നാണയം തരുമോ? അദ്ദേഹം പുഞ്ചിരി തൂകി. ആർക്കറിയാം, എന്റെ കയ്യിൽ ഒരു കുഞ്ഞു നാണയം ഉണ്ടായേക്കും. ആർക്കറിയാം. കീശയിലേക്ക് കൈയിടാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ മാമനെ തടഞ്ഞു. മാമാ, ഞാൻ തമാശ പറഞ്ഞതാ, അതല്ല കാര്യം. കൊള്ളാം, പിന്നെന്താ? എന്റെ പ്രായത്തിലും കവിഞ്ഞ പക്വത മാമനെ രസിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും ഞാൻ തന്നെത്താനെ വായിച്ചു തുടങ്ങിയ മുതൽ. എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അറിയണം. പാടാതെ പാടാൻ മാമൻ അറിയുമോ? എനിക്ക് കാര്യം പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇതുപോലെ ഞാൻ ആ ചെറുവീട് എന്ന പാട്ടിന്റെ ചില വരികൾ പാടി. ഇതെനിക്ക് പുറത്ത് ശബ്ദം കേൾപ്പിക്കാതെ അകത്ത് പാടാൻ കഴിയും. അതല്ലേ മൂളൽ. മാമൻ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവാതെ പൊട്ടിച്ചിരിച്ചു. നോക്കൂ.

0: മാമ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ ഒരു പാടുന്ന കുഞ്ഞിക്കുരുവിയുണ്ട് എന്ന് കരുതി. ആ കുരുവിയാണ് പാടിയിരുന്നത്. ഹാ, നന്നായല്ലോ. അങ്ങനെ ഒരു കുഞ്ഞിക്കുരുവി നിനക്കുള്ളത് ആശ്ചര്യമായി. അയ്യോ, മാമന് മനസ്സിലാവുന്നില്ല. ഇപ്പോ എനിക്ക് ആ കുരുവിയുണ്ട് എന്ന് ഉറപ്പില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും എന്റെ ഉള്ളിൽ കാണുന്നത്? ഇപ്പോഴാണ് മാമന് മനസ്സിലായത്. എന്റെ ചിന്താക്കുഴപ്പം കണ്ട് മാമൻ പൊട്ടിച്ചിരിക്കുന്നു. സസേ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ വളരുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. നീ വളരുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നോട് മിണ്ടുകയും നീ കാണുകയും ചെയ്യുന്ന ആ സാധനമാണ് ചിന്തിക്കൽ. ഈ ചിന്തിക്കലാണ് ഞാൻ മുൻപ് പറഞ്ഞ പ്രായത്തിലേക്ക് നിന്നെ എത്തിക്കുക. വിവേകത്തിന്റെ പ്രായം നിനക്ക് ഓർമ്മയുണ്ടല്ലേ? നന്നായി. പിന്നെ അത്ഭുതകരമായ മറ്റൊന്ന് സംഭവിക്കും.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: പ്രിയപ്പെട്ടവരെ, മഞ്ചേരി ആകാശവാണിയിൽ നിന്നുള്ള FM ശുഭദിന പരിപാടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 21:10.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
6: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ഏലത്തൂരിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ വാർഡൻ, മേട്രൻ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിന് ഈ മാസം 22 രാവിലെ 11 മണിക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ അഭിമുഖം നടത്തും. വാർഡൻ നിയമനത്തിന് 10-ാം ക്ലാസ് യോഗ്യതയും റെസിഡന്റ് ട്യൂട്ടർക്ക് BEd ഉണ്ടായിരിക്കണം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ അനസ്തറ്റിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, ഡെർമറ്റോളജിസ്റ്റ്, ഓർത്തോപീഡിക്സ് തസ്തികകളിൽ നിയമനം നടത്തും. സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും സഹിതം ഈ മാസം 20 രാവിലെ 10:30 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ ആരോഗ്യ കേരളം ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. വിശദവിവരങ്ങൾ ആരോഗ്യ കേരളത്തിന്റെ www.arogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. IHRD കീഴിൽ പ്രവർത്തിക്കുന്ന വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. ഈ മാസം 28 രാവിലെ 11 മണിക്ക് ഡെമോൺസ്ട്രേറ്റർ മെക്കാനിക്കൽ, 29 രാവിലെ 10 ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രിക്കൽ തസ്തികകളിലേക്ക് അഭിമുഖം നടക്കും. ഫസ്റ്റ് ക്ലാസ് ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ പ്രസ്തുത വിഷയങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് BSc ബിരുദമാണ് യോഗ്യത. 29 ഉച്ചയ്ക്ക് 1 മണിക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, അടുത്ത മാസം 3 രാവിലെ 10 മണിക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്, ഉച്ചയ്ക്ക് 1 മണിക്ക് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ തസ്തികകളിലേക്ക് അഭിമുഖം നടക്കും. SLC അതത് വിഷയങ്ങളിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം.

0: 0946252240. ഒരിക്കൽ കൂടി 0946252240.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇനി മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
1: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യാവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകളിൽ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ

0: അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും സിബിഐ കോടതിയെ അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ പി വി കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും സിബിഐ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21 മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്നും പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി. ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9 ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും.

0: യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. FM ശുഭദിന പരിപാടികൾ തുടരുന്നു. ഇനിയിതാ ഇന്നത്തെ ഗാനം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് May 17, ഗായകൻ AK സുകുമാരൻ ഓർമ്മദിനം. മണിമുഖിയിൽ എന്ന് കേൾക്കുമ്പോൾ ഒരു കാലത്ത് മലയാളികളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന മുഖം. കോഴിക്കോട് ആകാശവാണിയിൽ പാടിക്കൊണ്ട് സംഗീത ജീവിതത്തിന് തുടക്കമിട്ട സുകുമാരൻ തോപ്പിൽ ഭാസയുടെ മൂലധനം ഉൾപ്പെടെ ഒട്ടേറെ പ്രൊഫഷണൽ അമേച്ചർ നാടകങ്ങളിൽ പാടി. കോഴിക്കോട് അബ്ദുൽ ഖാദർ, MS ബാബുരാജ്, AT ഉമ്മർ എന്നിവർക്കൊപ്പം ഒട്ടേറെ വേദികളിൽ പാടിയ അദ്ദേഹം കടത്തുകാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി MS ബാബുരാജിന്റെ സംഗീതത്തിൽ ജാനകിക്കൊപ്പം പാടിയ മണിമുഖിലെ എന്ന ഗാനത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തി. പിന്നീട് തളിരുകൾ, കുഞ്ഞാലിമരയ്ക്കാർ, ജന്മഭൂമി തുടങ്ങിയ ചിത്രങ്ങളിലും പാടി. ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ അദ്ദേഹം തിളങ്ങിയത് ലളിതഗാനങ്ങളിലായിരുന്നു. ഇന്ന് AK സുകുമാരന്റെ ഓർമ്മദിനത്തിൽ കേൾക്കാം അദ്ദേഹം ജാനകിക്കൊപ്പം പാടിയ മണിമുഖിലെ എന്ന ഗാനം. ഇന്നത്തെ ഗാനമായി

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടിയാണ്. എന്തൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് മഞ്ജീരി എഫ് എമ്മിന്റെ പ്രിയ ശ്രോതാക്കളുമായി നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ളത്? വിശേഷങ്ങൾ പറയുവാനും ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനുമായി നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483 295 300. മറ്റൊരു നമ്പർ 0483 295 800. ഇന്ന് രാവിലെ 10:30 കുട്ടികൾക്ക് മാത്രമായുള്ള തത്സമയ ഫോണിൻ പരിപാടിയുമുണ്ട്. കുട്ടി റോക്സ്. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ഇതേ നമ്പറുകളിൽ തന്നെയാണ് വിളിക്കേണ്ടത്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495 05 06 00 എന്ന മൊബൈൽ നമ്പറിലും വിളിക്കാം. ലാൻഡ് ലൈൻ നമ്പറുകൾ 0483 295 300. മറ്റൊരു നമ്പർ 0483 295 800. ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടി 10:30 കുട്ടി റോക്സ്. ഇനി ആയുരാരോഗ്യം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
2: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ഒബീസിറ്റി അഥവാ അമിതവണ്ണം ആയുർവേദ ചികിത്സയും സംസാരിക്കുന്നത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
4: ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് ആരോഗ്യത്തെ ദോഷമായി ബാധിക്കും വിധം വർദ്ധിക്കുന്ന അവസ്ഥയെ ആണ് അമിതവണ്ണം അഥവാ അതിസ്ഥൗല്യം എന്ന് വിളിക്കുന്നത്. അതിസ്ഥൗല്യം എന്നത് ഒരു രോഗാവസ്ഥയാണ്, ചിലപ്പോൾ രോഗമായി കണക്കാക്കപ്പെടുന്നു. ശരീരത്തിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ബോഡി മാസ് ഇൻഡെക്സ് എന്ന അളവ് ഉപയോഗിച്ചാണ് ഒരു വ്യക്തിക്ക് അമിതവണ്ണം ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒരാളുടെ BMI 25-30 ഇടയിലാണെങ്കിൽ അമിതവണ്ണമുണ്ടെന്നും BMI 30 മുകളിലാണെങ്കിൽ പൊണ്ണത്തടിയുണ്ടെന്നും പറയുന്നു. ഒരു വ്യക്തിയുടെ ഭാരം അയാളുടെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് BMI. ഹൃദ്രോഗങ്ങൾ, type 2 പ്രമേഹം, ഉറങ്ങുമ്പോൾ ശ്വാസതടസ്സം, ചില അർബുദങ്ങൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നിവ വരാനുള്ള സാധ്യത പൊണ്ണത്തടി മൂലം വർദ്ധിക്കുന്നു. ഭക്ഷണത്തിൽ കലോറിയുടെ ആധിക്യം, വ്യായാമക്കുറവ്, ജനിതക കാരണങ്ങൾ എന്നിവ ചേർന്നാണ് മിക്കവരിലും പൊണ്ണത്തടിക്ക് കാരണമാകുന്നത്. നിലവിലെ ഫാസ്റ്റ് ഫുഡ് ശീലം സ്ഥൂലതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ ഇതിന് കൂടുതൽ അടിമകളായി കാണുന്നുണ്ട്. ചിലരിലെങ്കിലും അന്തസ്രാവി രോഗങ്ങൾ,

0: മരുന്നുകളുടെ ഉപയോഗം മനോരോഗം എന്നിവയിൽ ഏതെങ്കിലും പൊണ്ണത്തടിക്ക് കാരണമാകാറുണ്ട്. ചിലർ ഭക്ഷണം കുറവ് മാത്രമേ കഴിക്കുള്ളൂ എങ്കിലും ഉപാപചയ പ്രക്രിയ മന്ദഗതിയിലായതിനാൽ ഭാരം വർദ്ധിക്കുന്നു എന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇതിന് ശക്തമായ തെളിവുകളില്ല. സാധാരണഗതിയിൽ പൊണ്ണത്തടിയുള്ളവരിൽ മെറ്റബോളിസത്തിന്റെ നിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. അമിതവണ്ണമുള്ളവരിൽ ഭൂരിഭാഗവും എപ്പോൾ വേണമെങ്കിലും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും വിജയിക്കുകയും ചെയ്യുമ്പോൾ ശരീരഭാരം കുറയ്ക്കുന്നത് ദീർഘകാലം നിലനിർത്തുന്നത് വിരളമാണ്. ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പ്രധാന ചികിത്സകൾ ഭക്ഷണക്രമവും വ്യായാമവുമാണ്. ഉയർന്ന കൊഴുപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ചേർന്ന ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ, ഫൈബർ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അമിതവണ്ണം, ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതവണ്ണവും PCOD പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതവണ്ണമുള്ളവർക്ക് ആർത്തവ പ്രശ്നങ്ങളും വന്ധ്യതയുടെ ഉയർന്ന സാധ്യതയുമുണ്ട്. സ്ത്രീകളിലെ എൻഡോമെട്രിയൽ ക്യാൻസർ, സ്തനാർബുദം, പുരുഷന്മാരിൽ കോളോറെക്ടൽ ക്യാൻസർ തുടങ്ങിയ നിരവധി അർബുദങ്ങളും അമിതവണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതവണ്ണം ഒരു ജീവിതശൈലി രോഗമായതിനാൽ തന്നെ അത് നിയന്ത്രിക്കുന്നതിന് ജീവിതശൈലികളിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആയുർവേദത്തിൽ അമിതവണ്ണത്തിന് പ്രത്യേക ചികിത്സകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേക ഭക്ഷണക്രമത്തോടൊപ്പം ചില ചികിത്സാക്രമങ്ങളും അമിതവണ്ണം കുറയ്ക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്.
1: ഒബീസിറ്റി അഥവാ അമിതവണ്ണം, ആയുർവേദ ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9944668200.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
2: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇന്ന് രാവിലെ 10:15 കേൾക്കാം പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 2-ാം ഭാഗം ഇന്ന് രാവിലെ 10:15 പാദമുദ്ര.
6: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
6: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
8: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
9: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
8: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
9: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
10: കാവ്യധാര.
11: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ആ പൂമാല എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന്. ചൊല്ലുന്നത് വി. മധുസൂദനൻ നായർ.

0: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ആ പൂമാല എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് വി മധുസൂദനൻ നായർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701. ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങിയെന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
7: ഇല്ല.
6: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
7: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
6: അതെന്താ?
7: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം.
8: ആകാശവാണി മഞ്ചേരി FM നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഴക്കാലത്തെ യാത്രകൾ മനോഹരമാണെങ്കിലും കേരളം പോലുള്ള ഒരു ഭൂപ്രകൃതിയിൽ അവ വളരെയധികം വെല്ലുവിളികളും അപകട സാധ്യതകളും നിറഞ്ഞതാണ്. ഈ സമയത്ത് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ജാഗ്രതയിൽ സംസാരിക്കുന്നത് നിലമ്പൂർ കനോലി എക്കോ ടൂറിസം സെന്ററിന്റെ ചാർജുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ SS വിനോദ്.
9: നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ബോർഡ്, ഡൂസ് ഡോൺസ് എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് വെച്ചിരിക്കും. ആ ബോർഡിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കുക. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. നമ്മൾ നമ്മളെ നിയന്ത്രിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിൽ തന്നെ ഒരു സാഹസികത ഉറങ്ങി കിടപ്പുണ്ട്, അശ്രദ്ധ ഉറങ്ങി കിടപ്പുണ്ട്. അപ്പൊ ഈ സാഹസികതയും അശ്രദ്ധയും അപകടകരമാം.

ഈ രീതിയിൽ സെൽഫി എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് കൂടുതൽ അപകടം ക്ഷണിച്ചു വെക്കും. ഇപ്പം ഒഴുക്കുവെള്ളത്തിൽ സാഹസികത കാണിക്കാൻ പോയാൽ എന്താകും എന്നുള്ള കാര്യം നമുക്ക് ഞാൻ പറഞ്ഞില്ല. ആ ഒരു മുൻകരുതൽ നമ്മൾ സ്വയം തയ്യാറാകേണ്ടതാണ്. നമ്മളിപ്പോൾ വാഹനത്തിൽ പോവുകയാണ്, ആ ഒരു യാത്രാവേളയാണ്, ഹിൽ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുകയാണ്. മഴ സമയത്ത് അമിത വേഗത്തിലുള്ള യാത്ര ഒഴിവാക്കണം. വളരെ താഴ്ന്ന ഗിയറിൽ വണ്ടി യാത്ര ചെയ്യുക, മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ലോയിൽ പോകുക എന്നുള്ളതാണ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക. എന്താ പറയുക, വെള്ളം കെട്ടി കിടക്കുന്ന റോഡ്, അവിടെ സാഹസികത കാണിക്കരുത്. വെള്ളം കെട്ടി കിടക്കുന്നുവെങ്കിൽ അവിടെ എന്തുമാത്രം വെള്ളം കെട്ടി കിടക്കുന്നു നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് വാഹനം കഴിവതും യാത്ര ഒഴിവാക്കുക. കഴിവതും രാത്രി യാത്ര നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇടിമിന്നൽ ഉണ്ടായാൽ, ഇടിമിന്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആകാശത്ത് ഈ കറുത്ത മേഘങ്ങൾ ഒന്നിച്ച് കൂടുമ്പോൾ തന്നെ. അത് ഈ പഴയ ആൾക്കാർ പറയും, നമുക്ക്

0: ഉദ്ദേശിക്കുന്നത് സ്ലോയിൽ പോകുക എന്നുള്ളതാണ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണാക്കുക, എന്താ പറയുക, വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡ് അവിടെ സാഹസികത കാണിക്കരുത്. വെള്ളം കെട്ടിക്കിടക്കുന്നുവെങ്കിൽ അവിടെ എന്തുമാത്രം വെള്ളം കെട്ടിക്കിടക്കുന്നു നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വാഹനം കഴിവതും യാത്ര ഒഴിവാക്കുക. കഴിവതും രാത്രി യാത്ര നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇടിമിന്നൽ ഉണ്ടായാൽ, ഇടിമിന്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആകാശത്ത് ഈ കറുത്ത മേഘങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ തന്നെ, അത് ഈ പഴയ ആൾക്കാർ പറയും നമുക്ക് മേഘങ്ങൾ ഒന്നിച്ചു കൂടി എന്നുള്ളത്. ആ പിന്നെ ശക്തമായ കാറ്റ്, ഇടിമിന്നൽ എന്നിവ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അപകടപരിധിക്കുള്ളിലാണ് എന്ന് സ്വയം മനസ്സിലാക്കണം. എന്നിട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. ഞാൻ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് അപകടകരമായ ഇടം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹിൽ സ്റ്റേഷൻ, അവിടെ മരമുണ്ടോ, ഈ മരത്തിന്റെ അടിയിൽ ഒരു കാരണം വെച്ചാൽ നിൽക്കരുത്. വെള്ളത്തിനടുത്ത് നിൽക്കരുത്. വെള്ളത്തിൽ പൂളിലൊക്കെ ആണെങ്കിൽ ഉടൻ നമ്മൾ കയറണം. പുഴ, തടാകം, വെള്ളച്ചാട്ടം, അതിൽ നിന്നൊക്കെ നമ്മൾ മാറുക. ഇരുമ്പ് വേലിക്കടുത്ത് നിൽക്കരുത്. ഇലക്ട്രിക് പോസ്റ്റിന് സമീപം നിൽക്കരുത്. ഇവ കാര്യങ്ങളെല്ലാം നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഇടിമിന്നൽ സമയത്ത് നമ്മൾ യാത്രയിലാണെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് കഴിവതും താത്തിടുക, ലോഹഭാഗങ്ങളിൽ തുടരുത്. ഇത് വളരെ ശ്രദ്ധയാണ്. നമ്മളിപ്പോൾ ഇടിമിന്നൽ സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയക്ക് സമീപത്തൂടെ നടക്കേണ്ടി വരികയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ മരങ്ങളുടെ മൂട്ടിൽ നിന്ന് മാറുന്നതിനൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക. നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു അകലം ക്രമീകരിച്ച് കൂടി നിൽക്കരുത്. ഒരു അകലം ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സുരക്ഷിതമായ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറുക. തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നിലമ്പൂർ നോർത്ത് DFO ശ്രീ ധനേഷ് കുമാർ സാർ IFS അവർക്ക് നമ്മൾ കനോലി പോർട്ടിന്റെ ഈ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട്, ഡിസാസ്റ്ററിന്റെ ഭാഗമായിട്ട് മുൻകരുതലിന്റെ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്.
1: കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ മഴക്കാല യാത്രകൾ ആസ്വദിക്കാം. എന്നാൽ അതിശക്തമായ മഴയുള്ളപ്പോൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇതുവരെ സംസാരിച്ചത് നിലമ്പൂർ കനോലി എക്കോ ടൂറിസം സെന്ററിന്റെ ചാർജുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ SS വിനോദ്.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04885-22-7701.
3: ഇടിയു എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
4: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
3: ഇടിയു സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ഇനി പാട്ടുപൊലിമ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജകർ
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
10: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
11: ആകെ പേടിയാവുന്നു ഡോക്ടർ.
12: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
10: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
12: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: ഇന്ന് പരിചമുട്ടുകളിപ്പാട്ട് കേൾക്കാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രചാരത്തിലുള്ള ഒരു ആയോധന കലയാണ് പരിചമുട്ടുകളി. 10-12 പുരുഷന്മാരടങ്ങിയ സംഘമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. വാളും പരിചയും കൈയിലേന്തി ആശാൻ ചൊല്ലുന്ന പാട്ടിന്റെ ഇണത്തിൽ കളരിച്ചുവടുകൾ വെച്ച് നൃത്തം ചെയ്താണ് ഈ കളി അവതരിപ്പിക്കുന്നത്. ഇന്ന് പരിചമുട്ടുകളിപ്പാട്ട് അവതരിപ്പിക്കുന്നു CP വേലായുധനും സംഘവും.

0: സി പി വേലായുധനും സംഘവും അവതരിപ്പിച്ച പരിചമുട്ടുകളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8:03:20.
5: FM പ്രധാന വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥെൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. CBSE 9 ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാ അന്വേഷണ യൂണിറ്റ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് PIB അറിയിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ

0: ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകരുമായി അവസാന വിമാനം പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്.
1: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
2: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 23 മിനിറ്റ് വൈകി 8:56 എത്തിച്ചേരും. തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട മറ്റ് വണ്ടികളെല്ലാം കൃത്യസമയം പാലിക്കുന്നു. 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 20631 മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്ന് രാവിലെ 11:30 ബാലലോകത്തിൽ മേലാറ്റൂർ 6 ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. രണ്ടാം ഭാഗം. ഉച്ചയ്ക്ക് 1 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കവനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. ഇന്ന് ഉച്ചയ്ക്ക് 1 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം കാൺക

0: കടലിനെ കൺതുറക്കാതെ.
1: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
2: വാക്കും
1: പൊരുളും പ്രായോജകർ
2: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
4: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: സി എച്ച് സെന്റർ മഞ്ചേരി.
4: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
3: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
4: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
3: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
4: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് കറന്റ് അഫയേഴ്സ്, ഇ ഗവേണൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിശദീകരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
1: ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള ഭാഗങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ കറണ്ട് അഫയറിന്റെ മാർക്കിന്റെ ഇക്വിലിബ്രിയം ഒരുപക്ഷെ കൂടാനുള്ള ചാൻസ് മുൻകൂട്ടി കണ്ടേ മതിയാകൂ. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ പരമാവധി ഇന്റർനാഷണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ കാണാറുള്ളത്. ദേശീയം അല്ലെങ്കിൽ പ്രാദേശികമായ കാര്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല. ഇന്റർനാഷണൽ അഫയേഴ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നൊബേൽ സമ്മാനം അല്ലെങ്കിൽ ഓസ്കാർ അടക്കമുള്ള, ബുക്കർ പ്രൈസ് അടക്കമുള്ള അവാർഡ്സിന്റെ ഏരിയ കൃത്യമായിട്ട് നോക്കുക. രണ്ടു മൂന്ന് വർഷം പിറകിലേക്കൂടെ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കായിരിക്കും പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, ഹൂസ് ഹൂ, അപ്പോയിന്റ്മെന്റ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പുതുതായിട്ട് മാറിയിട്ടില്ല ഇന്റർനാഷണൽ ലെവലിലുള്ള ലീഡേഴ്സ്, പ്രസിഡന്റുമാരുണ്ടാവും, യു എന്നുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളുണ്ടാവും, അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാർ മാറിയിട്ടുണ്ടാവും. അതുതന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ഒക്കെ വിദേശത്ത് പോകുന്ന സമയത്ത് കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട്. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഒരുപക്ഷെ എവിടെയാണ് വേദി, ഏത് രാജ്യമാണ്, അവിടുന്ന് കൊടുത്ത അവാർഡ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കടന്നു വരാറുണ്ട്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സംവിധാനമായ MIRV ഒക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതായിരുന്നു. ഡിഫൻസുമായി ബന്ധപ്പെട്ട് കരസേന, വ്യോമസേന, നാവികസേന, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അടക്കമുള്ള ആളുകളെ ചോദിച്ചേക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടാവാം, മലയാളികളായിട്ടുള്ള ചീഫ് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള ചീഫ് സെക്രട്ടറിമാരുണ്ടാവാം, ഗവർണർമാരുണ്ടാവാം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല, പ്രധാനപ്പെട്ട ഏരിയയാണ് സ്പേസ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു വർഷത്തെ ഒരു 30 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 70 ചോദ്യമെങ്കിലും മിനിമം സ്പേസുമായി ബന്ധപ്പെട്ട്, ISROയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണുന്നുണ്ട്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് ലാഗ്രാഞ്ചിൻ പോയിന്റ് എന്ന ഒരു സാധാരണ ഉദ്യോഗാർത്ഥി ചിന്തിക്കാത്ത ലെവലിലേക്കടക്കം ചോദ്യങ്ങൾ കടന്നു വന്നത് ഇത്ര ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ആ ഒരു ഏരിയയും കൂടെ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ഇ ഗവേണൻസിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും റീസെന്റ് ആയ ഒരു 4 വർഷത്തിന് ശേഷം എല്ലാ പരീക്ഷയിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സാധനം. ഒരു പൊതുജനങ്ങളുടെ അവകാശങ്ങളും അത് പബ്ലിക് സർവന്റിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യങ്ങൾ കൂടെ അറിയുക എന്നുള്ളൊരു സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കില, ജെൻഡറം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ, നാഷണൽ ലെവലിലുള്ള പദ്ധതികളൊക്കെ ഇതിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കളർ റെഡ് എന്താണ്, ഓറഞ്ച് എന്താണ്, യെല്ലോ എന്താണ് നടക്കം ഈ അടുത്ത എക്സാമിനൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഒക്കെ ചോദിക്കുന്നത് അതൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരാം. ലൈഫ് സയൻസ്, പൊതുജന ആരോഗ്യമാണ്, സയൻസിനെ പാടെ തള്ളിക്കളഞ്ഞ് മീൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പാടെ മാറ്റിവെച്ച് ഇത്തവണ 6 മാർക്കാണ് പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് PSC ഈ എക്സാമിന് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ആരോഗ്യ മേഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട കേരളത്തിലെ പദ്ധതികൾ എന്തായാലും ചോദിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളും വരാൻ സാധ്യതയുണ്ട്. പോലെ രോഗങ്ങൾ, ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട് റീസെന്റായി വന്ന നിപ്പ അടക്കമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രസന്റ് കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും മലയാളം ആയാലും ഏത് കാര്യമാണെങ്കിൽ പോലും അതിൽ എങ്ങനെയാണ് PSC നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ റിവിഷനിലൂടെ 2, 3, 4 തവണ നിങ്ങൾ റിവിഷൻ നടത്തിയിട്ട് വായിച്ച കാര്യങ്ങളൊക്കെ 2, 3, 4 തവണയെങ്കിലും നിങ്ങൾക്ക് വായിക്കാനുള്ള അവസരം കിട്ടണം. കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ ഫാസ്റ്റായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കായിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ.
0: കേരള PSC നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് കറന്റ് അഫയേഴ്സ്, ഇ ഗവേണൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ

0: ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്നതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
2: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
1: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04832950300. മറ്റൊരു നമ്പർ 04832950800.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
7: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ:
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
9: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
11: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോബേട്ട, എന്തൊരഴുക്ക.
12: നീ എന്തിനാ വിമല അവൻ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
9: കുട്ടികൾ കളിക്കട്ടെ.
10: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
9: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
5: സൈബർ ജാലകം.
13: അറിയാത്ത ഭാഷകളിലെ കത്ത് വായിക്കാനും പരിചയമല്ലാത്ത പാമ്പിനെ മനസ്സിലാക്കാനുമൊക്കെ പറ്റുന്ന ആപ്പിനെ കുറിച്ച് അറിയാമോ?
14: നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഒരു കത്ത് വന്നു, പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് കൊറിയൻ ഭാഷയാണ്. നിങ്ങൾ എന്തു ചെയ്യും? പേടിക്കേണ്ട, നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ ലെൻസ് എന്ന ആപ്പ് തുറന്നാൽ മതി. അതിലെ ട്രാൻസ്ലേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറ ആ കത്തിലേക്കൊന്ന് കാണിക്കൂ. മാജിക് പോലെ കൊറിയൻ അക്ഷരങ്ങൾ മലയാളത്തിലേക്ക് മാറുന്നതായി അനുഭവിച്ചറിയാം. മാത്രമല്ല, വഴിയിൽ കണ്ട ഒരു അപൂർവ ചെടിയുടെ പേരറിയണോ? അതല്ല, ഒരു പ്രത്യേക ജീവി വർഗം ഏതാണ് എന്നറിയണോ? വെറുതെ ഒരു ഫോട്ടോ എടുത്താൽ മതി, ഗൂഗിൾ ലെൻസ് അതിൻ്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞു തരും. അറിവ് നിങ്ങളുടെ ക്യാമറ തുമ്പത്താണിപ്പോൾ എന്ന് മറക്കേണ്ട. നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഭാഷയിലെ പുസ്തകവും ഇതിലൂടെ വായിക്കാം. ഹിന്ദി കവിതയൊക്കെ വായിക്കാൻ എന്തെളുപ്പം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ വിവർത്തനം ചെയ്ത് കിട്ടില്ലേ? അതുകൊണ്ട് ഗൂഗിൾ ലെൻസ് വേഗം പ്രയോജനപ്പെടുത്തിക്കോളൂ. അറിവിന്റെ, അന്വേഷണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കൂ.
5: സൈബർ ജാലകം.
9: റയാൻ സോപ്പ്

0: ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി.
4: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി എന്നിവർ.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം
3: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചെറുനിയിലും ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544
4: ഹോ എന്തൊരു ചൂടാ പോരാത്തേന് അതിന്റെ ഇടയിൽ ഈ കറന്റ് കട്ടും
5: അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി
4: ഒന്നും പറയണ്ടോ അതിന് തീരെ ചാർജ് കിട്ടണില്ല ബാറ്ററി മാറ്റണം എന്നാ പറയണ
5: ബാറ്ററി മാറ്റൊന്നും വേണ്ട നമ്മുടെ മഞ്ചേരി ചരണിയിലുള്ള BRGC AJ എനർജി സൊല്യൂഷനിൽ പൊക്കോളൂ ബാറ്ററി മാറ്റാതെ തന്നെ ചാർജ് നിൽക്കാനുള്ള വഴി അവിടുന്ന് കിട്ടും
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ
6: രസമുകുളം
7: നമസ്കാരം സുഹൃത്തുക്കളെ. വേനൽക്കാലമല്ലേ, ക്ഷീണം തോന്നുമ്പോൾ തണുത്ത എന്തെങ്കിലും കുടിക്കാനാണ് തോന്നുക അല്ലേ? പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഷേക്കുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. എന്നാൽ പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? നല്ല പുളിയും മധുരവും ഒക്കെ ചേർന്ന ഈ ഷേക്കിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ഇതിനായിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ 2 പച്ചമാങ്ങ, 2 കപ്പ് തണുത്ത പാൽ, ആവശ്യത്തിന് പഞ്ചസാര, 2 ഏലക്ക, പിന്നെ ഐസ് ക്യൂബ്സും 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഉണ്ടാക്കാനായി ആദ്യം തൊലി കളഞ്ഞ പച്ചമാങ്ങ കഷ്ണങ്ങൾ അല്പം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. മാങ്ങ നന്നായി വെന്ത് മൃദുവാകണം. വെന്ത മാങ്ങാ കഷ്ണങ്ങൾ നന്നായി തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഈ മാങ്ങാ മിശ്രിതത്തിലേക്ക് തണുത്ത പാലും വാനില ഐസ്ക്രീമും ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. തണുപ്പോടെ ഗ്ലാസുകളിലേക്ക് പകർന്ന് മുകളിൽ അല്പം നട്സ് വിതറി അലങ്കരിച്ച് ഉപയോഗിക്കാം. ഒരിക്കൽ പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഷേക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. തൊലി കളഞ്ഞ പച്ചമാങ്ങ കഷ്ണങ്ങൾ അല്പം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. വെന്ത മാങ്ങാ കഷ്ണങ്ങൾ നന്നായി തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഈ മാങ്ങാ മിശ്രിതത്തിലേക്ക് തണുത്ത പാലും വാനില ഐസ്ക്രീമും ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. മുകളിൽ അല്പം നട്സ് വിതറി ഉപയോഗിക്കാം. ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് രാധാലക്ഷ്മി നാരായണൻ, പുലാപ്പറ്റ.
6: രസമുകുളം
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
3: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചെറുനിയിലും ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPO

0: ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
5: സുപ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
6: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
5: സുപ്ന പാം.

0: കളിക്കൂട്ടം. സക്സസ് ട്യൂട്ടോറിയൽസ്. അപ്പോ മുരളി ഇവിടെ തന്നെ ആയിരിക്കും.
1: ജഗദീഷ്,
0: ആ
1: വാ ഇരിക്കടോ. അല്ല നീ എന്താ ഈ വഴിയൊക്കെ?
0: എടോ, ടൗണിൽ ഒന്ന് രണ്ട് ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോഴാ നിന്റെ പടം പത്രത്തിൽ വന്ന കാര്യം ഓർമ്മ വന്നത്.
1: അങ്ങനെ, അത് ഞാനൊരു യൂറോപ്യൻ പര്യടനത്തിന് പോകുന്നത് പ്രമാണിച്ച് എന്റെ ഫ്രണ്ട്സ് ഇട്ടൊരു ന്യൂസ് അല്ലേ.
0: ഓഹോഹോ, നീ യൂറോപ്യൻ പര്യടനത്തിന് പോവേ? അപ്പൊ അത് ആര് സ്പോൺസർ ചെയ്യും?
1: സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലടോ, തൽക്കാലം സ്വന്തം ചെലവിൽ പോവാം. 10-15 ലക്ഷം രൂപയല്ലേ വേണ്ടൂ?
0: 15 ലക്ഷം രൂപയാ? അല്ല, നീ ആള് കൊള്ളാലോ.
1: ഒരു ട്യൂട്ടോറിയൽ നടത്തുക എളുപ്പാന്നാണോ നീ വിചാരിച്ചത് ജഗദീഷ്?
0: ഒരു ജോലി കിട്ടുക എളുപ്പല്ല എന്ന് നിനക്കറിയാലോ.
1: അറിയാം അറിയാം അറിയാം.
0: കഷ്ടപ്പെട്ട് പഠിച്ചൊടുവിൽ PSC പരീക്ഷയ്ക്ക് എഴുതി ജോലി കിട്ടി. ഇപ്പൊ ഉണ്ടല്ലോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട്. എന്റെ അമ്മേ, ചില്ലറയല്ല എന്റെ മോനെ.
1: ഓഹോ, അങ്ങനെയാണോ? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറയാറില്ലേ ജഗദീഷ്? ഞാൻ പണ്ട് 3 തവണ കൊണ്ടാണ് ക്ലിയർ ചെയ്തത്. PSC എന്നെ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഒരു വാശിയോടെ 100 കണക്കിന് പേരെ സർക്കാർ ജോലിക്ക് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
0: ഓഹോഹോ, എന്റെ മുരളി, ഞാൻ നിനക്ക് ശിക്ഷപ്പെട്ടു മുരളി. യു ആർ റിയലി ഗ്രേറ്റ്.
1: അങ്ങനെ പലരും പറയാറുണ്ട്. പണ്ടത്തെ അർത്ഥമല്ല ജഗദീഷ് ട്യൂട്ടോറിയൽ എന്ന വാക്കിന്.
0: പിന്നെ
1: ഇപ്പൊ ആ പേരിന് ഒരു ഗമയൊക്കെ ഉണ്ട്.
0: ഓ ഗമ. ആട്ടെ, നീ എന്തിനൊക്കെയാ പരിശീലനം കൊടുക്കുന്നത്?
1: എന്റെ ജഗു, എന്തിനാ കൊടുക്കാത്തത് എന്ന് ചോദിക്കുകയായിരിക്കും നല്ലത്. LKG മുതൽ IAS വരെ ഫാക്കൽറ്റിയാണ്.
0: ശരി, അങ്ങനെ ഒക്കെ ശരി. അതെ, ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ?
1: മാസം 5-6 ലക്ഷം പോരേടോ ജീവിക്കാൻ.
0: എന്റെ ഈശ്വരാ, ഞാന് ക്ലർക്ക് ജോലി ഉപേക്ഷിക്കാൻ പോവാ.
1: എന്തിന്? എന്റെ ജഗു, ഇവിടെ ഫയല് കൊണ്ടുവരാനും മറ്റാവശ്യങ്ങൾക്കും നന്ദനുണ്ട്.
0: ഓ, നിന്റെ തമാശയൊന്നും ഇനിയും മാറിയിട്ടില്ലേ.
1: അതും കൂടി ഇല്ലാണ്ടായ ഇന്നത്തെ ലോകത്ത് എങ്ങനെ ജീവിക്കും ഇഷ്ട? യുദ്ധഭീഷണിയും ടെൻഷനും കാരണം രാത്രി ഉറങ്ങാൻ തന്നെ പാടാ. പിന്നെ ഒട്ടുക്കത്ത ചൂടു.
0: അത് ശരിയാ, പക്ഷെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടല്ലോ.
1: നിനക്കുണ്ടോ? ശരിക്ക് ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്ത് നന്നായി ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്. കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കുന്നവർ എത്രയോ കൂടുതലാ. നിന്നോട് നന്നായി ജീവിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
1: ഇല്ലല്ലോ.
0: ഇല്ല.
1: ഈ ലോകം ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയുള്ളതാ ജഗു.
0: എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ മുരളി ഞാൻ PSC പരീക്ഷയിൽ 1-ാമതായതും ജോലി കിട്ടിയതും.
1: ശരി ശരി ശരി, ആ ബുദ്ധി പോരല്ലോ നന്നായി ജീവിക്കാൻ.
0: പിന്നെ
1: പ്രായോഗിക ബുദ്ധി വേണം.
0: അപ്പൊ എനിക്കില്ലേ?
1: മറ്റുള്ളവന്റെ പോക്കറ്റിലെ പണം നമ്മളുടെ പോക്കറ്റിൽ വരാനുള്ള സാമർഥ്യം,
0: ആഹാ,
1: അതുള്ളവനാ ശരിക്കുള്ള ബുദ്ധിമാൻ. നീ ജോലി ചെയ്യുകയാണ്, ഞാൻ 15 പേർക്ക് ജോലി കൊടുക്കുകയാണ്.
0: അതെ, എനിക്ക് 40 വയസ്സാവ. നിനക്കെന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയോ?
1: പിന്നെന്താ?
0: എങ്ങനെ?
1: സർക്കാർ ജോലിക്കാർക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താനും സംരംഭകരാകാനുമുള്ള കോഴ്സ് നമ്പർ 37 ചേർന്നോ?
0: അതേത്?
1: ഈ കോഴ്സിന് വെറും 30,000 രൂപ.
0: അയ്യോ,
1: ശരിക്കും 40.
0: അയ്യോ,
1: നീ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് കൺസെഷൻ തരാം. പിന്നെ ഞാൻ പറഞ്ഞ മാർഗത്തിൽ കൂടി പണക്കാരനായാൽ

0: വീടിന്റെ മുൻപിൽ ഒരു ബോർഡ് തൂക്കാൻ മറക്കരുതേ.
1: എന്ത് ബോർഡ്?
0: മുരളി. ഈ വീടിന്റെ ഐശ്വര്യം.
1: യൂട്യൂബ് ബ്രൂട്ടസ്.
2: ശബ്ദ സാന്നിധ്യം ടി പി വിനയ്കുമാർ, യു കൃഷ്ണപ്രസാദ്. രചനാ നിർവഹണം സി കൃഷ്ണകുമാർ. നിർവഹണ സഹായം യു കൃഷ്ണപ്രസാദ്.
1: കളിക്കൂട്ടം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
4: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ.
6: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം ഓർക്കുന്നില്ലേ? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം ഏതാണ്? ഉത്തരം സിംഹം. അനുബന്ധ വിവരങ്ങൾ കൂടി പറയാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് 2014 സെപ്റ്റംബർ 25. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് മലയാളിയാണ് വി സുനിൽ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം ഏതാണ്? ഉത്തരം സിംഹം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് 2014 സെപ്റ്റംബർ 25. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത മലയാളിയാണ് വി സുനിൽ.
4: ഇതുവരെ കേട്ടത്
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
8: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024.
6: ഇനി ഇന്നത്തെ ചിന്താവിഷയം ഒരിക്കൽ കൂടി ഓർക്കാം. വിദ്യാഭ്യാസത്തിന്റെ കാതൽ ചിന്തയത്രേ. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ FM ശുഭദിനം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജു, കൂടെ TP വിനയ്കുമാർ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റും 54 സെക്കൻഡും.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ചേരി.
4: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ലെന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ

0: ശ്രമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
1: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
1: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
2: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.

0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ ചിത്രമഞ്ചരിയിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രമഞ്ചരിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ വിനയ് കുമാർ. സ്റ്റുഡിയോ സഹായം മഞ്ജു പി, സാങ്കേതിക സഹായം മുരുകേശൻ കോട്ടയ്ക്കൽ, ലിജേഷ് കിഴിശ്ശേരി. സുഖമാണല്ലോ അല്ലേ? ചിത്രമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0483 295 300, ഫോൺ നമ്പറുകൾ 0483 295 300 295 800. പുതിയ വിശേഷങ്ങൾ പങ്കിട്ടോളൂ അല്ലേ? നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെൻറ്റൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞു. ഫോണിൻ പ്രോഗ്രാം പുനരാരംഭിച്ചിരിക്കുന്നു. വിളിക്കാം അല്ലേ? നമ്മുടെ പുതിയ പുതിയ ശ്രോതാക്കളെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, ആരാണ് ആദ്യം? ഹലോ ഹലോ
1: ഹലോ, ഞാൻ വടക്കാഞ്ചേരി നിന്ന് ഖമറുന്നീസ നസീർ.
0: ഖമറുന്നീസ നസീർ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ആണോ, ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: ഭർത്താവ് ഞാനും തന്നെയാണ്. മകള്, എന്റെ മകൻ ഖത്തറിലാണ്.
0: ശരി, മകളുണ്ടോ?
1: മകളുണ്ട്, കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്.
0: ആണല്ലേ, അത് ശരി. ഇപ്പൊ ഈ വെക്കേഷൻ ഒക്കെ ആയിട്ട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണോ?
1: ഒരാള് 7-ൽ ജയിച്ചു, ഒരാള് UK 1 ചേർത്തി.
0: ഓ, അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. വീട്ടിലുണ്ടോ? ഇപ്പൊ
1: മൂത്താള് മദ്രസയിൽ പോയിരിക്കുക.
0: ഇനിയിപ്പോ സ്കൂള് തുറക്കാനായില്ലേ?
1: അതന്നെ, അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങണ തിരക്കിലാണ് മോള്.
0: ആണോ?
1: പുസ്തകം, ബാഗ്. ചെറിയ ആളാണെങ്കി 1-ൽ ചേർക്കുന്നത്.
0: ഒന്നിലായിട്ടേ?
1: ചെറിയ ആള് 1-ലും, മൂത്താള് 7-ലും.
0: അത് ശരി. എന്നാ അവര് ഇനി തിരിച്ചു പോകുന്ന സ്കൂള് തുറക്കണോട് അനുബന്ധിച്ച്?
1: ഇവിടെ അടുത്ത് തന്നെ താമസിക്കണം മോള്.
0: അപ്പൊ പിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ അല്ലേ?
1: അതെ അതെ, എപ്പോഴും വരും വീട്ടില്. അവളെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മക്കളെ ഇവിടെ കൊടുന്നാക്കും, അങ്ങനെയൊക്കെയാണ്. അവള് കേക്ക് മേക്കറാണ്.
0: ഓ, അത് ശരി. എവിടെയാണ് സ്ഥലം? എവിടെയാണ്?
1: വടക്കാഞ്ചേരി, വാഴാനീർ ഡാം എന്ന് പറയും. അവിടെ അടുത്താണ് വീട്.
0: വടക്കാഞ്ചേരി
1: പിന്നെയും കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഒരു പാട്ടുണ്ട്.
0: നല്ല പാട്ടല്ലേ? പിന്നെയും പിന്നെയും അല്ലേ? ആരോ നിലാവത്ത്, കിനാവിന്റെ അല്ലേ? പടികട
1: സ്ഥിരം കസ്റ്റമായ റസിയ ചെറുതുരുത്തി എന്റെ ഒരു
0: കസിനാണ്. എപ്പോഴും മെസ്സേജുകളൊക്കെ അയക്കുന്ന ആളാണ്.
1: പിന്നെ എനിക്ക് 4 ചേച്ചിമാരാണ്.
0: ഓ, അത് ശരി. അത് ശരി.
1: 5 പെൺമക്കളാ ഞങ്ങള്.
0: ഓഹോ, 5 പെൺമക്കളാണ് അല്ലേ?
1: അതെ അതെ. എന്റെ വീട് ഷൊർണൂരാണ്. എന്നെ കല്യാണം കഴിച്ചു കൊടുന്നേക്കണ വടക്കാഞ്ചേരി.
0: ഓ, അത് ശരി. അപ്പൊ അങ്ങനെ ചേച്ചിമാരെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മൂത്താള് ഖദീജ, രണ്ടാമത്തെ ആള് ജമീല, മൂന്നാമത്തെ ആള് റുക്കിയ, നാലാമത്തെ ആള് സുലൈഖ, അഞ്ചാമത്തെ ഞാൻ ഖമറുന്നീസ.
0: അപ്പൊ എല്ലാ താത്തമാരും
1: ഉണ്ട്.

0: മംഗളമാരുണ്ട്
1: അല്ലേ, അവരുടെ
0: അസീസ്
1: പേരോ?
0: അസീസ് ഷംസുദ്ദീൻ റഫീഖ്.
1: അപ്പോ പൊന്നാംഗളമാർക്കും പൊന്നാംഗളമാർക്കും
0: എല്ലാ
1: താത്തമാർക്കും ഒക്കെ അന്വേഷണം, എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് വെക്കാം കേട്ടോ. ശരി താത്ത. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഗായകൻ യേശുദാസാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ ഈണം.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നമുക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും
1: അവരൊക്കെ അങ്ങനെ പലതും പറയും. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: വടക്കാഞ്ചേരിയിൽ നിന്നും ഖബറിനീസ വിളിച്ചതിന് ശേഷം ഇനി ആരാണ്? ഹലോ, നമസ്കാരം, സ്വാഗതം.
3: സ്വാഗതം. പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്ന് രാജനാണ്.
0: പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും രാജൻ, ഭാര്യ അജിത, നമുക്കേ വളരെ ഫാമിലിയർ ആണ്. കത്തുകളിലൂടെ നിങ്ങളുടെ പേരൊക്കെ ബൈഹാർട്ടാണ്.
3: ആറു മാസമായി ജനുവരിയിൽ വിളിച്ചതാണ്. ഇപ്പൊ ഒന്ന് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദുഃഖാചരണം പറയാനും കൂടിയിട്ടാണ്.
0: ചിത്രമഞ്ജരിയിൽ ദുഃഖാചരണം പറയാം നമുക്ക്.
3: വാൽപ്പാറ ദുരന്തം, മുണ്ടത്തിക്കോട് അപകടം,
0: അതെ അതെ.
3: പുറമെ ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 9 സംഘം ബാംഗ്ലൂർക്ക് ടൂറ് പോയതാണ്. 2 കുട്ടികളും രണ്ടാൾക്കാരും മരിച്ചു.
0: അയ്യോ,
3: കഴിഞ്ഞ ഞായറാഴ്ച ശനിയാഴ്ച പോയി, ഞായറാഴ്ചയാണ് സംഭവം പുലർത്തെ.
0: നിങ്ങളെ കുടുംബത്തിന്നോ?
3: ആ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. ആ കുടുംബത്തിലെ രേട്ടന്റെ മക്കളൊക്കെ.
0: ശിവല്ലാത്ത സങ്കടമായല്ലോ.
3: സങ്കടം തന്നെയാണ്. ഇപ്പൊ എല്ലാവരുടെയും പറയണ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ കാലിന്റെ മുന്നിൽ തന്നെ, കാലിന് ചൂട്ടിൽ തന്നെ ആയി. പത്രമാധ്യമ കൂടി ടിവിയിലും ഒക്കെ ഉണ്ടായിരുന്നു.
0: അല്ല, അത് അറിഞ്ഞു, സംഭവം അറിഞ്ഞു, പക്ഷെ അതില് നിങ്ങളുടെ കുടുംബാന്നുള്ളത് അറിയില്ലായിരുന്നു.
3: ഒന്നുമില്ല, ഒക്കെ ആകെ അയ്യോ എന്ന് പറയാനും കൂടി ഒരു സമയം കിട്ടിയില്ല എന്നുള്ളത്. അതിലിപ്പോ ഒരാൾക്ക് അമ്മ ഉണ്ട്, അമ്മ ഇപ്പൊ ഒരു ദുരിത ഘട്ടത്തിലാണ്.
0: അതെല്ലേ,
3: ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. പിന്നെ അതിന്റെ ഭർത്താവ് ഉണ്ട്, അതിന് കാലിന്റെ അടുക്കളേക്ക് ഇട്ടിട്ട് മൗലാനയിലാണ്.
0: ഓ, അത് ശരി.
3: അവരെ അമ്മയ്ക്കും അതേമാതിരി, കാലിന്റെ ഭാര്യയുടെ അമ്മയ്ക്കും അതേമാതിരി.
0: നമ്മുടെ ഇവിടെ ചുരത്തുനിന്ന് പറഞ്ഞ സംഭവം
3: അല്ല, ചുരത്തുനിന്നല്ല, ചുരത്തുനിന്ന് ബാംഗ്ലൂര് കൃഷ്ണഗിരി.
0: കൃഷ്ണഗിരിന്നാ സംഭവിച്ചല്ലേ? അയ്യോ, അത് ശരി. എന്തായാലും
3: ട്രേപ്പാണെന്ന് വിചാരിച്ച, ട്രേപ്പല്ല, അത് സാഹചര്യത്തിലൊക്കെ ഓരോ അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ.
0: അതല്ല അല്ലേ. എന്തായാലും ആദരാഞ്ജലികൾ അർപ്പിക്കുക. എല്ലാം ചെയ്യും
3: അവർക്ക്, എല്ലാവർക്കും. മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ടവർക്കും, വാൾപ്പാറ അപകടത്തിൽപ്പെട്ടവർക്കും ഇതിലെ ഈ വർഷത്തെ ഒരു ദുരന്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിൽ കണക്കുകൂട്ടാണ്. കേരളം കണ്ടയിലെ ഏറ്റവും വലിയ ദുരന്തമാണ്.
0: നമ്മുടെ സുഹൃത്തുക്കൾ ഇടിമിന്നലേറ്റ് മരിച്ചത്
3: മലപ്പുറം ജില്ലയിലും ഒക്കെ, ഒരു ദൈവ നിയോഗം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇത്രയേ ഉള്ളൂ. എന്താണെന്ന്
0: നമുക്ക് എന്താ, നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ.
3: ശ്രദ്ധിക്കുക, അത് വിധി പറ്റ പിന്നെ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ടയറൊക്കെ, ടയർ പഞ്ചറായതാണ് കാരണം. ടയർ മാറ്റി സെറ്റിനെയൊക്കെ എടുത്ത് വെച്ച് കേറാൻ ഒരു മിനിറ്റ് താമസം, കേറി വേണ്ടുള്ളൂ.
0: അതെ, അല്ല, എന്താണെന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളും ആകസ്മികതകളും ഒക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിലേ.
3: 12 വയസ്സും 9 വയസ്സായ 2 കുട്ടികളാണ്. അതെ,
0: അതെ, അതെ, അതെ. എന്തായാലും
3: വീടിന്റെ പഠിച്ചു കൂടെ അങ്ങനെ പോയി, രണ്ടാളും കൂടിയിട്ട് എന്റെ ചെറിയ മകനും ഒക്കെ ഇവിടെ ഒരു സൈക്കിളും ചവിട്ടി
0: അങ്ങോട്ടും. എന്തായാലും വല്ലാത്ത സങ്കടമാണ്.
3: പങ്കുചേർന്നുകൊണ്ട് കാരുണ്യത്തിലേ, മാഞ്ഞു പോയത് എന്ത്, അകന്നു പോയത് എവിടെയെന്നുള്ളത്.
0: യേശുദാസ് പാടിയ പാട്ടല്ലേ
3: പാടിയത്,
0: കൈതപ്രം. അതെ, വരികളും സംഗീതവും കൈതപ്രമാണ്. അതെ, ഈ പാട്ട് തന്നെ കേൾക്കാം നമുക്ക്. ഈ ഒരു നമ്മുടെ ഒരു ദുഃഖസൂചകമായിട്ട് നമുക്ക് ഈ പാട്ട്
3: ആയിക്കോട്ടെ. ഇനിയൊരു അവസരത്തിൽ വിളിക്കാം. എല്ലാ ആകാശവാണി അവതാരകർക്കും കേൾക്കുന്നവർക്കും ദുഃഖത്തിന്റെ ആശംസകളാണ് നേരിന്.
0: അതെ, അതെ, അതെ. കാരണം ദുഃഖവും സമ്മിശ്രമാണല്ലോ ജീവിതം. ശരി രാജ,
3: അതല്ല ദൈവം വിത്തതേ കിട്ടുള്ളൂ, അല്ലാതൊന്നും കിട്ടില്ല. അതാണ് ഇപ്പൊ ഇതൊന്ന് പാഠം മനസ്സിലാവണത്.
0: ശരി രാജേട്ട.

0: പ്രസിദ്ധീകരിപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ.

0: ങ്ങളും ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
1: പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0483 295 0300 295 0800. വടക്കാഞ്ചേരിയിൽ നിന്നും ഖമറുന്നീസയും പട്ടാമ്പി കരിമ്പിള്ളിയിൽ നിന്നും രാജനും വിളിച്ചു കഴിഞ്ഞു. ഇനി ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
2: ഹലോ,
1: ആരാണ്?
2: നൗഷാബ.
1: നൗഷാബയോ? എവിടുന്ന നൗഷാബ വിളിക്കുന്നത്?
2: മാളിയേക്കൽ കാളികാവ്.
1: ആഹാ, മാളിയേക്കൽ കാളികാവ് അല്ലേ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഞാന് ടിടിസി കഴിഞ്ഞ് ഇരിക്കണ, വർക്ക് ചെയ്യണില്ല.
1: ആഹാ, അത് ശരി.
2: പിഎസ്സി ട്രൈ ചെയ്തോണ്ടിരിക്ക.
1: നല്ല കാര്യം, എന്തായാലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കയ്യിലുണ്ടല്ലോ. അതൊരു ധൈര്യമാണല്ലോ അല്ലേ. പിന്നെ ടി ടി സി നന്നായിട്ട് കഴിഞ്ഞിറങ്ങി ഇനിയിപ്പോ നന്നായിട്ട് പി എസ് സി നോക്കിയാ മതിയല്ലോ. ചിലപ്പോ ലിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലേ. രക്ഷപ്പെട്ടില്ലേ. നൗഷാബ എന്ന് പറഞ്ഞ പേര് ഒരു പുതിയ പേരായിട്ട് തോന്നുന്നു. അതൊരു വെറൈറ്റി പേരായിട്ട് തോന്നുന്നു. അങ്ങനെ ആർക്കും കേട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? പലരും പറയാറുണ്ട് അല്ലേ. ആരൊക്കെ ഉണ്ട് വീട്ടില് നൗഷാബ?
2: വീട്ടില് ഉപ്പ, ഉമ്മ, പിന്നെ രണ്ട് മൂത്തച്ഛന്മാര്, ഒരു നാത്തോന്, പിന്നെ ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്.
1: ചെറിയ കുടുംബാണ്.
2: ചെറിയ കുടുംബല്ല,
1: ഞാന് വിപരീതാർത്ഥം പറഞ്ഞതാ അല്ലേ. അപ്പോ നിങ്ങളാണ് അപ്പൊ ഇവരെ എല്ലാവരും കെയർ ചെയ്യുന്നത്
2: തോന്നുന്നു.
1: അങ്ങനെയല്ല. അപ്പൊ ഈ മൂത്തച്ഛന്മാരെന്ന് പറയുന്നത് അച്ഛന്റെ ജ്യേഷ്ഠന്മാരാണോ?
2: അല്ല, ഹസ്ബൻഡിന്റെ ഏട്ടന്മാര്.
1: ആ, അങ്ങനെ മൂത്തച്ഛൻ എന്നാ വിളിക്കാ.
2: അങ്ങനെയാ പറയാ.
1: ആ, അത് ശരി. കാളിയോ ഭാഗത്തൊക്കെ എങ്ങനെയാണോ പറയാ?
2: ഗൾഫ്.
1: ശരി, അവർക്ക് വേറെ കുടുംബം ഉണ്ടോ? അവരുടേതായ കുടുംബം ഉണ്ടോ?
2: അവർക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്.
1: അപ്പൊ അവര് വേറെ അല്ലേ താമസം?
2: ഒരാള് വലിയ ഏട്ടന് വേറെ താമസിക്കണേ, രണ്ടാമത്തെ ഏട്ടന് ഞങ്ങള് കൊടുക്കണം.
1: ഓ, അത് ശരി. അപ്പൊ കൂട്ടുകുടുംബം.
2: കൂട്ടുകുടുംബം,
1: അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അത് പരസ്പരം കൊണ്ടും കൊടുത്തും, കൊണ്ടും കൊടുത്തും അല്ല അല്ലേ, നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ സ്നേഹത്തിന്റെ പങ്കുവെക്കലുകൾ ഉണ്ടല്ലോ അല്ലേ. ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യം അത്. പിന്നെന്തൊക്കെ നൗഷാബ മറ്റു വിശേഷങ്ങൾ?
2: എന്താ ഇത്? ഉപ്പാന്റെ നിർബന്ധം, ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടാണ്.
1: എന്താ ഉപ്പാടെ പേര്?
2: അബ്ദുൽ ഖാദർ.
1: അബ്ദുൽ ഖാദർ അല്ലേ.
2: അപ്പൊ ഒരിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി വിളിച്ചോക്ക്, നീ ഒന്ന് വിളിച്ചോക്ക്.
1: കൊറേ മുന്നേ വിളിച്ചല്ലേ. അപ്പൊ എന്തായാലും അബ്ദുൽ ഖാദിർക്കാക്കിയോട് അന്വേഷണം പറയൂ. ഉപ്പയോട്, മൂത്തച്ഛന്മാരോടും.
3: ഹലോ,
1: ഹലോ, നമസ്കാരം. നമസ്കാരം അബ്ദുൽ ഖാദിർ കാക്ക.
3: സന്തോഷം.
1: സുഖല്ലേ?
3: സുഖാണ്, സുഖാണ്, വളരെ ഹാപ്പിയാണ്. ആ ഹാപ്പിയുടെ ഇതിലാണ് മക്കളോട് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞിരുന്നത്
1: അല്ലെ. എന്തായാലും നിങ്ങൾ വലിയൊരു കുടുംബം ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുന്നു എന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം.
3: അൽഹംദുലില്ലാ, ഞങ്ങളെ ഫാമിലി ഒള്ളി ഫാമിലി തന്നെ അങ്ങനെയാണ്.
1: അതെ, ഇത് നമുക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഈ വിളി മതി, നമ്മുടെ ലോകത്തിനൊരു സന്ദേശമാണത്.
3: അത് തന്നെയാണ് ഇപ്പൊ ഈ വിളിക്കുന്നത്. കാരണം പാട്ട് പറഞ്ഞാല് അങ്ങനെയല്ലോ, പാട്ട് ഇഷ്ടമാണ്. 1970 മുതൽക്ക് നമ്മളെ വീട്ടിലും ഫോൺ റേഡിയോ ഉണ്ട്.
1: അത് ശരി. എന്താ കാക്ക? ഹലോ, കേട്ടായോ? ഹലോ, എന്തു പറ്റിപ്പോയി? സാരമില്ല, അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നല്ലൊരു കോളായിരുന്നു. നൗഷാബ യാസ്മിൻ്റെ വീട്ടിൽ നിന്നും ആണ് വിളിച്ചത്. അതിൽ അബ്ദുൽ ഖാദർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉപ്പ വലിയൊരു കുടുംബമാണ് അല്ലേ. ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് അണുകുടുംബങ്ങളിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ ഇങ്ങനെ ഒന്നിച്ച് വലിയൊരു ഫാമിലിയായിട്ട് കഴിയുക എന്ന് പറയുന്നത് അല്ലേ എന്തൊരു നല്ല കാര്യമാണ്. അതെന്തായാലും നന്നായിരിക്കട്ടെ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ട് കേൾക്കാം. അടുത്ത കോൾ വരട്ടെ അല്ലേ. യേശുദാസ് പാടിയൊരു പാട്ടാണ്.

0: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ഹലോ ഹലോ
7: ഹലോ ഹലോ
6: ഡബിൾ ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം. പാട്ടെന്താ നമുക്ക് വെക്കാലോ? പേര് പറഞ്ഞോളൂ.
7: പേര് യൂസഫ് ആണ്.
6: യൂസഫ്, എവിടുന്ന വിളിക്കുന്നേ?
7: ഒതുക്കുങ്ങൽ, മറ്റത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്.
6: മറ്റത്തൂർ, ഒതുക്കുങ്ങൽ അല്ലേ?
7: അതെ.
6: ഏത് പാട്ടാ വേണ്ടേ?
7: നമുക്ക് കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറഞ്ഞ സിനിമയില് ദീപമുണ്ടെങ്കിൽ നീല് വരും, ജീവിതമുണ്ടെങ്കിൽ മരണം വരും എന്നൊരു പാട്ടുണ്ട്.
6: ആണോ?
7: ആ,
6: മറ്റേ യൂസഫ് ജി വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടോ?

0: കരി പുരണ്ട ജീവിതങ്ങളുടെ പാട്ട് ചോദിച്ചപ്പോ വെറുതെ തമാശയായിട്ട് ചോദിച്ചതാണേ. ഇടയ്ക്കൊരു തമാശയും വേണ്ടേ? യൂസഫ് ജി എന്ത് ചെയ്യുന്നു
1: ഇപ്പോ? ഞാന് തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോലെ.
0: ആണോ? പിന്നെ ഗവൺമെന്റ് മാറി അല്ലോ അല്ലെ? ഇനിയിപ്പോ എന്തൊക്കെയോ പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നൊക്കെ കേട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മളെ ജനജീവിതം ദുസ്സഹമാവുകയൊന്നും ഉണ്ടാവില്ല.
1: കാരണം
0: ജനാധിപത്യം എന്ന് പറയുമ്പോ നമ്മള് ജനത്തിനാണല്ലോ പ്രാധാന്യം അല്ലേ? എവിടെ മറ്റത്തൂര് ഒതുക്കുങ്ങല്ല് ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഒരു പിന്നെ 5 കുട്ടികളും ഭാര്യയും ഞാനും ഒരു മരുമകളും ഉണ്ട്.
0: ആ, ഒരു മോന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? ഒരു മകനോട് കല്യാണം. ബാക്കി പെൺമക്കളാണോ?
1: ആ, 3 പെൺമക്കള് അവരൊക്കെ കല്യാണം കഴിച്ചു പോയി.
0: ആഹാ, അത് ശരി. ആ ശരി. അപ്പോ വലിയൊരു കുടുംബത്തില് ഇപ്പൊ നിങ്ങള് 4 പേരോ 3 പേരോ എത്ര പേരാ
1: ഇപ്പോ ഇവിടെ? 5 പേരുണ്ടാവും. പേരക്കുട്ടികളുണ്ട്.
0: പേരക്കുട്ടികളുണ്ട്. അവരൊക്കെ വീട്ടിൽ തന്നെയാണോ?
1: ആ, വീട്ടിൽ തന്നെ. ഒരാളെങ്ങനെ പോകാനുണ്ടാവുള്ളു.
0: ആണല്ലേ? പിന്നെന്താ, സുഖല്ലേ? അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ എന്നാല്?
1: ടൈം കുറവായതുകൊണ്ട്.
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അപ്പൊ സന്തോഷം കേട്ടോ.
1: ആയിക്കോട്ടെ, ഓക്കെ.
0: പറഞ്ഞ പോലെ കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രമേശ് നായരുടെ വരികൾക്ക് MK അർജുനന്റെ ഈണം.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിത്രാഞ്ജലിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 295-0300, 295-0800. വിളിച്ചുകൊണ്ടിരിക്കൂ. സമയം 9 മണി കഴിഞ്ഞ് 12:25 ആയിരിക്കുന്നു. 9:20 വരെയാണ് ചിത്രാഞ്ജലി. ആരാണിനി? ഹലോ. അതാ കട്ടായല്ലോ, കട്ടായല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് വേറൊരു വിധത്തിൽ പറയാം, കഷ്ടമായല്ലോ. ആരാണിനി ലൈനിൽ? ഹലോ,
3: എഫ് എം
2: ആണ്. എന്താ സംശയം? എഫ് എം ആണ്. പേര് പറഞ്ഞോളൂ.
3: പേര് ദിലീപ്.
2: ദിലീപ്.
3: മണലായ.
2: മണലായ എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് പരിചയമുള്ള സ്ഥലം പറയാവോ? അടുത്ത്
3: അടുത്ത് എന്താ പക്ഷേ മണലായ ആനമങ്ങാട്.
2: ആനമങ്ങാട്. ആ, അതെല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാവും. എന്ത് ചെയ്യുന്നു ദിലീപ് ജി?
3: ഞാൻ റബ്ബർ ടാപ്പിംഗ് ആണ്.
2: ആണോ?
3: ഇപ്പൊ ഞാൻ തോട്ടത്തിലാണ്. ഇപ്പൊ ഞാൻ ചെമ്മലശ്ശേരിയാണ്.
2: ഇപ്പൊ തോട്ടത്തു നിന്നാണോ വിളിക്കുന്നേ?
3: ആ, തോട്ടത്തു നിന്നാണ്. വീട് മണലായാണ്, ഇപ്പൊ ചെമ്മലശ്ശേരിയുള്ളത്.
2: പണ്ട് ഇതേപോലെ ഒരു ശ്രോതാവ് ഞാനുമായിട്ട് സംസാരിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. തോട്ടത്തിൽ നിന്നായിരുന്നു അന്നും വിളിച്ചിരുന്നത്.
3: അത് ഞാൻ തന്നെയാവും.
2: ദിലീപ് തന്നെയാണ് തോന്നുന്നുല്ലേ.
3: ഞാനൊരു 8 മാസമായി ഇപ്പൊ വിളിച്ചിട്ട്.
2: ആ, ഇത് 8 മാസം എന്നല്ലത്, ഇവർക്ക് തോന്നുന്നു 2-3 കൊല്ലം മുന്നേ
3: വിളിച്ചിട്ടുണ്ട്.
2: ഞാൻ ഇങ്ങനെ ഒരു ശ്രോതാവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ ഇപ്പൊ തോട്ടത്തിൽ നിന്നാ വിളിക്കുന്നതല്ലേ പറഞ്ഞേ?
3: ആ, ഞാൻ പുലർച്ചെ 2 മണിക്ക് പോകുന്നു.
2: ഓഹോ ഹോ ഹോ. അപ്പൊ എപ്പ കിടന്നുറങ്ങും?
3: 10 മണിക്ക് കിടന്നുറങ്ങും.
2: ഇപ്പൊ 10, 12, അപ്പൊ 4 മണിക്കൂറല്ലേ ഉറക്കം കിട്ടുള്ളൂ.
3: 4 മണിക്കൂറാ, പിന്നെ ചെന്നിട്ട് ഇനി ഉറങ്ങും.
2: ഇനി ഉറങ്ങും.
3: ആ, ഇനി 2-3 മണിക്കൂർ ഉറങ്ങും.
2: അത് വേറൊരാളുടെ തോട്ടമാണോ അതോ ദിലീപിന്റെ തന്നെയാണോ?
3: അല്ല അല്ല, ഞാൻ റീസിന് എടുത്തിട്ട് പാട്ടത്തിന് എടുത്തിട്ട് വെട്ടുക.
2: എത്ര മരം ഉണ്ട്?
3: 1000 മരം ഉണ്ട്.
2: 1000 മരം. അപ്പൊ ഒരു ദിവസം എത്ര മരം വെട്ടും?
3: 500 മരം.
2: 500 മരം ഒരു ദിവസം വെട്ടും. സമ്മതിച്ചു കേട്ടോ. അതിൽ വേറൊരു രസം എന്താ വെച്ചാൽ, ഇത്രയും മരങ്ങൾ വെട്ടുന്ന കൂട്ടത്തില് നമ്മുടെ മഞ്ചേരി എഫ് എം എനിക്ക് തോന്നുന്നു ഫോണിൽ കേൾക്കുന്നുണ്ടാവും അല്ലേ?
3: ഞാൻ ഫോണില് ഡെയിലി കേൾക്കുന്ന.
2: എന്നിട്ട് അതിലിടയ്ക്ക് വിളിക്കാനൊക്കെ തോന്നുക എന്ന് പറയുമ്പോ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ദിലീപ്.
3: അതെ അതെ.
2: ദിലീപിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടിൽ അച്ഛൻ, അമ്മ, രണ്ടനിയന്മാര്.
2: ഓ, അപ്പോ അച്ഛനും അമ്മയും പ്രായമുണ്ടോ?
3: ഇല്ലല്ല.
2: ഇല്ല. അവര് ജോലിക്ക് പോകുന്നുണ്ടോ?
3: അമ്മ സ്കൂളിലെ തൊഴിലാളിയാ.
2: ആണ്. അച്ഛനോ?
3: അച്ഛൻ കൃഷിപ്പണിയൊക്കെ ആയിട്ട്.
2: ആണ്. മക്കൾ എന്ന് പറഞ്ഞ രണ്ട് അനിയന്മാര്?
3: രണ്ട് അനിയന്മാരാ. ഒരാള് മൊബൈൽ ടവറിന്റെ ടെക്നീഷ്യൻ ആണ്.
2: ഓ, അത് ശരി. മറ്റേയാളോ?
3: മറ്റേയാളൊരു തുണിക്കട ഇട്ടു.
2: തുണിക്കട ഇട്ടിരിക്കുന്നു. അപ്പൊ ജോലി ചെയ്യാൻ അപ്രായമായി അനിയന്മാർക്ക്. ഇനിയിപ്പോ ദിലീപ് ഒരു കുടുംബം അന്വേഷിച്ചോണ്ടിരിക്കാവൂ.
3: അതെ അതെ.
2: നടക്കട്ടെ, പെട്ടെന്ന് നടക്കട്ടെ. ഏതാ ദിലീപ് പാട്ട് വെക്കിയ?
3: പാട്ട് കണ്ണാടി പുഴയുടെ കടവത്ത് നിൽക്കണ കണിക്കുന്ന മലരല്ലേ.
2: മുഴുവൻ അറിയാലോ. വരി
3: ഭാര്യത്തെ.
2: ഭാര്യത്തെ കണ്ണാടിപ്പുഴയുടെ.

0: ഉടമ അങ്ങനെ ഒരു പാട്ടുണ്ടോ?
1: ഉണ്ട്.
0: അത് പഴയ ഭാര്യ
1: പഴയ പാട്ടാ, ജഗദീഷുള്ള
0: കണ്ണാടിപ്പുഴയുടെ അല്ലേ? ആ ശരി, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് രണ്ടുപേരും പാടിയിട്ടുണ്ട്, ചിത്രയും യേശുദാസും പാടിയിട്ടുണ്ട്. അതെ അല്ലേ? അപ്പൊ എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ഒരു ഭാര്യനെയൊക്കെ മനസ്സിലിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നോണ്ടാവും, അതുകൊണ്ടാവും ഈ പാട്ടെടുത്ത് അല്ലേ? ഇനി ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: അത് ചങ്ങനാശ്ശേരി ഉള്ള ഒരു അഞ്ജലി ഉണ്ട്.
0: ചങ്ങനാശ്ശേരിയുള്ള അഞ്ജലി,
1: അഞ്ജലിക്ക് വേണ്ടിയിട്ടാണ്.
0: അപ്പൊ ചങ്ങനാശ്ശേരിയിലുള്ള അഞ്ജലിക്ക് വേണ്ടി ഇതാ നമ്മുടെ ദിലീപ് ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ഗാനം നമുക്ക് കേൾക്കാല്ലേ ദിലീപ്?
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും വെട്ട് നടക്കട്ടെ.
1: വെട്ട് കഴിഞ്ഞു.
0: ശരി,
1: വീട്ടിൽ
0: പോവുകയാണ്. അപ്പൊ നിങ്ങൾ 2 മണിക്ക് നീറ്റ് തോട്ടത്തിൽ എത്ര മണിക്ക് എത്തും?
1: തോട്ടത്തില് 2 മണിക്ക് ഒരു 3 മണി ആകുമ്പോഴേക്ക് വെട്ട് തുടങ്ങും.
0: അപ്പൊ 3 മണി മുതൽ ഒരു 8 മണി വരെ വെട്ടുണ്ടോ?
1: 5 മണിക്കൂർ
0: തുടർച്ചയായിട്ട് ചെയ്യും.
1: ആ ചെയ്യും.
0: സമ്മതിച്ചു കേട്ടോ. എന്തായാലും സന്തോഷം വിളിച്ചതിൽ, സംസാരിക്കാൻ പറ്റും. പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. പറഞ്ഞ പോലെ ഭാര്യ, പഴയ ഒരു ഭാര്യ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഇത് പുതിയ ഭാര്യ എന്നുള്ള ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ ഈണം.

അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ടി പി വിനയ്കുമാർ, സ്റ്റുഡിയോ സഹായം മഞ്ജു പി, സാങ്കേതിക സഹായം മുരുകേശൻ കോട്ടയ്ക്കൽ, ലിജേഷ് കിഴിശ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അപേക്ഷകർക്ക് ഈ വിവരം ലഭ്യമാക്കാൻ കോട്ടയത്തെ റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലെയും കിഴക്കൻ മേഖല വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ നിർദ്ദേശം നൽകി. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന സി എം കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ ടി പി മമ്മു മാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. ദേശീയപാതയിലെ കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകേണ്ടതാണ്. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.

0: കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
4: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
3: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
4: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
3: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
4: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
5: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
4: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1669 മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 എത്തിച്ചേരും. 16:345 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:27 വൈകി 10:15 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത് 9:44. 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 56616 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52.

നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ. വായിക്കുന്നത് വിനയ്കുമാർ. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ കെ സജന നിർവഹിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണം ജനപങ്കാളിത്തത്തിലൂടെ എന്നതാണ് ഈ വർഷത്തെ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണ സന്ദേശം. പൊതുജന പങ്കാളിത്തത്തിലൂടെ കൊതുകു വളർത്താനിടയുള്ള എല്ലാ ഉറവിടങ്ങളും പരിശോധിക്കുവാനും വൃത്തിയാക്കുവാനും അടച്ചു സൂക്ഷിക്കുവാനുമാണ് സന്ദേശം സൂചിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും മണ്ണാർക്കാട് നഗരസഭയുടെയും കുമരംപുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും GMUP സ്കൂളിലേക്ക് ബോധവൽക്കരണ പ്രചരണ റാലിയും പരിപാടിയുടെ ഭാഗമായി നടന്നു. നഗരസഭ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രാണിജന്യ രോഗനിയന്ത്രണ യന്ത്രങ്ങളുടെയും കൊതുക് കൂത്താടികളുടെയും പ്രദർശനവും വേദിയിൽ ഒരുക്കിയിരുന്നു. മണ്ണാർക്കാട് GMUP സ്കൂളിൽ നിന്ന് നടന്ന പരിപാടിയിൽ മണ്ണാർക്കാട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാദേവി ടീച്ചർ മുഖ്യാതിഥിയായി. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സ്മിത ഡെങ്കിപ്പനി പ്രതിരോധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡെങ്കിപ്പനി നിയന്ത്രണം ജനപങ്കാളിത്തത്തിലൂടെ എന്ന വിഷയത്തിൽ പാലക്കാട് ജില്ലാ VBDC ഓഫീസർ VP സാജൻ സെമിനാർ നയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV റോഷ് ദിനാചരണ സന്ദേശം നൽകി. ഇന്നലെയാണ് ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നത്.

0: ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇടവിട്ടുള്ള മഴ മൂലം ഡെങ്കിപ്പനി വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും സാധനങ്ങളിലും കൊതുക് മുട്ടയിട്ട് പെരുകുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഡെങ്കിപ്പനി പകർത്തുന്ന ഈഡിസ് കൊതുകിന് മുട്ടയിടാൻ വളരെ കുറച്ച് വെള്ളം മതി. വെള്ളം വാർന്നുപോയാലും ഈ മുട്ടകൾക്ക് വർഷങ്ങളോളം അതിജീവിക്കാനുള്ള ശേഷിയുണ്ട്. പിന്നീട് മഴവെള്ളത്തിലൂടെയോ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ജലം ലഭ്യമാകുമ്പോൾ ഈ മുട്ടകൾ വിരിഞ്ഞ് കൂത്താടി പുറത്തുവരും. ഈഡിസ് കൊതുകുകൾ അതിന്റെ ജീവിതചക്രത്തിൽ 5 തവണയിൽ കൂടുതൽ മുട്ടയിടും. ഓരോ തവണയും 100 മുതൽ 200 വരെ മുട്ട ഇടാം. ഡെങ്കി വൈറസ് വാഹകയായ കൊതുക് ഇടുന്ന എല്ലാ മുട്ടകളിലും അണുബാധ ഉണ്ടാകും. ഉറവിട നശീകരണമാണ് ഡെങ്കിപ്പനിയുടെ വ്യാപനം തടയുന്നതിനുള്ള പ്രധാന മാർഗം. ശുദ്ധജലം ശേഖരിച്ചു വയ്ക്കാവുന്ന സംഭരണികൾ, പാത്രങ്ങൾ, ടാങ്കുകൾ, ചെടിച്ചട്ടി, ടയർ, ഫ്രിഡ്ജിന്റെ അടിയിൽ കാണുന്ന ട്രേ, മുട്ടത്തോട്, കരിക്കിൻതോട്, ചിരട്ട തുടങ്ങിയ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും കൊതുകുകളുടെ ഉറവിടമാണ്. കൊതുക് കൂത്താടി നശീകരണത്തിനായുള്ള ഡ്രൈ ഡേ ആചരിക്കൽ ആഴ്ചയിലൊരിക്കൽ കൃത്യമായും നടത്തണമെന്നും പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് മേധാവി അറിയിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
7: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: സമയം 9:33.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: അവന് എല്ലാ കാര്യങ്ങളും വേഗത്തിൽ മനസ്സിലാക്കും, ബുദ്ധിമാനാണ്. മകനെപ്പറ്റി അച്ഛനോട് കോളേജിലെ കമ്പ്യൂട്ടർ അധ്യാപിക അഭിമാനത്തോടെ പറഞ്ഞു. അച്ഛൻ വേദനയോടെ ആലോചിച്ചു, എന്നിട്ടുമെന്തേ അവന് എന്നെ മനസ്സിലാവാത്തത്. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. അലി കടുകശ്ശേരിയുടെ ബുദ്ധി എന്ന കവിതയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പല അച്ഛനമ്മമാരുടെയും മനസ്സിലുയരുന്ന ചോദ്യങ്ങളിലൊന്ന് തന്നെയല്ലേ ഇത്? വളർത്തി വലുതാക്കിയ മക്കൾക്ക്, തങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുത്ത മക്കൾക്ക് എന്തേ ഒരകൽച്ച ബാക്കി എന്ന ചോദ്യം. സ്നേഹത്തോടെ നമുക്കവരെ ചേർത്ത് പിടിക്കാം. ഇക്കഴിഞ്ഞ മെയ് 15 കുടുംബങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായിരുന്നു. കുടുംബങ്ങൾ സുദൃഢമാകട്ടെ. ആകാശവാണി മഞ്ചേരി FM കുടുംബാംഗങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം പരസ്പരത്തിലേക്ക്. വരൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് മിണ്ടിയും പറഞ്ഞുമിരിക്കാം. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ,
3: ഞാൻ എം ജിഷ. ആദ്യത്തെ കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് വറ്റലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. ആകാശവാണി ശ്രോതാവ് എം സതീഷ് കുമാർ അവതരിപ്പിച്ച എന്റെ ഗാനം ഹൃദ്യമായ ഗാനങ്ങളാലും നല്ല അവതരണത്താലും ആസ്വാദ്യമായി. അവതാരകനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പരാജയത്തിൽ തളർന്നിരിക്കാതെ ഇത് താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കി മനോധൈര്യത്തോടെ പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് ഓർമ്മിപ്പിച്ചു പി ഗോപാലകൃഷ്ണൻ തന്റെ സുഭാഷിതത്തിലൂടെ. പ്രിയപ്പെട്ടവരുടെ വിയോഗം വേദനാജനകമാണെന്നും എന്നാൽ നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കണമെന്നും ശുഭശ്രീ രാമൻ ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ അച്ചടക്കമുണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി അജിത്രി. സുരേഷ് ബാബു വിളയിൽ, ചന്ദ്രൻ കണ്ണഞ്ചേരി, ജി കെ റാംമോഹൻ എന്നിവരുടെ സുഭാഷിതങ്ങളും മികച്ചതായിരുന്നു. കാവ്യധാരയിൽ സുഗതകുമാരിയുടെ പെൺകുഞ്ഞ് എന്ന കവിതയുടെ ആലാപനം ഹൃദയസ്പർശിയായി. കുമാരനാശാൻ

0: പ്രരോദനം എന്ന കവിത വി ടി മുരളി ആലപിച്ചതും ആറ്റൂരിന്റെ മോക്ഷമോ എന്ന കവിത കാവാലം ശ്രീകുമാർ ആലപിച്ചതും ഹൃദ്യമായി.
1: സുഭാഷിതങ്ങൾ കേട്ട് മനസ്സ് ശാന്തമാക്കുകയും പിന്നെ പാട്ടുകൾ കേട്ട് തരളിതമാക്കുകയും ചെയ്തിരിക്കുന്നു ശ്രോതാവ് എന്നറിയുന്നതിൽ ഏറെ സന്തോഷം.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മാനിപുരം സുധാകരനാണ്. 4-5 വർഷമായി മഞ്ചേരി നിലയത്തിന്റെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. വൈവിധ്യമാർന്ന പരിപാടികൾ വളരെയധികം ഇഷ്ടമാണ്. ഗാനമഞ്ജുഷ, ഓർമ്മയിലൊരു പാട്ട്, മധുരം ഗീതം, ഇന്നത്തെ ഗാനം, ആരോഗ്യജാലകം, പാട്ടുപൊലിമ, നോവൽ വായന തുടങ്ങിയ പരിപാടികൾ ഏറെ ഹൃദ്യമാണ്. എന്തായാലും മഞ്ചേരി FM നിലയത്തിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ 1000 അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു.
1: വിവിധ രുചികളിലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നത് സന്തോഷകരം തന്നെ.
0: ഇനി ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് PM വാസുദേവൻ നമ്പൂതിരി അയച്ച കത്ത് വായിക്കാം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് May 10 ഞായറാഴ്ച രാത്രി പ്രക്ഷേപണം ചെയ്ത തിരനോട്ടം വളരെ ശ്രദ്ധേയമായി. ആ വിവരണം കേട്ടപ്പോൾ ഒരു ചിത്രകാരൻ തന്റെ ഭാവനയിൽ വിരിയുന്ന ചിത്രത്തിന് ക്യാൻവാസിൽ വരയ്ക്കുന്ന ഔട്ട്ലൈൻ പോലെ. പണ്ട് നാട്ടിൻപുറങ്ങളിൽ സിനിമാ ടാക്കീസിൽ, സിനിമാ നോട്ടീസിൽ, ബാക്കി കഥ സ്ക്രീനിൽ എന്ന പോലെ തിരനോട്ടത്തിൽ എല്ലാ നാടകങ്ങളുടെയും ലഘുവിവരണം കേട്ടു. വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു. അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
1: 6 സിനിമ കണ്ടിട്ടുണ്ടോ?
0: ഉണ്ടല്ലോ.
1: എന്താണ് കഥ?
0: മുടങ്ങിക്കിടന്നൊരു ഉത്സവം നടത്തുന്നതാണല്ലോ അതിലെ പ്രധാനപ്പെട്ട വിഷയം.
1: ആരാണ് നായകൻ?
0: മോഹൻലാൽ.
1: ആഹാ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അഖില കേരള റേഡിയോ നാടകോത്സവത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമാ പേരുണ്ട്, പറയട്ടെ.
0: എന്താണ്?
1: 8 അങ്ങനെ ഒരു സിനിമയൊന്നുമില്ല. പക്ഷെ 8 വിവിധ കാരണങ്ങളാൽ നടക്കാതിരുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം ഇതാ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിയിരിക്കുകയാണ്. May 10 ഞായറാഴ്ച രാത്രി 9:30 ഉത്സവത്തിന്റെ കൊടിയേറ്റം. അന്ന് പ്രക്ഷേപണം ചെയ്ത തിരുനോട്ടത്തെ കുറിച്ചാണല്ലേ ഇപ്പോൾ കത്ത് വന്നിരിക്കുന്നത്.
0: അതെ.
1: പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്.
0: എന്താണ്?
1: 6 നായകൻ ഇത്തവണ ഒന്നല്ല, 2 നാടകങ്ങളിലാണ് നമ്മുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നായക വേഷം അണിയുന്നത്.
0: അതെ, നമ്മുടെ ലാലേട്ടന്റെ ശബ്ദത്തിലൂടെ 2 നാടകങ്ങൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: അതെ, അതിലൊന്ന് നിങ്ങൾ കേട്ടുകാണും, തിങ്കളാഴ്ചയുണ്ടായിരുന്നു, ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകം. ആകാശവാണി തിരുവനന്തപുരം നിലയമായിരുന്നു അത് തയ്യാറാക്കിയത്. ഇനി ഇന്ന് രാത്രി ഏതാണ് നാടകമെന്ന് അറിയാമോ?
0: ഏതാണ്?
1: ലാലേട്ടൻ വീണ്ടും ഒരിക്കൽ കൂടി വിരുന്നെത്തുന്നു.
0: നാടകത്തിന്റെ പേര്?
1: ലാലേട്ടൻ വിരുന്നെത്തുന്നത് കൊണ്ട് തന്നെ നാടകത്തിന്റെ പേരിലും ഒരു വിരുന്നുകാരനുണ്ട്, കടങ്കഥയിലെ വിരുന്നുകാരൻ.
0: ആഹാ, അടിപൊളി പേര്.
1: മുഹമ്മദ് റോഷനാണ് രചന, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ എന്നിവർ.
0: എന്താണ് അതിന്റെ കഥ?
1: നഗരത്തിൽ PG താമസിക്കുന്ന 3 ചെറുപ്പക്കാരികളായ സുന്ദരികൾ. സ്നേഹമയിയായ ആന്റിയുടെ സംരക്ഷണയിലും ശാസനയിലും കഴിയുന്ന അവരുടെ ഇടയിലേക്ക് എവിടെ നിന്നോ രാജകുമാരനെ പോലെ ഒരാൾ കടന്നു വരുന്നു. അതോടെ സ്നേഹത്തോടെ നീങ്ങിയിരുന്ന അവരുടെ ജീവിതം താളം തെറ്റുന്നു. അതിൽ ആരായിരിക്കും അയാൾ ഇഷ്ടപ്പെടുക, സ്വന്തമാക്കുക? കടങ്കഥയിൽ വിരുന്നുകാരനായി വരുന്ന അയാൾ ആരാണ്?
0: ആഹാ, ത്രില്ലിംഗ് സ്റ്റോറിയാണല്ലോ. എന്തായാലും കേൾക്കണം.
1: എന്തായാലും കേട്ടിരിക്കണം, കാരണം ഇത്തവണത്തെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന അവസാനത്തെ നാടകമാണ് ഇന്ന്. നാളെ നാടകോത്സവം അവസാനിക്കുന്നത് രാത്രി 9:30 റേഡിയോ നാടകോത്സവത്തെ കുറിച്ചുള്ള അവലോകനം പ്രക്ഷേപണം ചെയ്തുകൊണ്ടാണ്. പിന്നെ ഈ നാടകോത്സവത്തിൽ കേട്ട നാടകങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വേഗം എഴുതി അറിയിച്ചോളൂ കേട്ടോ.
0: നമ്മുടെ ശ്രോതാക്കളല്ലേ, എന്തായാലും എഴുതിയിരിക്കും. അടുത്ത സന്ദേശം വായിക്കാം. അയച്ചിരിക്കുന്നത് മഞ്ചേരിയിൽ നിന്ന് നൂർജഹാനാണ്. ഇതൊരു കവിതയാണ് കേട്ടോ.
1: ആഹാ, കേൾക്കട്ടെ.
0: മഞ്ചേരിയുടെ മധുരമൊഴികളിൽ മിഴിവാർന്നൊരു സ്വരമായി നീ, FM തിരമാലകളിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്ന ഒരു സൗഹൃദം. പ്രഭാതത്തിന്റെ നിസാര നിശബ്ദതയിൽ ആദ്യമൊരിക്കൽ കേൾക്കുന്ന ആ ശബ്ദം ദിവസം മുഴുവൻ ചിരിച്ചു നിൽക്കാൻ മനസ്സിനെ മൃദുവായി ഉണർത്തുന്നു. ഗ്രാമത്തിന്റെ കഥകളും നഗരത്തിന്റെ നാദങ്ങളും ഒന്നാക്കി പകരുന്നൊരു സംഗീതപാലം മഞ്ചേരി FM നീയാണല്ലോ. ഓരോ ഹൃദയത്തിലും പാടുന്ന ഓർമ്മകൾ കാലം മാറിയാലും തരംഗങ്ങൾ മാറിയാലും നിന്റെ ശബ്ദം മാറാതെ തുടരും. മലയാളത്തിന്റെ മണമുള്ള ഓരോ വാക്കിലും നിത്യമായി ജീവിക്കുന്നൊരു സ്പന്ദനം.
1: മഞ്ചേരി FM മുഞ്ചിനെ മനോഹരമായ വാക്കുകളിലൂടെ വർണ്ണിച്ചിരിക്കുന്നു നൂർജഹാൻ. ഏറെ സ്നേഹം, സന്തോഷം, നന്ദി.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് രമണി ചേലാട്ടാണ്. എല്ലാ പ്രഭാതങ്ങളിലും നമ്മെ

0: എത്തുന്ന മഞ്ചേരി എഫ് എമ്മിന്റെ സുഭാഷിതങ്ങൾ നൽകുന്ന ഓരോ സന്ദേശവും മനസ്സിന് ഊർജം നൽകുന്നു. നമ്മുടെ മനസ്സ് ഒരാക്രിക്കാരൻ്റെതാക്കുക, അതിലൂടെ നാം ഹരിതാഭമായ ഭൂമിയെ തിരിച്ചുപിടിക്കുക. കേൾക്കുന്ന ഓരോ സുഭാഷിതവും നമുക്ക് കരുത്തു നൽകുന്നത് തന്നെയാണ്. പിന്നെ സമകാലികം, വാക്കും പൊരുളും, തൂലിക, ഇങ്ങനെ എല്ലാ പരിപാടികളും ഒരുപാട് അറിവ് നൽകുന്ന പരിപാടികൾ തന്നെയാണ്. ചിത്രമഞ്ജരിയിൽ വരുന്ന ഗാനങ്ങളും വാട്സപ്പ് ഗാനങ്ങളും പ്രിയതര ഗീതങ്ങളും എല്ലാം ഏറെ പ്രിയതരമാണ്. എന്റെ ഗാനവും ഏറെ ഇഷ്ടമാണ്. ഇനിയും എഴുതാൻ ഏറെയുണ്ട്. മഞ്ചേരി എഫ് എം സാഹിത്യപരമായും ആരോഗ്യപരമായും അറിവ് നൽകിയും ഒരുക്കി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നതാണ്.
1: പരിപാടികൾ താല്പര്യത്തോടെ ശ്രവിച്ച് അഭിപ്രായങ്ങൾ പരസ്പരത്തിലേക്ക് എഴുതിയതിൽ സന്തോഷം, അഭിനന്ദനങ്ങൾ. ഇനിയും തുടരുക സുശക്തമായ കേൾവിയും പ്രതികരണങ്ങളും.
0: ഇനി രാജി മരത്തങ്കോട് അയച്ച കത്ത് വായിക്കാം. സസ്നേഹത്തിൽ തിരക്കഥാകൃത്ത് ടി ആർ റസാഖിന്റെ ഭാര്യ ഷാഹിദ റസാഖ് നല്ല ഓർമ്മകളെ തൊട്ടുണർത്തി. കാശിത്തുമ്പപ്പൂവേ കാശിക്ക് പോവാറുണ്ടോ എന്ന ഗാനം മധുരം ഗീതത്തിലൂടെ കേൾപ്പിച്ചത് ഇഷ്ടമായി. ഇന്നത്തെ ഗാനത്തിൽ ഓണത്തുമ്പി ഓണത്തുമ്പി എന്ന ഗാനം കേൾപ്പിച്ചതും ഏറെ ഇഷ്ടമായി. അത് അധികം അങ്ങനെ കേൾക്കാത്ത പാട്ടാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ അന്വേഷണം എന്ന കവിത കാവ്യധാരയിൽ റസൽ ബിൻഡ് ഭംഗിയായി ചൊല്ലി. ഉഷ്ണതരംഗത്തെക്കുറിച്ചുള്ള സമകാലികം ഏറെ പ്രസക്തമായി. ഇന്നത്തെ ഗാനത്തിൽ സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിലെ പരമ്പുരുഷ എന്ന ഗാനം കേൾപ്പിച്ചത് ചലച്ചിത്ര നടൻ രവി വള്ളത്തോളിനുള്ള സ്മരണാഞ്ജലിയായിരുന്നു. 26-ാം തീയതി ഒരു മാത്ര നിന്നെ പിരിയുമ്പോൾ എന്ന ഗാനം മധുരം ഗീതത്തിൽ കേൾപ്പിച്ചതും ഇഷ്ടമായി. അന്നുതന്നെ ജാഗ്രത, എക്സാം ക്യാപ്സ്യൂൾ, സൈബർ ജാലകം എന്നീ പരിപാടികൾ ശ്രോതാക്കൾക്ക് ഏറെ ഉപകാരപ്രദമായി. ആ മൂന്ന് പരിപാടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആർ കെ സൂരജുമായി മുനീർ രാമയൂർ നടത്തിയ അഭിമുഖം കേട്ടു. പാമ്പുകടിയേറ്റ ഒരാൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ചികിത്സയെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ആ പരിപാടിയിൽ പറഞ്ഞു തന്നു. പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റായ പല ധാരണകളും തിരുത്താനും കൂടുതൽ ശ്രദ്ധിക്കാനും ജാഗ്രത പുലർത്താനും ആ പരിപാടി നമ്മെ ഓർമ്മിപ്പിച്ചു. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. എം ജി ശശിഭൂഷണുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. സർഗകേരളത്തിൽ സി എസ് രാജേഷിന്റെ കവിതകൾ, ഷാജി ജേക്കബ് നടത്തിയ പ്രഭാഷണം എന്നിവയും ശ്രദ്ധേയമായി. 23-ാം തീയതി മധുരം ഗീതത്തിൽ ചമ്പക്കരക്കാവിന്റെ എന്ന പാട്ട് ശ്രദ്ധിച്ചു. ഇന്നത്തെ ഗാനത്തിൽ കണ്ണ് രണ്ട് കണ്ണ് എന്ന ഗാനം കേൾപ്പിച്ചത് മെഹബൂബ് എന്ന ഗായകനുള്ള സ്മരണാഞ്ജലിയായി. കാവ്യധാരയിൽ കടമനിട്ട രാമകൃഷ്ണന്റെ മകനോട് എന്ന കവിത വി ദീപ ആലപിച്ചത് ഹൃദ്യമായി. എം എസ് ബാബുരാജ് സംഗീതം ചെയ്ത കതിർമണ്ഡപം എന്ന നാടകത്തിലെ ഗാനം രംഗഗീതത്തിൽ കേൾപ്പിച്ചത് ഏറെ ഇഷ്ടമായി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാദിഖലി അവതരിപ്പിച്ച എന്റെ ഗാനം ഇഷ്ടമായി. 23-ാം തീയതി സംവിധായകൻ ജോൺ പോളിന്റെ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഉത്സവ പിറ്റേന്ന് എന്ന ഗാനത്തിലെ പുലരിത്തു മഞ്ഞു തുള്ളി എന്ന ഗാനം കേൾപ്പിച്ചതും ഏറെ ഇഷ്ടമായി. കാവ്യധാരയിൽ അന്യൻ എന്ന കവിത പി പി ജിനി ചൊല്ലിയത് ഹൃദ്യമായി. ഓർമ്മച്ചപ്പിൽ എം എസ് ബാബുരാജ് ഗാനങ്ങളും വിവരണങ്ങളും കേട്ടു, ഏറെ ഇഷ്ടമായി. 5-ാം തീയതി 11-5 ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഒരു പിടി ഗാനങ്ങൾ കേൾപ്പിച്ചത് ഏറെ ഇഷ്ടമായി. അത് അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലിയായിരുന്നു.
1: വിവിധ പരിപാടികൾ ശ്രദ്ധയോടെ ശ്രവിച്ച് ഓരോന്നും വിലയിരുത്തി കത്തയച്ചതിൽ സന്തോഷം.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അനീഷ് കൊല്ലമ്പടിയാണ്. 17-ാം തീയതി അസ്കർ അവതരിപ്പിച്ച പ്രീതര ഗീതങ്ങൾ വളരെ മനോഹരമായി. നല്ല അവതരണം. തെരഞ്ഞെടുത്ത ഗാനങ്ങളും ഏറെ നന്നായി. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന അവതരണം കൊണ്ട് റേഡിയോയ്ക്ക് മുന്നിൽ അദ്ദേഹം പിടിച്ചിരുത്തി. ആദ്യം തന്നെ കിരീടമെന്ന ചിത്രത്തിലെ കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി എന്ന വിരഹഗാനം ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി. ആ ഗാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളും പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് റേഡിയോയിൽ സ്റ്റേഷൻ മാറ്റിവെച്ചപ്പോൾ തൂത്തുക്കുടി വാനൊലി നിലയത്തിൽ കേട്ട ഗാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മകൾ എന്റെ ചെറുപ്പകാലത്തേക്ക് പോയി. ഞാനും ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു. ഏതൊക്കെ സ്റ്റേഷനുകൾ കിട്ടുമെന്നറിയാൻ റേഡിയോയിൽ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോഴൊക്കെ അതിൽ വിജയിക്കാറുമുണ്ട്. പ്രിയ സുഹൃത്തിന്റെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വിയോഗവും അതുമായി ബന്ധപ്പെട്ട കാര്യവും കേട്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. ഒരു നിമിഷം കൊണ്ട് ഒരു ഗാനം അയച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിലും പിന്നെ അയച്ചു കൊടുക്കാനായി

0: മാറ്റിവെച്ചതും തുടർന്ന് കേട്ടത് സുഹൃത്തിന്റെ മരണ വാർത്തയാണെന്നും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിന് വല്ലാതെ നൊമ്പരം തോന്നി. ആ പ്രിയ സുഹൃത്തിന് എന്റെയും കണ്ണീർ പ്രണാമം. അങ്ങനെ ഒരുപാട് പച്ചയായ ഓർമ്മകളും അനുഭവങ്ങളും ആ പ്രിയതര ഗീതത്തെ ഏറെ പ്രിയതരമാക്കി. തീർത്തും ജീവിതഗന്ധിയായ പ്രിയതര ഗീതം തന്നെയായിരുന്നു അത്. എന്തായാലും അസ്കറിന് ഹൃദയം നിറഞ്ഞ സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ.
1: പ്രിയതര ഗീതങ്ങൾ അതിന്റെ പേരുപോലെ തന്നെ പ്രിയതരമായി അനുഭവപ്പെട്ടു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം.
0: ഇനി കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കൽ നിന്ന് രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവരയച്ച സന്ദേശം വായിക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണിയുടെ 90th വാർഷികം പ്രമാണിച്ച് 7 നാടകങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. അതിൽ 10th തീയതി എല്ലാ നാടകങ്ങളുടെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 9:30 മുതൽ 10:30 വരെ കേൾപ്പിച്ച തിരനോട്ടം ഗംഭീരമായി. അതുകൊണ്ട് എല്ലാ നാടകങ്ങളും ചെറുതായൊന്ന് മനസ്സിൽ കയറി. 2nd ദിവസ നാടകം മോഹൻലാൽ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാരുകണ്ടു എന്ന നാടകം പ്രകൃതി ദുരന്തത്തിന്റെ എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. ഏറെ ഇഷ്ടമായി, വളരെ സന്തോഷം. പിന്നെ ഈ നാടകോത്സവത്തിൽ മഞ്ചേരി FM നാടകമുണ്ടോ കൃത്യമായി അറിഞ്ഞിട്ടില്ല.
1: നാടകങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. മഞ്ചേരി നിലയത്തിന്റെ നാടകം ഈ കൂട്ടത്തിൽ ഇല്ല.
0: ഇനി മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച സന്ദേശങ്ങൾ വായിക്കാം. ആത്മവിശ്വാസം വളർത്താൻ കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുകയും നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുകയും പരാജയങ്ങളെ അനുഭവങ്ങളായി കാണുകയും നല്ല സുഹൃത്തുക്കളുമായി സമയം ചെലവിടുകയും ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. 13th തീയതി കാപ്പിൽ ശിവരാമൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും വികസനത്തിനും ജലവിനിയോഗം അത്യന്താപേക്ഷിതമാണ്. ജലത്തിന്റെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയവും സുസ്ഥിരവുമായ ജലവിനിയോഗത്തിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ നിലനിൽപ്പിന് ജലം അടിസ്ഥാനപരമായ ആവശ്യമാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യതയും മലിനജല സംസ്കരണവും പൊതുജനാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. കാലാവസ്ഥാ വ്യതിയാനം, ജനസംഖ്യാ വർദ്ധനവ് എന്നിവ മൂലം ജലക്ഷാമം നേരിടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. 12th തീയതി ഹരിതം പരിപാടിയിൽ ജലസംരക്ഷണ പാഠങ്ങൾ പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തമായിരുന്നു. വ്യക്തിശുചിത്വം പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വെള്ളം തളിച്ച് അടിച്ചുവാരുക, മുറിയുടെ എല്ലാ ഭാഗങ്ങളും ശരിയായി വൃത്തിയാക്കുക, ശുദ്ധവായു കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പുളിയുള്ള പഴങ്ങൾ കഴിക്കുക തുടങ്ങി അലർജി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് 12th തീയതിയിലെ ആയുരാരോഗ്യത്തിൽ ഡോക്ടർ ബാസിൽ യൂസഫ് പങ്കുവച്ച വിവരങ്ങൾ വളരെ ഉപകാരപ്രദമായിരുന്നു. മണ്ണിൽ അലിഞ്ഞുതീരാനുള്ള ഈ ശരീരവും നിഴൽ പോലുമില്ലാത്ത ജീവിതവും അല്ലാതെ അഹങ്കരിക്കാൻ മനുഷ്യന്റെ കയ്യിലൊന്നുമില്ല. സത്യത്തെ അംഗീകരിക്കാതെ സ്വന്തത്തെ മഹത്വവൽക്കരിക്കുന്ന മനോഭാവമാണ് അഹങ്കാരം. ജീവിതം വളരെ ചെറുതാണ്. അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെ ജീവിക്കുക. അഹങ്കരിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ജീവിത യാഥാർത്ഥ്യം. 11th തീയതി MT നിലമ്പൂർ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. മഴവില്ലും മിന്നൽക്കൊടിയും ഏതു മൗനത്തെയും ശബ്ദായമാനമാക്കുന്ന സാഗര ഗംഭീരതയും കൈമേയ് പുണർന്നു നിൽക്കുന്ന ജീവിത ഇതിഹാസം, ചോരയിൽ അഗ്നി കൊണ്ടെഴുതിയ മനുഷ്യജീവിതത്തെ മഹത്വപ്പെടുത്താൻ പ്രയത്നിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ കഥ, സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ചെറുകാടിന്റെ ജീവിതപാത എന്ന കൃതിയെ 11th തീയതി തൂലികയിൽ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് പരിചയപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടു. അന്നുതന്നെ തേനിശലിൽ KP ബ്രഹ്മാനന്ദനും ലൈല റസാഖും ചേർന്ന് ആലപിച്ച മനോഹരമായ ഗാനം വളരെ ആസ്വാദ്യമായിരുന്നു.
1: ശ്രദ്ധയോട് കേട്ടാൽ മാത്രമേ ഇതുപോലെ ഓരോ പരിപാടിയെക്കുറിച്ചും സമഗ്രമായി അഭിപ്രായങ്ങൾ കുറിക്കുവാനാകൂ. ആ ഒരു ശ്രദ്ധയ്ക്ക് അഭിനന്ദനങ്ങൾ. പിന്നെ അദ്ദേഹം എഴുതിയതുപോലെ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിൽ ജീവിച്ച് മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നവർ നാം. കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃഥ എന്ന് ചോദിച്ചത് ഭക്തകവി പൂന്താനമാണ്. പൂന്താനത്തിന്റെ ഈ വരികൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് നൽകിക്കൊണ്ട് തൽക്കാലം വിട ചൊല്ലട്ടെ. റേഡിയോ കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ കേൾക്കുന്നത് കേവലം കാതുകൾ കൊണ്ടല്ല എന്ന്, മറിച്ച് ഹൃദയം കൊണ്ട്.

0: ആണ് നിങ്ങൾ ഓരോ ശബ്ദത്തെയും ഉള്ളിലേക്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ കടലാസിലേക്ക് പകർത്തി എഴുതുന്നത് ഇവിടെ കിട്ടുമ്പോൾ ഞങ്ങൾ അറിയുന്നുണ്ട് അതിലൊളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ. അതുകൊണ്ട് തന്നെ ഹൃദയഭാവങ്ങളെ അക്ഷരങ്ങളിലേക്ക് ആവാഹിക്കൂ, എഴുതൂ പരസ്പരത്തിലേക്ക്. വിലാസമിത
1: പരസ്പരം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ്, PO, പിൻകോഡ് 6761212.
0: ഈ പുതിയ കാലത്ത് ആവാഹനം വാട്സപ്പിലും ആവാം.
1: ആവാലോ, നമ്പർ പറയാം. 9495050600.
0: ഇനി ഇലക്ട്രോണിക് മെയിലിലൂടെ ആവാഹിക്കണമെങ്കിലോ?
1: അതിനുമുണ്ട് വഴി. ഇമെയിൽ ID ഇതാ, allindiaradio.manjeriefm@gmail.com.
0: പ്രിയരെ, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
1: ഞാൻ എം ജിഷ.
0: തൽക്കാലം വിട ചൊല്ലട്ടെ. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: പരസ്പരം,
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
4: സമയം 9 കഴിഞ്ഞ് 51:58.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
9: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
2: FM പ്രധാന വാർത്തകൾ.
4: 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33-37 ഉയർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ 1 റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് CNG വില 1 വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ 1 CNGയുടെ വില 80.09 വർദ്ധിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എഞ്ചിനീയർ. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം ദ്രുതഗതിയിൽ. ഇതുവരെ 250 ഡെങ്കി സ്ഥിരീകരിച്ചു. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 ആകെ 220 ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്.
2: FM പ്രധാന വാർത്തകൾ.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744555024.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
13: എന്നും രാവിലെ 8:30.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

சமயம். തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:27 വൈകി 10:15 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷൻ

0: അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 10:49. 5616 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത് 10:52. ട്രെയിൻ സമയം.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
8: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.

0: സമയം 9:58 5 സെക്കൻഡും. ഇപ്പോൾ മഞ്ചേരി എഫ് എം നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 2-ാം ഭാഗം. 10:30 കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടി. 11:30 ബാലലോകം, മേലാറ്റൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2-ാം ഭാഗം. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം റിലേ. നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആടയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ, മീര ആറിയു. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം റിലേ. നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എ വി ശശികുമാർ, എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. ഇതുവരെ കേട്ടത് ആകാശവാണി മഞ്ചേരി എഫ് എം നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് സമാപിച്ചു.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15.

0: എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
1: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: സമയം 10 മണി കഴിഞ്ഞ് 1:30.
5: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: നവഗീതങ്ങൾ.
1: നവഗീതങ്ങളിൽ ആദ്യമായി വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ശ്രീവത്സം ജയമേനോനും മിഥുൻ ജയരാജും ചേർന്ന് പാടിയ ഗാനം. വൈശാഖ് സുഗണന്റെ വരികൾക്ക് അമൃത് രാംനാഥിന്റെ ഈണം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഗായകൻ വിനീത് ശ്രീനിവാസൻ, ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രതീഷ് വേഗ ഈണം പകർന്നിരിക്കുന്നു. ചിത്രം വിരുന്ന്.

0: നവഗീതങ്ങൾ. നവഗീതങ്ങൾ സമാപിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 കേൾക്കാം കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടി. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 04-83-295-0300, മറ്റൊരു നമ്പർ 04-83-295-0800. ഓർക്കുക, കുട്ടി റോക്സിലേക്ക് വിളിക്കാം. ഇന്ന് രാവിലെ 10:30 മുതൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 04-83-295-0300, 04-83-295-0800 എന്നീ നമ്പറുകളിലേക്ക്. സമയം 10:15.
1: പാദമുദ്ര.
2: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കൊതുകിയുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 2-ാം ഭാഗം കേൾക്കാം.
3: എന്റെ അച്ഛൻ ഡോക്ടർ KP ഗോവിന്ദമേനോൻ എന്നായിരുന്നു പേര്. പൊന്നാനിയായിരുന്നു അവരോട്. മുത്തശ്ശൻ അവിടെ തന്നെയാണ്. ഞങ്ങളുടെ ഡോക്ടർ നാരായണൻ എന്നായിരുന്നു, PK നാരായണൻ എന്നായിരുന്നു. എന്റെ അമ്മയുടെ അച്ഛന് ആകെ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, രണ്ട് ആൺമക്കളുണ്ടായിരുന്നു. ഒരാൾ

0: ജനിച്ചു. മറ്റൊരാള് എന്നേക്കാൾ ആറുമാസം താഴെയാണ്, ഗംഗാധരൻ, എം ഗംഗാധരൻ. അയാളും ചരിത്രത്തിൽ തന്നെയാണ് വന്നുപെട്ടത്. അപ്പം അച്ഛ മുത്തശ്ശന്റെ ഒരു വിചാരം ഉണ്ടായിരുന്നത്, ഒരു മകൾക്ക് ഒരു ഡോക്ടറെ വേണം, ഭർത്താവായിട്ടെന്ന്.
1: അങ്ങനെ
0: പരപ്പനങ്ങാടിയാണെങ്കില് പരപ്പനങ്ങാടി പണ്ട് കാലത്ത് മുതൽക്ക് തന്നെ ബ്രിട്ടീഷുകാരുടെ തുടക്കം കാലം മുതൽക്ക് തന്നെ മുൻസിഫ് കോടതിയുള്ള
1: സ്ഥലമാണ്.
0: അവിടുത്തെ പ്രധാന സ്ഥാപനം മുൻസിഫ് കോടതിയാണ്. അതെ, വക്കീൽമാരും ഒക്കെ ഉണ്ട്. അപ്പൊ വക്കീൽമാരും വക്കീൽ മാസ്റ്റർമാരുമുള്ള ഒരു കുഗ്രാമമായിരുന്നു ഞങ്ങൾക്കുള്ളത്. അതേസമയത്ത് തന്നെ പരപ്പനങ്ങാടി എന്ന് പറയുന്ന അവിടെ ഒരു അങ്ങാടി ഉണ്ട്. അവിടെ കുറെ മാപ്പിളമാരും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് ഒരു നാഴിയോട് ഇങ്ങനപ്പുറത്ത് വന്നിട്ടാണ് ഒരു ഹിന്ദുക്കളുടെ
1: പരപ്പനങ്ങാടി,
0: അല്ലെങ്കിൽ പരപ്പനങ്ങാടിയെ രണ്ട് ഭാഗം എന്ന് പറയാം. അങ്ങനെയായിരുന്നുണ്ടായിരുന്നു
1: അക്കാലത്ത് ഈ സാമൂഹിക സമ്പർക്കവും. ആ ഇതൊക്കെ എങ്ങനെയായിരുന്നു?
0: അതിന് ഇന്നത്തെ രീതിയിലുള്ള ഒരു വിഭജനം ഞങ്ങൾക്കാർക്കും തോന്നിയിരുന്നില്ല.
1: അപ്പൊ
0: ഒരു ഉദാഹരണം പറഞ്ഞാല്, എന്റെ വലിയച്ഛൻ, അമ്മയുടെ അച്ഛൻ, കുറെയൊക്കെ പണം സമ്പാദിച്ചു വന്നയാളാണ്. മൂപ്പര് വീട്ടിൽ നിന്ന് നേരത്തെ പോയി ആർമിയിൽ ചേർന്ന് ഒന്നാം ലോകമഹായുദ്ധകാലം. ആർമിയിൽ നിന്ന് പിന്നെ മെഡിസിൻ പഠിച്ച് മാറി നാട്ടിലേക്ക് വന്നു. പക്ഷെ കുറെ പണം സമ്പാദിച്ചിട്ടുണ്ട്, അതൊക്കെ ഭൂമിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത്
1: സാമൂഹിക ഇതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്.
0: ആ അപ്പോ അത് ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാല്, വലിയച്ഛന് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളാ. അവിടെ പിന്നെ നഹമാരുണ്ടായിരുന്നു, മരക്കാന്മാരുണ്ടായിരുന്നു, പിന്നെ വേറെ ഒരു ചില ഐസ് ഫാക്ടറി ഒക്കെ നടത്തിയിരുന്ന എന്തോ ഒരു പേരുണ്ട്, ഞാൻ പേര് മുങ്ങിപ്പോട്ടെ, ഒരു കൂട്ടുണ്ടായിരുന്നു. അവരെയൊക്കെയാണ് വലിയ വിശ്വാസം ഉണ്ടായിരുന്നത്. അവരിലെ ചിലരുടെ കയ്യിലാണ് വലിയച്ഛൻ സമ്പാദിച്ചിട്ടുള്ള പണം കാഷായിട്ടുള്ളതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്, ബാങ്കിലൊന്നുമല്ല. അത്ര വിശ്വാസമായിരുന്നു എന്നർത്ഥം ഹിന്ദുക്കൾ. അപ്പൊ അവരുടെയൊക്കെ കുടുംബങ്ങൾ, ഈ നഹമാരുടെയും ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളൊക്കെ തമ്മിൽ വളരെ ഒക്കെ ഞങ്ങളൊക്കെ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പൊ ഹിന്ദു മുസ്ലിം എന്നുള്ള വ്യത്യാസമില്ല, ജാതി കലശലായിരുന്നു ഞങ്ങളെ. ജാതി കലശലായാലും അതിനോട് അനുബന്ധമായ സമ്പ്രദായങ്ങളൊക്കെ. ഇപ്പൊ ഞങ്ങളെ വീട്ടിലാണെങ്കിൽ കുട്ടിക്കാലത്ത് അടുക്കളയിൽ പോകാൻ സമയത്തില്ല, ആൺകുട്ടികൾ അടുക്കളയിൽ കിടക്കാൻ പാടില്ല, കിണർ തൊടാൻ പാടില്ല, വിറക് വെട്ടാൻ പാടില്ല എന്നൊക്കെയുള്ള ജാതി വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്.
1: പൊന്നാനി പഠിക്കുന്ന കാലത്താണല്ലോ സാർ, ഇപ്പം ഇടശ്ശേരി, ഉറൂബ്, ആർട്ടിസ് നമ്പൂതിരി, അങ്ങനെ ഒരു പൊന്നാനി കളരി എന്നൊക്കെ
0: പറയുന്നത്
1: ആ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും.
0: വളരെ വ്യക്തമായ കാലഘട്ടമാണ്. കാരണം വലിയ പ്രതാപൊക്കെ പറയും, പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. വലിയ ആളുകളും വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നുമില്ല. വിദ്യാഭ്യാസം സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന ഒരാള് കോഴിശ്ശേരിയിലെ ഒരു കരുണാകരമേനോൻ ഉണ്ടായിരുന്നു. ഈ കരുണാകരമേനോൻ ഹിന്ദുവിന്റെ ആദ്യത്തെ എഡിറ്റേഴ്സിലെ ഒരാളായിരുന്നു. അങ്ങനെ ചില ആളുകൾ വിദ്യാഭ്യാസമൊക്കെ സിദ്ധിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ബന്ധുക്കളിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊന്നാനി പോയത് എനിക്കൊരു ഭാഗ്യമായി. കാരണം പൊന്നാനി എൻ്റെ അച്ഛൻ്റെ തറവാട്ടുകാർ വലിയ പഴയ തറവാട്ടുകാരാണ്. അവർ ഈ പറഞ്ഞ മാതിരി സാമാൻപാടിൻ്റെ കാര്യസ്ഥന്മാരുണ്ട്. അപ്പം എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ അച്ഛൻ്റെ അച്ഛൻ പിന്നെ കുറച്ച് സംസ്കൃത പാണ്ഡിത്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആ അവിടുത്തെ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. അച്ഛൻ്റെ ജ്യേഷ്ഠൻ അവിടെ അധ്യാപകനായിരുന്നു. പക്ഷേ ഞാനീ പറയുന്ന എൻ്റെയൊക്കെ കുട്ടിക്കാലാകുമ്പോഴേക്കും അവരുടെ തറവാടും ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. വലിയ തറവാടാണ്, എട്ട് കെട്ട് ഉള്ള ഒരു പെര ഓലപ്പെരയാണ് കേട്ടോ, ഓലപ്പെരയാണ്. മൂന്ന് കൊല്ലത്തിൽ മൂന്ന് ദിവസം ഓല മേച്ചിലും ഒക്കെ എണ്ണ കഞ്ഞുള്ളതാണ്. പക്ഷെ എട്ട് കെട്ടാണ്, വലിയ തറവാടാണ്, കുറേ ആളുകളുണ്ട്. പുരുഷന്മാർ ജോലിയില്ലല്ലോ പഴയ തറവാടുകളിലെ. പക്ഷെ ഇപ്പൊ എന്റെ തറവാട്ടിലും അങ്ങനെ തന്നെയാണ്, അഞ്ചാറ് കാരണവന്മാർ ഉണ്ടായിരുന്നു. അതിൽ ജോലി ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വ്രതം. കണ്ടവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പെടുങ്ങി ജീവിക്കുക, ഈ പ്രിയ കുടിയാന്മാരെയും പേടിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അത് അവിടെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് കുറച്ച് ഈ സ്കൂളുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടായി വന്നു. അങ്ങനെ ആയി വന്നു. അച്ഛൻ്റെ ഒരു പെങ്ങള് മേമാന്ന് ഞാൻ വിളിക്കുക, ജാനകിയമ്മ, അവരവിടുത്തെ ഗേൾസ് സ്കൂളിലെ ഹെഡ് മിസ്സസ് ആയിരുന്നു. അപ്പോൾ അവരെ കൂടെയാണ്, അവർ മാരി ചെയ്തിട്ടില്ല. അപ്പോൾ മേമയും അച്ഛൻ്റെ അമ്മയും ആണ് ആ വീട്, അവരുടെ അച്ഛൻ കൊടുത്ത വീട്ടിൽ താമസിക്കുന്നത്. അവരുടെ കൂടെയാണ് ഞാൻ തറവാട് വീട് അങ്ങനെ അടുത്തുണ്ട്, ഇങ്ങനെ ഞാൻ താമസിക്കുന്ന മേമയുടെ കൂടെയാണ്. മേമ സ്കൂളിലെ ഹെഡ് മിസ്സസ് ആയിരുന്നുകൊണ്ട് അവർ ഈ സാഹിത്യവും പിന്നെ ദേശീയ പ്രസ്ഥാനമൊക്കെ ആയിട്ട് കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാഷന്മാരും ടീച്ചേഴ്സൊക്കെ. എന്ന് മാത്രമല്ല അവരുടെ ഹൈസ്കൂളിലന്ന് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ ശനിയും ഞായറും ഒക്കെ ആയാലും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പം പഴയ മാതൃഭൂമി വായിച്ച പേപ്പറുണ്ടല്ലോ, ഈ വലിയ ഇതായിട്ടൊന്നും

0: നടത്തിലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ വലിയച്ഛൻ മുത്തശ്ശൻ കുറച്ച് സംസ്കൃതമൊക്കെ ഉണ്ടായിരുന്നുണ്ട്, ഭാഗവതം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ പരപ്പരപ്പങ്ങാട് എനിക്ക് ആകെ സാഹിത്യവും ഭാഷയും ആയിട്ടൊക്കെ കുറച്ച് സമ്പർക്കം ഉണ്ടായിരുന്നത് രാമായണവും കൃഷ്ണപ്പാട്ടും വായിക്കുന്നതിലാണ്. ഞാനൊരു വായനാ വിദഗ്ധനായിരുന്നു എന്നാണ് വെപ്പ്. അപ്പോൾ വലിയച്ഛന് രാമായണം വായിക്കണമെങ്കിൽ വായിച്ചു കൊടുക്കുന്നത് ഞാനാണ്. അമ്മപ്പം അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞുതരും, ഞാൻ ശ്രദ്ധിക്കും എന്നാണ്. ഞാൻ കുറച്ച് ഭേദമാണ്, മറ്റാർക്കും താല്പര്യമില്ല, ഞാൻ അതിലൊരു താല്പര്യമുള്ള ആളാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ആ പരിചയം എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ മുത്തച്ഛൻ എൻ്റെ വലിയ അച്ഛൻ്റെ അച്ഛൻ്റെ കുറേ സംസ്കൃത ഗ്രന്ഥങ്ങളും ഗീതയും മേമയുടെ ഇംഗ്ലീഷിലുള്ള കുറച്ച് പുസ്തകങ്ങളും, അന്നാണ് ഞാൻ ഡിസ്കവറി ഓഫ് ഇന്ത്യ നെഹ്റുവിൻ്റെ ഫാദേഴ്സ് ലെറ്റേഴ്സ് ടു ഹിസ് ഡോട്ടർ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ച ഞാൻ അവിടെ നിന്നാണ്. പിന്നെ ഈ സ്കൂൾ ലൈബ്രറി, അതിന് പുറമെ എൻ്റെ മേമ അവിടുത്തെ ഒരു മഹിളാ സമാജം, അന്ന് മഹിളാ സമാജങ്ങളുടെ ഒരു തുടക്കം ഉണ്ടായിരുന്നു, 1947 അടുത്ത കാലമാണല്ലോ, ഒരു തരം ഒരു ഉണർവ് നാട്ടുമ്പുറങ്ങളിലൊക്കെ എത്തിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മഹിളാ സമാജത്തിൻ്റെ പാരമ്പര്യം. അതിൻ്റെ പ്രസിഡന്റായിരുന്നു മേമ. അവരുടെ വീട്ടിലെ അവിടെ വെച്ചിട്ടാണ് ഈ സമാജം കൂടെ. അവർക്കൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അങ്ങനെയും ഈ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷവുമായിട്ട് ഒരു അടുപ്പം എനിക്കുണ്ടായി. സ്കൂളിലാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ചില നല്ല അധ്യാപകരുണ്ടായിരുന്നു. പിന്നെ എനിക്കും എൻ്റെ കൂട്ടുകാരായിട്ട് കുറച്ച് ആളുകളുണ്ട്. എനിക്ക് മലയാളത്തിൽ ലേഖനം എഴുതുന്നതിൽ, ഉപന്യാസ മത്സരത്തിൽ, പ്രസംഗ മത്സരത്തിൽ, കവിതാ മത്സരത്തിൽ, ചിത്രം വരച്ചു മാർക്ക് കിട്ടുന്നതിൽ, നല്ല സ്വഭാവത്തിനൊക്കെ പ്രൈസ് കിട്ടും സ്കൂളിൽ. കാരണം ഞാനൊരു പുസ്തകപ്പുഴുവാണ്, എനിക്ക് കളിയില്ല, ഫുട്ബോൾ കളിക്കില്ല. എന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ഒരുക്കി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കൊണ്ടു നിർത്തിയിട്ട് ഒരു ഫുട്ബോൾ അവിടെ വെച്ച് തന്നു, അതൊന്ന് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാലുകൊണ്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞു വീണു,
1: ഫുട്ബോൾ അവിടെ
0: പറഞ്ഞു. അത്രയൊന്നുമില്ല, കുറച്ച് അതിശയൊക്കെ ഉണ്ടെങ്കിലും വസ്തുത എങ്ങനെയാണ്,
1: അങ്ങനത്തെ കളികളിലും
0: ഒന്നും താല്പര്യമില്ല. പുസ്തകങ്ങളും അവിടെ ഒരു ലോകത്തിലാണ് ഞാൻ ജീവിച്ചു വന്നത്. അങ്ങനെ ആണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ നമ്പൂരിയായിട്ടും
1: എടശ്ശേരിയായിട്ടും
0: ഞാൻ പറയാം. ആദ്യം ഈ കവിതയിൽ എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. അപ്പോൾ ഒരു ദിവസം കവിതാ മത്സരത്തിൽ സമ്മാനം കിട്ടിയ വേറെ വെച്ച് സന്തോഷിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എടശ്ശേരിയുണ്ട് വരുന്നു വീട്ടിൽ. എടശ്ശേരി അന്ന് കവി എന്നുള്ള എനിക്കറിയാം, ഒരു ലോക്കൽ കവിയാണ്
1: അന്ന്,
0: അന്ന്
1: പുറത്തേക്ക്
0: അറിയപ്പെടുന്നില്ല. നാട്ടില് വലിയ പ്രശസ്തനാണ്. അളകാവലി എന്നൊരു കാവ്യസമാഹാരം വരെ ഇറക്കിയിട്ടുണ്ട്.
1: അതേത് കാലം ഏതാണ്ട്
0: 43, 44, 45 ആ കാലത്താണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എടശ്ശേരിക്ക് നല്ല പേരായിരുന്നു. അപ്പോൾ ഒരു ഗുമസന വക്കീൽ, പക്ഷേ അസാധാരണനായ ഒരു വക്കീൽ ഗുമസനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വക്കീലാണ് കെ വി രാമേനാണ്, കോൺഗ്രസിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തൊക്കെ ആയിരുന്നു മലബാറിലെ. വളരെ സത്യസന്ധനാണ്, ഗാന്ധിയനാണ്. കുറച്ചു കാലം ആ ഹൈസ്കൂളില് ഈ കേളപ്പൻ നായർ, കേളപ്പൻ, കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെട്ട ആള് ആ സ്കൂളിലെ
1: അധ്യാപകനായിരുന്നു.
0: കേളപ്പൻ മാത്രമല്ല, കേളപ്പജിയുടെ പിന്നെ കൂട്ടുകാരനായിരുന്ന നമ്മുടെ ഇപ്പോൾ കെ പി ഉണ്ണികൃഷ്ണന്റെ അച്ഛനായ ഒരു കുഞ്ഞിക്കണ്ണൻ നായരുണ്ടായിരുന്നു
1: അദ്ദേഹം.
0: ഇവർ രണ്ടുപേരും നല്ല അധ്യാപകരുമാണ്. അങ്ങനെ ഇവരെ വന്നു, ഇവരവിടെ ഉണ്ടായി. വാസ്തവത്തിൽ ഈ പൊന്നാനി കളരിയുടെ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും അത് ഈ ദേശീയ പ്രസ്ഥാനമായിട്ട് വളരെ അടുപ്പത്തിലുള്ളതാണ്. സാഹിത്യ പ്രസ്ഥാനങ്ങളും അങ്ങനെ തന്നെ അടുപ്പത്തിലുണ്ടായതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരുടെ സാന്നിധ്യമാണ്. ഇവരൊക്കെ കേളപ്പജിയുടെ ശിഷ്യന്മാരാണ്. എടശ്ശേരി അടക്കം ഈ പിന്നെ കെ വി രാമൻ എന്ന വക്കീലടക്കം.
1: സാറല്ല എടശ്ശേരിയുടെ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്
0: വളരെ കഴിഞ്ഞിട്ടാണ്, അതിന്റെ പശ്ചാത്തലം ഇതാണ്. എനിക്ക് സ്കൂളിൽ സമ്മാനം കിട്ടി, ഒരു ദിവസം എടശ്ശേരി വീട്ടിൽ വരണു. അപ്പൊ ഞാനവിടെ ഇരിക്കുന്നത് ഉമ്മർത്ത് എന്താ പുസ്തകമാക്കിയാണ്. അപ്പൊ അവിടെ എന്നിട്ട് മേമയെ വിളിക്കാന്ന് പറഞ്ഞു. മേമയെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞു എന്താ വെച്ചാൽ ഇവനെ സൂക്ഷിക്കണം, കവിത
1: എഴുതുന്നുണ്ട്.
0: ഇദ്ദേഹമാണ് എന്റെ കവിത പരിശോധിച്ച എല്ലാ ഒരാളെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം. ഞങ്ങളുടെ ഹൈസ്കൂളിന്റെ റോഡ് അപ്പുറം റോഡാണ്, റോഡിന്റെ തൊട്ടപ്പുറത്ത് ഒരു പിന്നെ കടയുണ്ട്, ഒരു ഷോപ്പാണ്. അതിന്റെ മുകളില് ഒരു കൃഷ്ണപ്പണിക്കർ വായനശാല. നീ ആ

0: കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമാപ്തിയൊക്കെ വരുന്ന കാലമാണല്ലോ. വായനശാലകൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മഹിളാ സമാജങ്ങള്, കയ്യെഴുത്ത് മാസികകള്, ഇതൊക്കെ ഉണ്ടായിട്ട് ആളുകൾ ഇങ്ങനെ പുതുതായിട്ട് ഒരു ഉത്ബുദ്ധ ഉണ്ടായിരുന്ന കാലമാണ്. കൃഷ്ണപ്പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സുഹൃത്തുക്കളായിട്ട് സുഹൃത്തായിട്ട് ഒരാളുണ്ടായിരുന്നു, കൃഷ്ണപ്പണിക്കർ വായനശാല ഇന്നുണ്ടത്, അത് സ്കൂളിന്റെ അടുത്താണ്. അവിടെ ആണ് എടശ്ശേരി സാധാരണ പോയിരിക്കുക. അങ്ങനെയാണ് ഞാൻ ഈ പല ആൾക്കാരെയും കാണാൻ കഴിഞ്ഞത്. എടശ്ശേരിയുടെ ശിഷ്യന്മാരാണ് പി സി കുട്ടികൃഷ്ണൻ, പിന്നീട് ഉറൂബൻ എന്ന പേര്. അന്ന് ഉറൂബൻ എന്ന പേരൊന്നും ഇല്ല, നോവലെഴുത്തുമില്ല, കവിയാണ്.
1: കവിയാണ്
0: കവി എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അയാളുടെ ഒരു കവിതാസമാരം, നല്ല കവികളൊക്കെ ഉണ്ട് ആദ്യകാലത്തുള്ളതിൽ. അയാളുടെ ഭാഷ കവി കാവ്യമയമാണല്ലോ, നോവലും ചെറുകഥയൊക്കെ കവികളാണ് ശരിക്കും. എന്നാൽ അതൊന്നും എഴുതി തുടങ്ങിയിട്ടില്ല, കഥ തന്നെ തുടങ്ങിയിട്ടുള്ള സംശയമാണ്. അയാളുടെ ഒരു ശിഷ്യനായിരുന്നു പി സി കുട്ടികൃഷ്ണൻ. മറ്റൊരു ശിഷ്യൻ കടവനാട് കുട്ടികൃഷ്ണൻ, പിന്നീട് മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു, കവിയാണ്. എല്ലാവരും കവികളായിട്ടാണ്, എഴുത്ത് എന്ന് പറഞ്ഞാൽ കവിയാണ്, ഞാനും ഇങ്ങനെയാണ്. പിന്നെ അപ്പൊ ഞങ്ങളൊക്കെ ഇവരെ കൂടെ ചെന്നിരിക്കും. പിന്നെ അക്കിത്തം, അക്കിത്തം എടപ്പാളിലാണ്, പൊന്നാനിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അയാളുടെ ഇല്ലമൊക്കെ. പക്ഷെ എങ്ങനെയാന്ന് വെച്ചില്ല, ഇവരുടെ എടശ്ശേരിയുടെയൊക്കെ സംഘത്തിൽ ഒരാളായിരുന്നു അക്കിത്തം. ഉണ്ട് എടശ്ശേരി, അവിടെ കൂടെ ഈ നാരായണൻ എന്നൊരു കവി ഉണ്ടായിരുന്നു. പിന്നെ പിന്നീട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പത്മിനി എന്ന് പറഞ്ഞ കലാകാരി,
1: ചിത്രകാരി,
0: മരിച്ചുപോയി
1: ചിത്രങ്ങളേറെ ചർച്ച ചെയ്യപ്പെടുന്നു.
0: ആ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ ഒരു ത്രേശ്യ ടീച്ചർ ഉണ്ടായിരുന്നു, ഈ കോൺഗ്രസിലൊക്കെ അന്ന് ഒരാളെയും കൂട്ടാക്കാത്ത ഒരു സ്ത്രീയാണ്, പ്രസംഗിക്കൊക്കെ ചെയ്യും, ഖദറെടുത്ത് നിറഞ്ഞിരുന്ന ഒരാളാണ്.

പാദമുദ്ര. ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം സമാപിച്ചു.

ആകാശവാണി മഞ്ചേരി FM. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 30 സെക്കൻഡ്. ഇപ്പോൾ കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറഞ്ഞു തരാം. 0483 29 50 300. ഒരു നമ്പർ കൂടിയുണ്ട്, 0483 29 50 800. അപ്പോൾ കൂട്ടുകാർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, നമുക്ക് കുറച്ച് സമയം വർത്തമാനങ്ങളൊക്കെ പറയാം, പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് പാട്ട് പാടാം, കഥ പറയാം, ഒക്കെ ആവാം. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0483 29 50 300. മറ്റൊരു നമ്പർ 0483 29 50 800. ഇന്ന് കുട്ടി റോക്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ പി മഞ്ജു ആണ്. സ്റ്റുഡിയോ സഹായം നൽകുന്നത് ടി പി വിനയ്കുമാർ, സാങ്കേതിക സഹായം ഒരുക്കുന്നത് ഇ എം ഷജീർ, മുരുകേശൻ കോട്ടയ്ക്കൽ. അപ്പോൾ ഇന്ന് നമ്മളോട് വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ആദ്യമായിട്ട് എത്തിയിട്ടുള്ള കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം ചേച്ചി.
0: നമസ്കാരം, ഇത് ആരാണ്?
1: മൂത്തേടം പൂളപ്പുഴയിൽ നിന്ന് ഫാത്തിമ റിൻഷി.
0: ആ, ഫാത്തിമ റിൻഷി. ആ, ഏത് ക്ലാസ്സിലാ ഫാത്തിമ റിൻഷി പഠിക്കുന്നത്?
1: ഞാനിപ്പോ 10th റിസൾട്ട് വന്ന് നിൽക്കാണ്.
0: ആഹാ,
1: ഇതിന്റെ ലാസ്റ്റ് കോളാ.
0: അത് സാരമില്ല, ഇനി നമുക്ക് ചിത്രമഞ്ജരിയിലേക്ക് മാറാം അല്ലേ? പ്രൊമോഷൻ കിട്ടി കുട്ടി റോക്സ് എന്ന് ചിത്രമഞ്ജരിയിലേക്ക്. അപ്പോ റിസൾട്ട് ഒക്കെ വന്നതിന്റെ ആ ഒരു സന്തോഷത്തിൽ അങ്ങോട്ട് വിളിച്ചതാണ് അല്ലേ?
1: സന്തോഷം പങ്കുവെക്കാൻ കൂടി വിളിച്ചതാ.
0: അപ്പൊ എങ്ങനെയുണ്ട് റിസൾട്ട് ഒക്കെ? അപ്പൊ നല്ല മിടുക്കിയാണ് അല്ലേ? നല്ല റിസൾട്ട് ആണ്. അപ്പോ
1: എക്സാമിന്റെ തലേ ദിവസം എന്താ, ഞങ്ങള് വിനോദ് സാറിനെ വിളിച്ചിരുന്നു. സാറ് ഒരുപാട് ഉപദേശം നൽകി, അതെന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുത്തു.
0: നല്ലൊരു മോട്ടിവേഷൻ ആയോ അത്, ആകാശവാണിയിലേക്ക് വിളിച്ചത്? അപ്പൊ ഇനി റിസൾട്ട് ഒക്കെ വന്നിട്ട് ഇനി എന്താണ് ഭാവി പരിപാടികളൊക്കെ?
1: ഇനി പ്ലസ് വണ് സയൻസ് എടുക്കണം.
0: സയൻസ് എടുത്തിട്ട്
1: എൻട്രൻസ്
0: എഴുതണം. എൻട്രൻസ് എഴുതിയിട്ട്
1: മെഡിക്കൽ ഫീൽഡാണ് താല്പര്യം.
0: താല്പര്യം അല്ലേ? അതെന്തുകൊണ്ടാ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടപ്പെടാൻ കാരണം?
1: അത് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹ. ഒരു മെഡിക്കൽ ഫീൽഡിലാവണം എന്നുള്ളത്.
0: ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി അങ്ങനെയാണോ? അതോ ഡോക്ടർ ആവണം, നേഴ്സ് ആവണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: നേഴ്സാണ് ഉദ്ദേശിക്കുന്നത്.
0: ആണോ? എന്താ നേഴ്സിന്റെ, നേഴ്സ് ആവാൻ ഇത്രയധികം ഇഷ്ടണ്ടാവാൻ എന്താ കാരണം?
1: അങ്ങനെയൊന്നുമില്ല,
0: എല്ലാവരും ശുശ്രൂഷിക്കാൻ
1: പറ്റുന്നൊന്നും താല്പര്യമല്ല. എഞ്ചിനീയറിംഗും ടീച്ചറിംഗും ഒന്നും താല്പര്യമല്ല.
0: അതൊന്നും താല്പര്യം ഇല്ലാത്തോണ്ട് നേഴ്സ് ആവാന്ന് വിചാരിച്ചതാണോ? അത് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഈ നേഴ്സുമാര് സുഖമില്ലാത്തവരെയൊക്കെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോഴുള്ള അവരോട് തോന്നിയ ഒരു ആദരവ് കൊണ്ടാണോ?
1: ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും പറ്റും.
0: ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം പകരാൻ പറ്റും, അവരെ ശുശ്രൂഷിക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഏറ്റവും നല്ല ആദരവ് അർഹിക്കുന്ന നല്ലൊരു ജോലി തന്നെയാണ് അത് അല്ലേ? അപ്പൊ ഭൂമിയിലെ മാലാഖമാരാണ് നഴ്സുമാര്. ഫാത്തിമ റിൻഷയ്ക്ക് അപ്പോ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല എല്ലാവരും സ്നേഹം പിടിച്ചു പറ്റുന്ന ഒരു നേഴ്സ് ആവാൻ സാധിക്കട്ടെ. പിന്നെന്തൊക്കെയാണ് വർത്തമാനങ്ങളൊക്കെ?
1: പിന്നെ എക്സാമിന്റെ തലേന്ന് ഞാന് നിലമ്പൂരുള്ള സ്മിത ചേച്ചിക്കും എം ആർ രവിസാറിനും അനീഷേട്ടൻ കൊല്ലംപടിക്കും മഞ്ചേരിയിലെ റജില ടീച്ചറൊക്കെ വിളിച്ചിരുന്നു, അവരൊക്കെ എന്നെ ഒരുപാട് ആശംസിച്ചിരുന്നു.
0: എല്ലാരും വിളിച്ചു, എല്ലാവരുടെ അനുഗ്രഹ ആശംസകളോടെയാണ് പരീക്ഷ എഴുതാൻ പോയത് അല്ലേ? അതിന്റെ ഒരു ഗുണം കിട്ടുകയും ചെയ്തു.
1: കിട്ടി. വിനയകുമാർ സാറിന് വിളിച്ചിരുന്നു, അന്ന് എടുത്തില്ല.
0: ആയിക്കോട്ടെ, അപ്പൊ വിളിച്ചതൊരു സന്തോഷം. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ വേറെ ആരാ ഉള്ളത്? വീട്ടില് വേറെ ആരൊക്കെയുള്ളത്?
1: ഉപ്പപ്പണ്ട്, ഉമ്മമ്മണ്ട്, ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയും കാക്കയൊക്കെ ഉണ്ട്.
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
1: അവിടെയോ?
0: ഇവിടെ എല്ലാരും സുഖം. അപ്പൊ എല്ലാരോടും നമ്മുടെ ഒരു അന്വേഷണം അറിയിക്കൂ.
1: നമുക്കൊരു
0: പാട്ട് കേൾക്കാം എന്നാലേ അല്ലേ? അപ്പൊ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഹലോ,

0: ഹലോ,
1: ആരാണിത്?
0: സാത്വിക.
1: സാത്വിക കുട്ടി, എവിടുന്നാ വിളിക്കുന്നേ?
0: വളാഞ്ചേരിന്നാ.
1: ആണോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
0: രണ്ടാം ക്ലാസ്സിലാ.
1: ആണോ? ഇപ്പൊ രണ്ടാം ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ മൂന്നിക്ക് എത്തോ? ജയിക്കോ? ഉറപ്പല്ലേ? പരീക്ഷ നന്നായിട്ട് എഴുതിയോ? ആ, അപ്പൊ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുന്ന ഇങ്ങനെ കാത്തിരിക്കയാണ്. ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? വിളിക്കാറുണ്ട് അല്ലേ? ആ, അത് നന്നായി. അപ്പൊ എന്തൊക്കെയാണ് എന്നിട്ട് വെക്കേഷൻ വിശേഷങ്ങളൊക്കെ? സൂപ്പർ ആണോ? എന്തൊക്കെയാ സൂപ്പർ കാര്യങ്ങളൊക്കെ? ഞങ്ങളും കൂടി ഒന്ന് കേക്കട്ടെ.
0: ഓടിക്കളിക്കും.
1: ആ,
0: പാർക്കിൽ പോവും.
1: ആ, എവിടെ പാർക്കിലാ പോയത്? എവിടെയാ സാത്വികയുടെ വീട്?
0: വളാഞ്ചേരി.
1: വളാഞ്ചേരി. ആ, എവിടെ പാർക്കിലാ പോയത്?
0: കമ്മ്യൂണിറ്റി പാർക്കില്.
1: ആ, ആരാ കൊണ്ടുപോവാ അവിടത്തേക്കൊക്കെ?
0: അമ്മ അച്ഛനും കൊണ്ടുപോകും.
1: ആണോ? പിന്നെ എവിടെയൊക്കെ പോയി വെക്കേഷനില്?
0: ഫ്ലോറ ഫാന്റസിക്ക് പോയി.
1: ആണോ? എന്നിട്ട് അവിടെ എന്ത് കാര്യം ഏറ്റവും ഇഷ്ടായത്?
0: വെള്ളത്തിൽ കളിക്കുന്നതാ ഇഷ്ടായത്.
1: ആണോ? ആരൊക്കെ പോയത്?
0: അമ്മ അച്ഛനും ഞാനും.
1: ആ, മോൾക്ക് വേറെ ആരും ഇല്ല? ചേച്ചിയോ അനിയത്തിയോ ഏട്ടനോ ഒന്നുമില്ല? ഒറ്റ മോളാ? ഒറ്റ മോളാ? അത് ശരി. അപ്പൊ ആരൊക്കെയാ കളിക്കാൻ അടുത്തൊക്കെ കുട്ടികളുണ്ടോ? ആരുടെ വാവ? എനിക്ക് മനസ്സിലായില്ല. ഹലോ.
0: അച്ഛന്റെ അനിയന്റെ വാവ.
1: ആ, അച്ഛന്റെ അനിയന്റെ വാവയുണ്ട്. എത്ര പ്രായമുണ്ട്? ഒരു വയസ്സുണ്ട്. അപ്പൊ വാവയുടെ പേരെന്താ? ജഗജിത്ത് ആണോ? ആ, അപ്പോ സാത്വിക ചേച്ചി ആണോ വാവേനെ നോക്കുക? ആണല്ലേ. ആണോ? ചേച്ചി അങ്ങടെ എന്തെങ്കിലും വികൃതി കാണിക്കുന്നുണ്ടാവോ അതുകൊണ്ടാ? ആണോ? നല്ല ഇഷ്ടാണ്. ആ, ഒരു വയസ്സല്ലേ ആയിട്ടുള്ളു, അപ്പൊ കുഞ്ഞു പല്ലുകളൊക്കെ വരുന്നുണ്ടാവും, അതുകൊണ്ടാ കടിച്ചു വെക്കുന്നത് അല്ലേ?
0: രണ്ട് പല്ല് വന്നിട്ടുണ്ട്.
1: ആണോ? അത് ശരി. ആ കുഞ്ഞു പല്ലുകൊണ്ട് എന്നിട്ട് ചേച്ചിക്ക് നല്ല കടിയും കിട്ടും അല്ലേ? ഇഷ്ടാണ് അല്ലേ. ഇനിയിപ്പോ സ്കൂള് തുറക്കുമ്പോഴാവും പ്രശ്നം. വാവേനെ വിട്ട് സ്കൂള് പോണ്ടി വരുമല്ലോ. സ്കൂളില് കൊണ്ടുപോ വാവേനെ. അതിന് വാവ കുറച്ചുകൂടി വലുതാവണ്ടേ? ഒരു മൂന്ന് നാല് വയസ്സൊക്കെ ആവണ്ടേ സ്കൂള് കൊണ്ടുപോണെങ്കി? അയ്യോ, വാവേന്റെ അമ്മ കേക്കണ്ട. അമ്മ ഉണ്ടോ അവിടെ? ഇല്ല. അവരെവിടെ പോയി?
0: അവര് കോഴിക്കോട് പോയി.
1: ആ, അപ്പൊ സാത്വിക കുട്ടിക്ക് വേറെ എന്തൊക്കെ ചെയ്യാനാ ഇഷ്ടം ഈ ഒഴിവ് സമയത്തൊക്കെ?
0: പാട്ട് പഠിക്കും, ഡാൻസ് പഠിക്കും, കളിക്കും.
1: അപ്പൊ വെക്കേഷൻ ആണോ കൂടുതൽ ബിസി ആയത്? ഒട്ടും സമയമില്ലല്ലോ. ഇപ്പൊ ഇന്ന് ഞങ്ങക്ക് പഠിച്ച പാട്ട് ഏതെങ്കിലും പാടി തരുന്നുണ്ടോ? ഓ, പിന്നെന്താ, പെട്ടെന്ന്
0: പാടിക്കോളും. മന്നവന്തേരെ സൊല്ലെ മല്ലികൈ തൂടിക്കൊണ്ടേ മന്നതൻ പാടുന്നുണ്ട് നെഞ്ചുക്കൾ പാടിക്കൊണ്ടേ നിന്നെയും ഇല്ലേ ബാസൈകൾ എന്നവോസൈകൾ എന്ന തിന്നോസൈകൾ മാലൈ സൂടി മഞ്ചം തേടി.

0: മഞ്ചം ചേടി
1: സാത്വികുട്ടി. ഹലോ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഇത് എവിടുന്ന പഠിച്ച ഈ പാട്ട്? തമിഴ് പാട്ടാണല്ലോ.
0: അമ്മ പഠിപ്പിച്ചതാ.
1: അമ്മയ്ക്ക് തമിഴ് അറിയോ?
0: അമ്മയ്ക്ക് ഇത്തിരി അറിയോ?
1: കുറച്ചറിയും. ആ, അമ്മയും പാട്ട് പാടുവോ? അത് ശരി. അപ്പൊ വെക്കേഷനൊക്കെ ഉഷാറായിട്ട് പോകുന്നു അല്ലേ? ഇനിയിപ്പോ സ്കൂള് തുറക്കാറായല്ലോ അല്ലേ? ഓ, പിന്നെന്താ, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്നാലും
0: നമുക്ക്
1: ആ ഇവിടെ എല്ലാവർക്കും സുഖാണ്. അപ്പഴേ ഇനിയിപ്പോ സ്കൂള് തുറന്നിട്ട് പുതിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയണം കേട്ടോ. ഏ, കുട്ടി റോക്സിലേക്ക് വിളിച്ച കാര്യമൊക്കെ പറയില്ലേ? പാട്ട് പാടിയ കാര്യവും എത്ര ആള് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ സാത്വിക പാടിയ സാത്വികയുടെ കാള് കട്ടായിരിക്കുകയാണ്. അപ്പൊ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, പാട്ടൊക്കെ പാടി തന്നു. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം.

हेलो हेलो കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? കുട്ടി റോക്സിക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? ഒന്നുകൂടി പറയോ പേര്. ജസ ഫാത്തിമ ആണോ? ജസ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒന്നാം ക്ലാസ് കഴിഞ്ഞില്ലേ ഇപ്പോ? ഒന്നാം ക്ലാസ് ഒന്ന് ജയിച്ചില്ലേ രണ്ടിക്ക്? ആണോ? ഇനി ഒന്നാം ക്ലാസ്സിൽ ചേരാൻ പോവാ? അത് ശരി. ആഹാ, അപ്പൊ യു കെ ജിയിലൊക്കെ പോയിരുന്നോ? അവിടെ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? എന്തൊക്കെയാ കളിച്ചിരുന്നേ നഴ്സറിയിൽ പോയിട്ട്? എന്തൊക്കെ കളി അവിടെ ഉണ്ടാവാ? അയ്യോ, ജിസ് കുട്ടിയുടെ കോള് കട്ടായിരിക്കുകയാണ്.

അപ്പൊ നമ്മള് ജെസുക്കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ കോള് കട്ടായി. ഇനി ആരാണ് നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് എത്തിയിട്ടുള്ളത് നോക്കാം. ഹലോ, ഹലോ, ആരെങ്കിലും ഉണ്ടോ ലൈനില്? എന്താന്നിട്ട് മിണ്ടാതെ നിക്കണേ? ആരിത്? ആദിൽ. ആദിൽ എവിടെന്നാ വിളിക്കണേ? ഷാജിൽ ആണോ? ആണോ? ആ എന്താന്നിട്ട് മോളിൽ നിന്നൊരു ഉറപ്പില്ലല്ലോ. എന്താ കൂട്ടുകാരന്റെ പേര്? ഉറക്ക പറഞ്ഞാലേ കേക്കുള്ളൂ ചേച്ചിക്ക്. ശ്രീഹരി. ആ ശ്രീഹരിയും ഷാജിലും കൂടി ഇപ്പൊ എന്താ അവിടെ ചെയ്യുന്നേ? എന്ത് കളി? വണ്ടി ഓടിച്ച് കളിക്കുക ആണോ? ഷാജില് ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഇനി മൂന്നിക്കായി. ആ ഉറപ്പിച്ചു നമ്മള് അല്ലേ, മൂന്നിക്കായി. ഏത് സ്കൂളിലാ? ശ്രീഹരിയും ഷാജിലിന്റെ ക്ലാസ്സിൽ തന്നെയാ? എൽ കെ ജിയിൽ എത്തിയിട്ടുള്ളൂ. അനിയനാണോ? അല്ല, കൂട്ടുകാരനാ. കൂട്ടുകാരനാ അല്ലേ. ആ എന്നിട്ടിപ്പൊ രണ്ടുപേരും കൂടി വണ്ടി ഓടിച്ച് കളിക്കുകയാണ് അവിടെ. എന്ത് വണ്ടിയാ ഓടിക്കണേ? ചക്രവണ്ടിയോ? നിങ്ങൾ ഉണ്ടാക്കിയ വണ്ടിയാണോ അതോ കടയിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയാണോ? ആണോ? ആരുണ്ടാക്കി തന്നേ? ഒറ്റയ്ക്ക് വണ്ടി ഉണ്ടാക്കാനൊക്കെ അറിയോ? ആഹാ, അപ്പൊ മിടുക്കനാണല്ലോ ആള്. ശ്രീഹരിക്ക്. ആ ആ ഹലോ, ഹലോ, ശ്രീഹരിയാണോ? എന്താ അവിടെ വണ്ടി ഓടിച്ച് കളിക്കണ്ടോ രണ്ടുപേരും കൂടി?

0: ശ്രീ ഷാജിലേട്ട് വണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇല്ലേ. ചേച്ചിയാണോ ഷാജില? ചേച്ചിയാ വണ്ടി ഉണ്ടാക്കി തന്നേ. അപ്പൊ രണ്ടുപേരും കൂടി വണ്ടി ഓടിച്ച് കളിക്കുകയാണ് അല്ലേ? ആ പിന്നെ എന്തൊക്കെയാ സ്കൂളിൽ പോണ്ടേ ഇനിയിപ്പോ? ഇനി ഒന്നാം ക്ലാസ്സിലേക്കാണോ പോണേ? രണ്ടുപേരും ഒരു സ്കൂളിലാ? ആ ഹലോ. ആ അപ്പൊ
1: എന്തൊക്കെയാ?
0: ആ പിന്നെന്താ പാടിക്കോളൂ.
1: ഒരു പൂത്തരാമോ, ഒരു കായ്ത്തരാമോ, കായ്ക്കൊരു

0: രണ്ടുപേരും ഒരു സ്കൂളിലാ? ആ ഹലോ. ആ അപ്പൊ
1: എന്തൊക്കെ?
0: ആ പിന്നെന്താ പാടിക്കോളൂ.
1: ഒരു കായ്ത്തരാമോ, തായ്ക്കൊരു കാലറിഞ്ഞാൽ വരണ്ടെ, തൂക്കൊരു കാലറിഞ്ഞാൽ പോട്ടെ. എന്താകിനി എന്താകുമോ, എന്താ മറെ എന്താ മറെ.
0: കഴിഞ്ഞോ? ഇത്രേ അറിയുള്ളൂ. ആ അപ്പൊ ബാക്കിയും കൂടി പഠിക്കണം കേട്ടോ. ഹലോ. ആ അപ്പൊ എന്തായിരുന്നു ഇപ്പൊ വെക്കേഷൻ? ഇത്രയും ദിവസമായല്ലോ, എന്തായിരുന്നു പരിപാടി? വെറും കളി മാത്രമേ ഉണ്ടായുള്ളൂ ആണോ? എവിടെ പോയി? മഞ്ചേരിക്കാണോ ടൂർ പോയേ? എവിടെയാ ടൂർ പോയേ?
1: ബീച്ചിക്ക്.
0: എവിടെ? കോഴിക്കോടാണോ?
1: എവിടെ? മൂത്താപ്പന്റെ വീട്ടിക്ക് പോയിട്ട് ബീച്ചിൽ പോയി.
0: എവിടെയാ മൂത്താപ്പന്റെ വീട്?
1: എന്തപ്പോ? താമരശ്ശേരി.
0: താമരശ്ശേരി അല്ലേ? ആഹാ, അപ്പൊ പോണ വഴിക്ക് ആണോ ബീച്ചിൽ പോയത്?
1: മൂത്താപ്പ പോയിട്ട് പോയി.
0: ആണല്ലേ? അപ്പൊ ഉഷാറായിരുന്നു വെക്കേഷനൊക്കെ? ഇനിയിപ്പോ പുതിയ ക്ലാസ്സിക്ക് പോവാനുള്ള ബാഗും ഒക്കെ റെഡി ആയോ? യൂണിഫോമും ബാഗൊക്കെ റെഡി ആയോ? ഇനിയിപ്പോ അങ്ങോട്ട് സ്കൂള് തുറന്നു കിട്ടിയാ മതി അല്ലേ? വെക്കേഷൻ മതിയായോ? കൊറേ ദിവസം വീട്ടിലിരുന്നപ്പോ മടുപ്പായോ? അല്ല, കൊറച്ചും കൂടി ഒക്കെ കിട്ടിയാ കൊഴപ്പില്ല അല്ലേ? കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് സ്കൂള് തുറന്നാ മതിയോ? അപ്പൊ പഠിക്കാൻ ഇഷ്ടല്ലേ? അയ്യോ, പഠിക്കാനും നല്ല പഠിച്ചാലല്ലേ നല്ല മിടുക്കനാവാൻ പറ്റുള്ളൂ. കളി മാത്രം മതിയോ? ഓ പിന്നെന്താ, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഷാജില് പാട്ടൊക്കെ പാടി തന്നു. ഇനി ഒരു പാട്ട് കേൾക്കാം നമുക്ക് അല്ലേ? അപ്പൊ സ്കൂൾ തുറക്കുമ്പോ കൂട്ടുകാരോടൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയണോട്ടോ. ഓക്കെ, ശരി എന്നാ.

കൂട്ടുകാരെ, കുട്ടി റോക്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറഞ്ഞു തരാം. 04-83-50-300. ഒരു നമ്പർ കൂടിയുണ്ട്, 04-83-29-50-800. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കാം, പാട്ട് കേൾക്കാം.

0: ഹലോ
1: ഹലോ
0: ആ കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
1: ആയിഷ.
0: ആയിഷ എവിടുന്നാ വിളിക്കുന്നേ?
1: അമ്പലപ്പടി.
0: അമ്പലപ്പടി മഞ്ചേരിയാണോ?
1: വണ്ടൂര്.
0: വണ്ടൂര്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി അഞ്ചിക്ക് അല്ലേ. ആ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഒരുപാട് സമയം കിട്ടി. സ്കൂളിൽ പോകുമ്പോ ഫുള്ള് തിരക്കായിരിക്കും അല്ലേ. നേരത്തെ എണീക്കണം, പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം അല്ലേ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ സമയം. അപ്പൊ എന്തൊക്കെയാ ചെയ്തേ? ആ ഇതന്നെ. അപ്പൊ ഷാജിൽ വിളിച്ചപ്പോഴും പറഞ്ഞത് മൂത്താപ്പയുടെ വീട്ടിൽ പോയിട്ട് ബീച്ചിൽ പോയ കാര്യം. നിങ്ങൾ രണ്ടുപേരും അടുത്താണോ? ഒരു വീട്ടിലാണോ? ഏ അത് ശരി. അപ്പൊ എന്ത് പറ്റി? നേരത്തെ കോള് കട്ടായി പോയോ? തന്നില്ല. അപ്പൊ പറയ, ആയിഷയുടെ വർത്തമാനങ്ങളൊക്കെ കേക്കട്ടെ. എന്ത് ചെയ്യാനാ ഇഷ്ടം ആയിഷയ്ക്ക്? കേട്ടില്ല. പേപ്പർ ക്രാഫ്റ്റ്. ഇത് ആ എന്തൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഈ വെക്കേഷൻ ടൈമില്? എന്തുണ്ടാക്കി? പൂക്കളാണോ? എവിടുന്നാ ഇതൊക്കെ പഠിച്ചേ?

0: ഫോണിൽ നോക്കി പഠിച്ചു അല്ലേ?
1: ആ
0: ഫോണിൽ വെറും ഗെയിം കളിച്ച് സമയം കളയല് മാത്രമല്ല, ഇങ്ങനത്തെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ?
1: ആ
0: പിന്നെ പിന്നെ എന്താ പുതിയ കാര്യം എന്തെങ്കിലും പഠിച്ചോ? പിന്നെ ടീച്ചർ കൊറേ വർക്ക് അയച്ചു തന്നോ? ചെയ്യണം, ചെയ്ത് തീർത്തിട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ ആറാം ക്ലാസ്സിലേക്കാണല്ലേ? ഇനി അഞ്ചിലേക്ക്. ആ അപ്പോ ബീച്ചിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഏത് ബീച്ചിലാ പോയേ?
1: കോഴിക്കോട്.
0: കോഴിക്കോട്. എന്നിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചോ? ആരൊക്കെ പോയേ?
1: ഞാനും ഇമ്മമ്മയും അമ്മായിയും അനിയനും കാക്കൊക്കെ.
0: എന്നിട്ട് എന്താ ഏറ്റവും ഇഷ്ടായത് ബീച്ച് പോയിട്ട്?
1: റൈഡില് കയറി, പിന്നെ വെള്ളത്തിൽ കളിക്കൽ.
0: വെള്ളത്തിൽ കളിക്കല് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് അല്ലേ? ആയിക്കോട്ടെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഇനിയിപ്പോ സ്കൂള് തുറക്കാൻ അങ്ങനെ കാത്തിരിക്കുകയാണോ? ഫ്രണ്ട്സിനൊക്കെ വിളിക്കാറുണ്ടോ? ഉണ്ടല്ലേ. ആ ആയിക്കോട്ടെ, അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷണം പറയണം. നമുക്കിപ്പോ ഒരു പാട്ട് കേട്ടാലോ? ശരി എന്നാ.

ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: ഹലോ
1: ഹലോ,
0: കുട്ടി റോക്സിലേക്ക് സ്വാഗതം.
1: ആ
0: ആരാണ്?
1: നൈന.
0: കേട്ടില്ല പേര്.
1: നൈന.
0: നൈന. നൈന എവിടുന്നാ?
1: മാമ്പുഴ.
0: മാമ്പുഴ എന്ന് പറയുമ്പോ അടുത്ത് പരിചയമുള്ള വേറൊരു സ്ഥലം പറയോ. കരുവാരുകൊണ്ടാണ് അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ നിങ്ങളുടെ നാട്? ആണോ? ഏത് ക്ലാസ്സിലാണ് അതിനെ
1: പഠിക്കുന്നേ?
0: നയൻതിക്ക്. അപ്പോ എന്താ പറഞ്ഞേ സ്ഥലത്തിന്റെ പേര്? മാമ്പുഴ. ഈ മാമ്പുഴയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ.
1: നല്ല രസമാണ് കാണാൻ, മലൊക്കെ ഉണ്ട്.
0: നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ? ഇഷ്ടംപോലെ മഴ കിട്ടുന്ന നാടാണ്. മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇല്ല. പിന്നെ ഇനിയിപ്പോ 8-ാം ക്ലാസ് കഴിഞ്ഞ് 9-ാം ക്ലാസ്സിലേക്ക് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നോ വെക്കേഷനൊക്കെ? എന്തൊക്കെയാ ചെയ്തേ ഈ സമയത്ത്?
1: ഏപ്രിൽ ആദ്യം ഒന്ന് ടൂർ പോയി.
0: എവിടെ പോയി?
1: മൂന്നാർ.
0: ആഹാ, അപ്പൊ കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി അല്ലേ, സ്വന്തം നാട്ടിൽ നിന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഇടുക്കി യാത്രയ്ക്ക്? എവിടൊക്കെ പോയി ഇടുക്കിയില്?
1: ആദ്യം ആതിരപ്പള്ളി പോയി, പിന്നെ ഇരവിക്കുളം, പിന്നെ റോസ് ഗാർഡൻ കാണാൻ പോയി, പിന്നെ അങ്ങനെയുള്ളൂ.
0: എത്ര ദിവസത്തെ പരിപാടി ആയിരുന്നു?
1: രണ്ടു ദിവസം.
0: ആരൊക്കെ പോയേ?
1: അത് ഇപ്പത്തെ ഫ്രണ്ട്സിനൊപ്പം.
0: യാത്രയും രസമായിരുന്നു, പോയ സ്ഥലങ്ങളും അടിപൊളിയായിരുന്നു അല്ലേ? ഒരുപാട് ഇഷ്ടായോ? പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ വർത്തമാനങ്ങൾ കേൾക്കുക, സന്തോഷമൊക്കെ അറിയുക. അപ്പോ പിന്നെ എന്തൊക്കെയാ ചെയ്തേ ടൂറൊക്കെ കഴിഞ്ഞിട്ട്? വായിക്കാൻ ഇഷ്ടമാണോ നൈനയ്ക്ക്? ആണോ? ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ടോ? ആണോ? ക്രോഷ്യാണ് ചെയ്യല്. എന്നിട്ട് എന്തൊക്കെ ചെയ്തു? ഇപ്പോ
1: ബട്ടർഫ്ലൈ ചെയ്തു, ബോ ചെയ്തു.
0: ഇതൊക്കെ എവിടുന്ന പഠിച്ചേ?
1: അത് മൊബൈലിൽ നോക്കി.
0: ആഹാ, ഇപ്പൊ നേരത്തെ വിളിച്ച ഒരു കുട്ടിയും പറഞ്ഞു അല്ലേ?
1: പേപ്പർ ക്രാഫ്റ്റ്.
0: അപ്പോ നിങ്ങള് മൊബൈൽ ഉപയോഗിച്ച് ഒരുപാട് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ വായനയും കൂടി കൂടെ കൊണ്ടുപോകണം പഠിക്കുന്ന കുട്ടികളെ. വായന എന്ന് പറയുന്നത് ഒരു വേറൊരു ലോകാണ് അല്ലേ? നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ

0: പറ്റും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാൻ പറ്റും അല്ലേ. കാടും കടലും ആകാശമൊക്കെ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും വായിച്ചാല്. അപ്പൊ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് വായനയും കൂടി ഉഷാറാക്കണം കേട്ടോ. വേറെന്താണ് എനിക്ക് പറയാനുള്ളത്? ഫ്രണ്ട്സിനൊക്കെ വിളിക്കാറുണ്ടല്ലോ അല്ലെ, കോണ്ടാക്ട് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. വീട്ടില് പിന്നെ ആരൊക്കെയാള്ളേ? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ. ഇപ്പോ കുട്ടിറോക്സ് കേട്ടിരുന്നോ നൈന? അപ്പൊ ആദ്യം വിളിച്ച ഫാത്തിമ റിൻഷി പറഞ്ഞു നേഴ്സ് ആവാനാണ് ആഗ്രഹം എന്ന്. ആ ജോലി ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ നൈനയ്ക്ക് ആരാവാനാണ് താല്പര്യം? ആണോ? അതെന്താ കാരണം? കുട്ടികളെ നല്ല രീതിയില് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നേർരേഖയ്ക്ക് നേർവഴിക്ക് നടത്താൻ പറ്റൂ ഒരു ടീച്ചർ വേണമെന്ന് വിചാരിച്ചാല് അല്ലേ. നൈനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ മോഡൽ ആയിട്ടുള്ള ഏതെങ്കിലും ടീച്ചർ ഉണ്ടോ? ആരാ? എന്താ വിജിന ടീച്ചറോ? ആ എന്താ ആ ടീച്ചർ ഇത്ര ഇഷ്ടമാവാൻ കാരണം? അതാണ് വേണ്ടത് അല്ലേ. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമുക്ക് ഒരുപാടുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അവരുണ്ടാവണമെങ്കിൽ അവരുടെ ഒരു സ്നേഹം കൂടി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവണം അല്ലേ.
1: അതേപോലെ
0: എങ്ങനെ
1: അതാണ്.
0: അപ്പൊ നൈനയ്ക്കും അതുപോലെ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടീച്ചർ ആവാൻ സാധിക്കട്ടെ. ഓക്കെ ശരി എന്നാ. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വിളിക്കണം. വിളിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മുടെ അന്വേഷണം അറിയിക്കണം. ഓക്കെ ശരി.

0: അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഈ വെക്കേഷൻ കാലൊക്കെ വെറുതെ മടി പിടിച്ചിരിക്കുകയല്ല, ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ, അല്ലേ? വണ്ടൂരിൽ നിന്ന് വിളിച്ച ആയിഷ പറഞ്ഞു പേപ്പർ കൊണ്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നു, അതുപോലെ നൈന ക്രോഷി ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനില്ലേ? നമ്മുടെ കുട്ടിറോക്സിന്റെ സമയം ഇതാ ഇവിടെ തീരാണ്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്തതായിട്ട് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ആരാണെന്ന് നോക്കിയാലോ. ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: ആത്മിക.
0: കേട്ടില്ലല്ലോ പേര്.
1: ആത്മിക.
0: ആത്മിക ആണോ? നല്ല പേരാണല്ലോ. ആരാ ഈ പേരിട്ടത് ആത്മിക എന്ന്? അമ്മമ്മ ഇട്ട പേരാണോ? മോളെ എന്താ വീട്ടില് വിളിക്കാ? ചിന്നു എന്ന് വിളിക്കും അല്ലേ? ആത്മിക എന്ന് വിളിക്കാൻ കുറച്ച് പണിയാ, അപ്പൊ പെട്ടെന്ന് വിളിക്കണമെങ്കിൽ ചിന്നു തന്നെ വിളിക്കണം. ചിന്നുക്കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഒന്നാം ക്ലാസ്സിക്ക് ചേരാൻ പോവാണോ? എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയായി? പോവാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയോ? ബുക്സും ബാഗും കൊടയൊക്കെ വാങ്ങിയോ? വാങ്ങാൻ പോണം അല്ലേ? കുറച്ചും കൂടി ദിവസം ഉണ്ടല്ലോ സ്കൂള് തുറക്കാൻ, അല്ലേ? ആ, ഏത് സ്കൂളിലപ്പൊ ചേർന്നേ? ആ, എവിടെ? സ്ഥലം എവിടെയാ? അയ്യോ, അടുത്തുള്ളൊരു സ്ഥലം പറഞ്ഞേ മോള്. അറിയോ? വേങ്ങരയാണ് അല്ലേ. അപ്പോ യു കെ ജിയിലൊക്കെ പഠിച്ച കൂട്ടുകാരൊക്കെ ചേർന്നിട്ടുണ്ടോ ഈ സ്കൂളില്? ഉണ്ടല്ലേ. യു കെ ജി പോയിട്ട് എന്തൊക്കെ പഠിച്ചു? പാട്ട് പാടാനൊക്കെ പഠിച്ചോ? പാടി തരുന്നുണ്ടോ ചേച്ചിക്ക് ഒരു പാട്ട്? ഉണ്ടോ? എന്നാ പെട്ടെന്ന് പാടിക്കാ, നമ്മുടെ സമയം തീരാറായി.
1: ഭൂമിയെ പാടമോടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞുള്ളവാറേ.
0: ഹലോ,
1: ഹലോ
0: ചിന്നുകുട്ടി. അപ്പൊ നഴ്സറിന്ന് പഠിച്ച പാട്ടൊന്നും അല്ല പാടിയത് അല്ലേ? അത് ഇനി അടുത്ത പ്രാവശ്യം പാടാം. ഈ പാട്ടാരാ പഠിപ്പിച്ചെന്നേ? അമ്മ പഠിപ്പിച്ചെന്നതാ? അപ്പൊ ഇനി ഒന്നാം ക്ലാസ്സിൽ പോയിട്ട് നല്ല ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. മടിയുണ്ടോ സ്കൂളിൽ പോവാൻ? ഇല്ല, ഇഷ്ടാണ്. സ്കൂളൊന്ന് തുറന്നാ മതി അല്ലേ? ആണോ? അപ്പൊ സ്കൂള് തുറന്നിട്ട് നല്ല മിടുക്കി കുട്ടിയായിട്ട് പഠിക്കണം. കുറച്ച് നല്ല കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. അപ്പൊ ചേച്ചി ഒരു പാട്ട് വെച്ച് തരട്ടെ? ഓക്കെ എന്നാലേ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

കൂട്ടുകാരെ, അപ്പോ ഇന്നത്തെ നമ്മുടെ കുട്ടിറോക്സിന്റെ സമയം ഇവിടെ തീരുകയാണ്. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയത്ത് നിങ്ങൾക്ക് കുട്ടിറോക്സിലേക്ക് വിളിക്കാം, വർത്തമാനങ്ങളൊക്കെ പറയാം. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജുവാണ്. സ്റ്റുഡിയോ സഹായം നൽകിയത് ടി പി വിനയ്കുമാർ. സാങ്കേതിക സഹായമൊരുക്കിയത് ഇ എം ഷജീർ, മുരുകേശൻ, കോട്ടയ്ക്കൽ.

0: ഇപ്പോൾ സമയം 11:30
1: ആകാശവാണി 102.7 മഞ്ചേരി FM ബാലലോകം. ബാലലോകത്തിൽ ഇന്ന് മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
2: പ്രിയ ബാലലോകം ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി RM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസ്കൃതത്തിൽ ഒരു കഥ കേട്ടാലോ? അടുത്തതായി 6-ാം ക്ലാസ്സുകാരി അവന്തികയുടെ കഥാകഥനമാണ്.

0: കഴിഞ്ഞ വർഷം ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഈ കഥ. ഇത്തവണ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി. അവന്തികി, ഒരു കഥ പറഞ്ഞ് കയ്യടി നേടൂ.
1: നമസ്തേ മിത്രാണി, അഹം ഏകാം ലഘുകഥാം വദാമി. മമ കഥായാഹ നാമ ആശ്ചര്യ ചിന്താമണിഹി. ഏകസ്മിൻ സമൃദ്ധേ നഗരേ ധനഞ്ജയഹ നാമ ഏകഹ വണിക് നിവസതി സ്മ. സഹ അതീവ ധനലോഭീ ആസീത്. തസ്യ ഗൃഹേ സ്വർണസ്യ രത്നാനാം ച മഹാൻ സംഗ്രഹ ആസീത്. തഥാപി തസ്യ മനസി ശാന്തിഹ ലേശം മാത്രമപി നാസീത്. സഹ സർവദാ അധികം ധനം കഥം പ്രാപ്നുയാം ഇതി ചിന്തയതി സ്മ. ഏകദാ സഹ ഏകസ്യ ഋഷേഹേ വിഷയേ ശൃണോതി യസ്യ നാമ ജ്ഞാനേശ്വരഃ ആസീത്. ജനാഃ വദന്തി സ്മ യത് ഋഷേഹേ സമീപം ചിന്താമണിഹി നാമകഃ ഏകഃ ദിവ്യഃ മണിഃ അസ്തി യേന മണിനാ സർവാഃ ഇച്ഛാഃ പൂർണാഃ ഭവന്തി. ഏതത് ശ്രുത്വാ ധനഞ്ജയസ്യ അത്യാശ അവർദ്ധത. സഹ അചിന്തയത് യദി അഹം തം മണിം പ്രാപ്നോമി തർഹി അഹം വിശ്വസ്യ സർവാധികഃ ധനീ ഭവിഷ്യാമി. ധനഞ്ജയഃ സ്വസ്യ സർവം കാര്യം ത്യക്ത്വാ അരണ്യം പ്രതി അഗച്ഛത്. ബഹു കഷ്ടേന സഹ ഋഷേഹേ ആശ്രമം പ്രാപ്തവാൻ. കിന്തു സഹ ആശ്ചര്യചകിതഃ അഭവത്. ആശ്രമഃ അതീവ സരളഃ ആസീത്. സ ച ആശ്രമഃ വിവിധ പർണൈഃ മൃത്തികയാ ശാഖാഭിശ്ച നിർമ്മിതഃ ആസീത്. തത്ര ന സ്വർണം ന രജതം കേവലം ശാന്തിഃ ഏവ. ഋഷിഃ ജ്ഞാനേശ്വരഃ ഏകസ്യ വൃക്ഷസ്യ അധഃ ധ്യാനേ മഗ്നഃ ആസീത്. ധനഞ്ജയഃ ഋഷേഹേ സമീപം ഗത്വാ അവദത്. ഭോ മുനിവര, അഹം ഭവതഃ പ്രസിദ്ധസ്യ ചിന്താമണേഃ കൃതേ ആഗതഃ അസ്മി. കൃപയാ മഹ്യം തം മണിം ദദാതു ഇതി. ഋഷിഃ നേത്രയുന്മീല്യ മന്ദഹാസം കൃത്വാ അവദത്. അവശ്യം വത്സ, മമ സമീപേ ഏകഃ ന അപിതു ത്രയഃ ചിന്താമണയഃ സന്തി. ധനഞ്ജയഃ അതീവ പ്രസന്നഃ അഭവത്. ഋഷിഃ അഗ്രേ അവദത്, മമ പ്രഥമഃ മണിഃ അസ്തി സന്തോഷഃ. ദ്വിതീയഃ മണിഃ അസ്തി വിദ്യ. തൃതീയഃ ച സർവശ്രേഷ്ഠഃ മണിഃ അസ്തി കരുണ. യസ്യ സമീപം ഏതേ ത്രയഃ മണയഃ സന്തി തസ്യ ജീവനേ കദാപി ചിന്താ ന ഭവതി. സഹ ഏവ വാസ്തവികഃ ധനീ അസ്തി. ഭൗതികം ധനം തു ചിന്താം ജനയതി. കിന്തു ഏതേ ഗുണാഃ ശാന്തിം ദദതി. ഏഷ ഏവ ചിന്താമണിഃ. ഋഷേഹേ വചനാനി ശ്രുത്വാ ധനഞ്ജയസ്യ ജ്ഞാനചക്ഷുഃ ഉദ്ഘാടിതം. സഹ ജ്ഞാതവാൻ യത് സഹ യാവജ്ജീവം വ്യർത്ഥസ്യ ധനസ്യ പൃഷ്ടതഃ ദാവതി സ്മ. വാസ്തവികം ധനം തു സദ്ഗുണാഃ ഏവ സന്തി ഇതി. സഹ ഋഷേഹേ പാദയോഃ പതിത്വാ ക്ഷമാം അയാചത. അവദച്ച, ഭോ ഗുരോ കൃപയാ മഹ്യം ഏതദ് വാസ്തവികം ധനം ദദാതു. തതഃ പരം ധനഞ്ജയഃ ഋഷേഹേ ശിഷ്യഃ അഭവത്. ജീവനസ്യ സത്യം അർത്ഥം ച ജ്ഞാതവാൻ. മിത്രാണി, വാസ്തവികം ധനം ഭൗതികസമ്പത്തിഹ ന, അപിതു സന്തോഷഃ ജ്ഞാനം കരുണ ചേവസ്തി. ധന്യവാദഃ.
0: കലക്കി അവന്തിക, മാപ്പിളപ്പാട്ടുകൾ കേൾക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ താളവും ഈണവും എത്ര കേട്ടാലും ആസ്വദിച്ചാലും മതിവരില്ല. 10-ാം ക്ലാസ്സുകാരി ആഫിയ ചേച്ചിയുടെ ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ? മാപ്പിളപ്പാട്ട് ഇതിനു മുമ്പും സബ് ജില്ലയിൽ പങ്കെടുത്തിട്ടുണ്ട് ആഫിയ ചേച്ചി. എല്ലാവരും റെഡിയല്ലേ?
2: പ്രശസ്ത മാപ്പിള കവി ഒ.എം. കരുവാരൻ

ഖോജാവിൻ ചിന്ത രാജാവിൻ മുന്തി ഖസ്റോംഗം വിട്ടു ഖർജാകെ കിളി തപ്പീടെ അപ്പൻ തുപ്പീടെ ചിപ്പൻ ചെപ്പിനതിർപ്പം പുകളാകെ പുകളുടെ വകമൊളി തരുന്നിട്ടാരോ പദവികൾ കുശികളും വെടിന്നിട്ടാരോ കിട്ടും അശണമ തൊട്ടും കുറപെട തൂട്ടും അടിയരിൽ നിജമറിന്താരോ കടുകടു കഠിനമ കൊടുമ്പറയതിനകം കിട്ടും തിട്ടും ചെറുകിട്ടും ഭുജത്തിടും അശണമേ കടുകടു കഠിനമ കൊടുമ്പറയതിനകം കിട്ടും തിട്ടും ചെറുകിട്ടും ഭുജത്തിടും അശ

ആയിരിക്കുന്നു അഫിയ ചേച്ചി. പാട്ടും കഥയും ഒക്കെയായി എല്ലാവരും രസിച്ചിരിക്കുകയാകുമല്ലേ. ഇനി നമുക്ക് സംഭവ ബഹുലമായ ഒരു മോണാക്ട് ആസ്വദിച്ചാൽ.

0: സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ ഒമ്പതാം ക്ലാസ്സുകാരൻ അബിൻ മുഹമ്മദ് ഏട്ടന്റെ ഒരു മോൺ ആക്ട്.
1: ഞാൻ അവതരിപ്പിക്കുന്നു തോക്ക്. മോനെ, രണ്ടു ദിവസം മുമ്പല്ലേടാ ഉപ്പ വിളിച്ചേ. ഉപ്പ വരും. ഇല്ലുമ്മ, ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മളെ വിളിച്ചിട്ട് കിട്ടാതെ ഉപ്പ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നെ. ആകാശത്ത് ഒരു വിമാനം, അതിന് താഴേക്ക് പതിക്കുന്ന ഒരു തീകോളം, പിന്നെ പിന്നെ ഉമ്മ. ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവൂല. ഉപ്പ വരും. ഞാനും എൻ്റെ കുട്ടിയും ഇവിടെ കാത്തിരിക്കുമ്പോൾ ഉപ്പ എങ്ങനെ വരാതിരിക്കുക? ഉപ്പ വരും. നാല് ദിവസമായി ചേട്ടാ ഞാൻ എൻ്റെ കുട്ടിയുടെ വർത്തമാനം കേട്ടിട്ട്. ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന്. പക്ഷെ കരയല്ലേ, മനുഷ്യന്റെ ചോര കുടിക്കുന്നോറും വളർന്ന് രക്ഷസാകുന്ന യുദ്ധം. അത് നമ്മുടെ കരച്ചിലുണ്ടൊന്നും തീരാൻ പോണില്ല. നിനക്കറിയാലോ, ജീവിക്കാൻ വേണ്ടി കടവും കള്ളിയും വാങ്ങി ഇവിടെ വന്ന് നായ്പാച്ചിലെ പറയാൻ തുടങ്ങിയിട്ട് വർഷാറ് കഴിഞ്ഞു. അവസാനം കൈച്ചിലായി ഇനി നാട്ടിൽ പോവാ, എന്റെ ഭാര്യയുടെയും മക്കളുടെ ഒപ്പം ജീവിക്കൊക്കെ വെച്ചപ്പോ ആകാശത്ത് നിന്ന് തീമഴ പെയ്യുന്നു. എന്തിനാണ് ഈശ്വര ഈ യുദ്ധക്കളി? ഈ നാട്ടുകാർ പോലും അല്ലാത്ത എത്ര എണ്ണത്തിന്റെ ജീവൻ പോയി. അതാ കരുണ കാണിക്കണേനാഥ, ജീവനോടെ നാട്ടിലെത്താൻ പറ്റണേ.
2: ഈ 28 എണ്ണത്തിന്റെ നെഞ്ചും കൂടാണ് ഞാൻ ഈ തോക്കുകൊണ്ട് പൊട്ടിച്ചത്. യുദ്ധം ഒരു ലഹരിയാണ്. അതിന്റെ ലഹരി ഞങ്ങളുടെ പരമാധികാരി ഈ ഞരമ്പുകളിലേക്ക് പടർത്തി തന്നിരിക്കുകയാണ്.
1: എന്ത്
2: ദേവോ തേങ്ങ, ഇത് ലഹരി.
1: സുന്ദരമായ ഒരു രാജ്യം തന്നെയാണ് നാം അവശേഷമാക്കപ്പെട്ടത്.
3: അവസാനത്തെ പട്ടണത്തിലെ റെഡ് ക്രോസിന്റെ ഭക്ഷണ വിതരണത്തിന് നേരെയും ആക്രമണമുണ്ടായി.
1: ആ ഒഴിഞ്ഞ ഭക്ഷണപാത്രത്തിന് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് പ്രതീക്ഷയറ്റ ഈ ജനതയ്ക്ക് കുറച്ചു നാളുകളായി ഭക്ഷണം നൽകി വരുന്നത്.
4: വരൂ. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? ഇനി ഇവർക്ക് കൊടുക്കാൻ ഒരരിമണി പോലും ബാക്കിയില്ല. ഇവർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. കൂട്ടം കൂടി നിൽക്കരുത്, അവരുടെ കടുകൻ വിമാനങ്ങൾ നമ്മളെ കാണും. നമ്മുടെ നേർക്ക് അവർ തീയുണ്ടകൾ എറിയും, നമ്മളെ കൊല്ലും, പച്ചയ്ക്ക് കത്തിക്കും.
1: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റഷ്യ, യുക്രൈൻ, ഇസ്രായേൽ, പാലസ്തീൻ, ഇവിടങ്ങളിലെല്ലാം യുദ്ധവും വംശഹത്യയും നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ നടക്കുന്ന എല്ലായിടത്തും മലയാളി വിദ്യാർത്ഥികളും പ്രവാസികളും അടക്കം കുറെ പേരാണ് പെട്ടുകിടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.
4: ഇനി വയ്യ, എന്റെ കുട്ടിയുടെ വർത്താനെങ്കിലും ഒന്ന് കേൾക്കണം. ഹലോ ഹലോ മോനെ, ഹലോ കുട്ടിയെ, മോനെ, യുദ്ധങ്ങൾ അവ ഓരോന്നും നിയന്ത്രിക്കപ്പെടുന്നത് മരണത്തിലാലാകുന്നു, അവിടെ ബാക്കിയാകുന്നത് ഭയം, വിജയിക്കുന്നത് ദുഃഖമാകുന്നു. നന്ദി.
0: അഭിനേട്ടാ, അടിപൊളി അവതരണം. തീർത്ഥ ചേച്ചി, നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലതാ സംഘഗാനക്കാർ പ്രാക്ടീസ് കൊഴുപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനത്തിനമായ സംഘഗാനത്തിലേക്ക് കടക്കാം.
5: ഇനി 8ാം ക്ലാസ്സുകാരൻ അർജുൻ രാജും സംഘവും അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി സംഘഗാനമാണ്. സബ് ജില്ലയിൽ കഥകളി സംഗീതത്തിന് 1ാം സ്ഥാനം നേടിയ അർജുൻ രാജ്, ഓട്ടംതുള്ളലിന് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയ വൈശാഖി അശോക്, ചൈത്ര പ്രവീൺ, തീർത്ഥ വേണുഗോപാൽ, അവന്തിക, വേദ പ്രസാദ്, നിവേന്ദ്യ എന്നിവർ ഒരുമിച്ച് ചേർന്ന് അതിഗംഭീരമായ ഒരു സംഘഗാനം ആലപിക്കുകയാണ്. സബ് ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ സംഘഗാനമാണിത്.

0: പറയാൻ വാക്കുകളില്ലാത്ത അതിമനോഹരമായ അവതരണം.
1: ഇതോടുകൂടി ഞങ്ങളുടെ ഈ ബാലലോകം പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്ന അവതരണ മികവുമായി മുന്നോട്ട് വന്ന ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ. ബാലലോകത്തിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് RM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൃദ്യമായ നന്ദി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM ബാലലോകം. മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇതുവരെ കേട്ടത്.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
9: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലും.

0: കുത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
1: ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
2: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.

0: ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സേവന വാർത്തകൾ. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ് വിഭാഗങ്ങളിൽ അതിഥി അധ്യാപകരെ ആവശ്യമുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കോഴിക്കോട് മേഖല ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള UGC റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനുള്ള യോഗ്യതയുള്ള നെറ്റ് അല്ലെങ്കിൽ PhD ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലേക്കുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10, ഫിസിക്സ് വിഭാഗത്തിലേക്കുള്ള അഭിമുഖം അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0493322370. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0493322370. മലപ്പുറം ദേശീയപാത 66 ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ആർബിട്രേഷൻ യൂണിറ്റിലേക്ക് ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകിയതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആർബിട്രേറ്ററായ ജില്ലാ കളക്ടർക്ക് ലഭിച്ച പരാതികൾ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിന് ആർബിട്രേറ്ററെ സഹായിക്കുന്നതിനായാണ് നിയമനം. അപേക്ഷകർ ആവശ്യമായ രേഖകൾ, ബയോഡാറ്റ എന്നിവ സഹിതം ഈ മാസം 25 വൈകുന്നേരം 5 ഡെപ്യൂട്ടി കളക്ടർ, കളക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 676505 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0483273958. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483273958. വിലാസം ഒരിക്കൽ കൂടി, ഡെപ്യൂട്ടി കളക്ടർ, കളക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 676505. സേവന വാർത്തകൾ സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഏവർക്കും ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജ റാവു, കൂടെ പ്രസന്നകുമാർ.
1: FM പ്രധാന വാർത്തകൾ.
0: ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നടപടി സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. തമിഴ്നാട്ടിൽ MGRഉം ആന്ധ്രയിൽ NTRഉം നേടിയ വിജയത്തിലും വലുതാണ് വിജയിന്റേതെന്ന് പ്രശസ്ത നടൻ രജനീകാന്ത്. രണ്ട് ദ്രാവിഡ പാർട്ടികളെയും BJPയെയും പരാജയപ്പെടുത്തിയാണ് വിജയിന്റെ പാർട്ടി ഭരണത്തിലെത്തിയതെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു. അഞ്ചാം മന്ത്രിക്കായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് ബെസേലിയോസ് ക്ലീമിസുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലെത്തിയാണ് സതീശൻ സഭാധ്യക്ഷനെ കണ്ടത്.

0: വയനാടൻ കാപ്പി കൃഷിക്ക് പുതുജീവനേകി 25 കോടി രൂപയുടെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിക്ക് തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 1,10,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ഇന്ന് ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി.പി. സുഹൈബ് മൌലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപ്പെരുന്നാൾ സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകി. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകുന്നേരം 5-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.

0: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജൻശതാബ്ദി 12:05 16605 മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08 16159 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 18:00 12075 കോഴിക്കോട് തിരുവനന്തപുരം ജൻശതാബ്ദി 2:19 16324 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 26009 മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
2: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi will reach Gothenburg today on a two-day visit to Sweden. He will hold bilateral talks with Swedish Prime Minister Ulf Kristersson to review cooperation in trade, green transition, AI, emerging technologies, startups, resilient supply chains, defence, space, climate action and people-to-people ties. The two leaders will also address the European Round Table for Industry alongside European Commission President Ursula von der Leyen. This visit is a third leg of Prime Minister Modi's UAE and European tour and his first to Europe since the India-EU Free Trade Agreement took effect in January 2026. Yesterday, in the second leg of the Prime Minister's tour, India and the Netherlands agreed to elevate their bilateral relationship to a strategic partnership following talks between Prime Minister Modi and Dutch Prime Minister Rob Jetten in The Hague. India has strongly condemned attacks on commercial shipping in the Strait of Hormuz, calling them unacceptable. India's permanent representative to the UN, P. Harish, said targeting civilian crew and disrupting freedom of navigation cannot be justified. He was speaking at a special meeting of the United Nations Economic and Social Council on safeguarding global energy and supply flows.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard. This crisis underscores the importance of combining immediate response with long-term transformation.
2: Mr. Harish's remarks came days after an India-flagged commercial vessel was attacked off the coast of Oman. Within days of levying high customs duties on precious metals, the government has imposed import curbs on silver. The Directorate General of Foreign Trade in a notification said the import policy for silver, including silver plated with gold and platinum, are revised from free to restricted with immediate effect. A major rail accident

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7:00
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:03.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424. കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50.
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റിവെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പം എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ്

0: അൽഷിഫ ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
0: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: അൽറിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
5: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
6: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: QR കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
9: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
10: RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: ഇഷലിൽ ഇനി റൌഫ്, സിന്ധു, പ്രേംകുമാർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ജാലകം. 2025-26 അധ്യയന വർഷത്തിൽ SSLC THSLC വിഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികളുടെ കുട്ടികൾക്ക്

വിദ്യാഭ്യാസ പ്രോത്സാഹന ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഫിഷറീസ് ഓഫീസിൽ ലഭ്യമായ അപേക്ഷാ ഫോമിനൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, രക്ഷിതാവിന്റെയും വിദ്യാർത്ഥിയുടെയും ആധാർ കാർഡ്, വിദ്യാർത്ഥിയുടെ ബാങ്ക് പാസ്ബുക്ക് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SSLC സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 22-നകം അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495-2383-782. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495-2383-782. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കിലെ IAS അക്കാദമിയിൽ കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡിന്റെ മലപ്പുറം ജില്ലാ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ബിരുദധാരികളായ ആശ്രിതർക്ക് 2026-27 വർഷത്തെ UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഈ കോഴ്സിന് 50% സബ്സിഡിയിൽ പകുതി ഫീസ് അടച്ചാൽ മതിയാകും. താൽപര്യമുള്ളവർ കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡിന്റെ മലപ്പുറം ജില്ലാ കാര്യാലയത്തിൽ നിന്നുള്ള ആശ്രിതത്വ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങളും അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8075768537. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8075768537. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kile.kerala.gov.in/kile-IAS-academy. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെയെന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. യു ഡി എഫ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെയെന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്ക്

0: റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
1: മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. അഞ്ച് മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. പി കെ ബഷീർ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, വി ഇ ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് രണ്ട് മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് രണ്ട് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. ആർ എസ് പിയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും സി എം പിയിൽ നിന്ന് ശ്രീ സി പി ജോണും മന്ത്രിമാരാകും. ഏക എം എൽ എ മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1-800-11-7-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പിക്കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേര പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കൃഷി വകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പിക്കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പിക്കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പിക്കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പിത്തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
1: തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ രണ്ട് ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേല്ല, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളാണ്. ഇത്തവണ വലിയ വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 4 വർഷം കൂടുമ്പോഴാണ് ഡെങ്കിപ്പനി തീവ്രമായി വ്യാപിക്കുന്നത്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം, വ്യക്തിഗത സമൂഹ ആരോഗ്യ സംവിധാന തലങ്ങളിൽ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധർമ്മശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗാൾ

0: ബാംഗ്ലൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസിന് വിജയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്ക് ആധുനികകാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയും കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റ്യാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ SSLC THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് മെയ് 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.pareekshabhavan.kerala.gov.in സന്ദർശിക്കുക. കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റസനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു.
3: രക്തക്കുഴലുകളിലൂടെയാണ് ഹൃദയം രക്തം പമ്പ് ചെയ്ത് ആ രക്തത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭിക്കുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഭിത്തികളിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്, ഒരു സമ്മർദ്ദം. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് പ്രഷർ സാധാരണ നിലയിൽ 120 mm സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ആ പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ഉയർന്ന മർദ്ദം അതാണ്. ഡയസ്ട്രോളിക് 80 mm ഓഫ് മെർക്കുറി, അതായത് 120-80 എന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ ബ്ലഡ് പ്രഷർ ഉയരും. ഇത് 130-90 മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് സങ്കീർണതകൾക്ക് കാരണമാകും എന്നതാണ്. ഈ സങ്കീർണതകളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിമച്വർ ഡെത്ത്സ്, അതായത് പ്രായമെത്തുന്നതിന് മുൻപെയുള്ള മരണം, ചെറുപ്പക്കാരുടെ മരണം, അങ്ങനെയുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെന്റബിൾ കോസ്, തടയാൻ കഴിയുന്ന കാരണമാണ്. അതായത് നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന ഒറ്റ ഒരു കാരണത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ, അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണങ്ങളെ തടയാൻ പറ്റും. മരണങ്ങളെ തടയാം എന്നതിലേക്കാൾ ഉപരി ഒരുപാട് സങ്കീർണതകളെ തടയാൻ പറ്റും. ഈ രക്താതിസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കാഴ്ചയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്താതിസമ്മർദ്ദം. ഇതിനെ സാധാരണമായി പറയുന്നത് സൈലന്റ് കില്ലർ അല്ലെങ്കിൽ

നിശബ്ദ കൊലയാളി എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാണോ കൂടുതലാണോ, ചികിത്സ വേണോ, അങ്ങനെയാണെങ്കിൽ ചികിത്സിച്ചതിനെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റൂ. മെയ് മാസം 17-ാം തീയതി ലോകാരോഗ്യ സംഘടന ലോക ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഒരുമിച്ച് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, രക്തസമ്മർദ്ദം കൂടെ കൂടെ പരിശോധിക്കാം, അങ്ങനെ ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും സബ് സെന്ററിലും ഏറ്റവും ചെറിയ ക്ലിനിക്കുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. പലരുടെയും വീടുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന സ്ഫിങ്മോ മാനോമീറ്റർ ലഭ്യമാണ്. അപ്പൊ നമ്മള് കൂടെ കൂടെ ഏത് പ്രായക്കാരും, അത് കുട്ടിയാവട്ടെ, കൗമാരപ്രായക്കാരോ, യുവാക്കളോ, മധ്യവയസ്കരോ ആരുമാകട്ടെ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് മറ്റ് സങ്കീർണതകൾക്ക് കാരണമാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. ഇനി നമുക്ക് രക്താതി സമ്മർദ്ദം എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് നോക്കാം. നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. പ്രായപൂർത്തിയായ ആളുകൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നോർമലാണ്, പക്ഷെ വീണ്ടും പരിശോധിക്കണം. നമ്മുടെ നമ്പറുകൾ നമ്മൾ അറിയണം. നമ്മുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് തടയാൻ പറ്റും, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യത്തിന് വ്യായാമം, പുകവലി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം, നേരത്തെ ഇത് കണ്ടുപിടിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ലക്ഷണവും ഇല്ലാതെയാണ് ഉയർന്ന രക്തസമ്മർദ്ദം സങ്കീർണതകളിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന്, ഒരാളിനെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരികയാണ്. ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ്, പക്ഷെ അതുവരെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷണവുമില്ല. ഒരു സങ്കീർണത അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനുമായിട്ടാണ് ആദ്യമായിട്ട് ആശുപത്രിയിൽ വരുന്നത്. അത് ഹാർട്ട് അറ്റാക്ക് ആകാം, സ്ട്രോക്ക് ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ബ്ലഡ് പ്രഷർ അല്ലേ, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത തെറ്റാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് നമുക്കുണ്ട്. ബ്ലഡ് പ്രഷർ അഥവാ കണ്ടുപിടിച്ചാൽ അത് നിസ്സാരമായി കളയാതെ ചികിത്സിച്ചു മാറ്റണം. മൂന്നാമത്തെ കാര്യം, ഇതിന് കുറെ നാള് ചികിത്സ വേണ്ടി വരും, കൃത്യമായിട്ട് നമ്മൾ ഇത് ചികിത്സിച്ചുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഭക്ഷണത്തിനും വ്യായാമത്തിനും കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യകരമായ ഭക്ഷണം രക്തസമ്മർദ്ദത്തെ സാധാരണ നിലയിൽ നിയന്ത്രിക്കും. ഉദാഹരണത്തിന്, നമ്മൾ അച്ചാർ, ഉപ്പേരി, പപ്പടം തുടങ്ങി ഉപ്പ് കൂടുതലുള്ള അച്ചാറുകളിൽ ധാരാളം ഉപ്പടങ്ങിയിട്ടുണ്ട്. പപ്പടവും ഒക്കെ വല്ലപ്പോഴും കഴിക്കാമെന്നല്ലാതെ സ്ഥിരമായിട്ട് അച്ചാറും പപ്പടവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, അതുപോലെ തന്നെയാണ് ബേക്കറി പലഹാരങ്ങൾ. ബേക്കറി പലഹാരങ്ങളിൽ ഉപ്പ് അഥവാ സോഡിയത്തിന്റെ പല ഭേദങ്ങളുണ്ട്, അത് ബേക്കിംഗ് സോഡയായിട്ടും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ നിയന്ത്രണം അത്യാവശ്യമാണ്. അതേസമയം പൊട്ടാസ്യം കൂടിയ ഭക്ഷണങ്ങൾ നമുക്ക് നല്ലതുമാണ്. ഉദാഹരണത്തിന്, പച്ചക്കറികളും പഴങ്ങളും. ഒരു ദിവസം പ്രായപൂർത്തിയായ ഒരാൾ 450 ഗ്രാം പച്ചക്കറികളും 150 ഗ്രാം പഴങ്ങളും കഴിക്കണം. അതുപോലെ തന്നെ ചീര തുടങ്ങിയ ഇലക്കറികളും പ്രധാനമാണ്. അപ്പൊ ഈ പൊട്ടാസ്യം കൂടിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഈ നമ്മുടെ ധാന്യങ്ങളുടെ അളവും പൊതുവിൽ കേരളത്തിലെ ഭക്ഷണത്തിൽ കൂടുതലാണ്. അപ്പൊ അത്തരം ഈ ചോറൊക്കെ കുറച്ചിട്ട് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, മദ്യപാനവും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് രണ്ടും പ്രതിരോധത്തിൽ അത്യാവശ്യമാണ്. പിന്നെ നടക്കുന്ന കാര്യം, വ്യായാമം നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും വ്യായാമം വേണം, കുട്ടികൾക്കും വേണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും കുട്ടികൾ ഓടിക്കളിക്കണം. മുതിർന്നവരൊക്കെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസം 1.5 മണിക്കൂർ വെച്ച് നടക്കണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടുജോലി മാത്രമാണ് ചെയ്യുന്നത്, എല്ലാവർക്കും വ്യായാമം വേണം. എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നതാണ് ഈ നടപ്പ്, ഡാൻസ്, ഓട്ടമൊക്കെ. അതുപോലെ തന്നെ പ്രധാനമാണ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അനറോബിക് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്. നമ്മൾ ഒന്നിനും ജിമ്മിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ വീട്ടിൽ

0: ചെറിയ ഇപ്പൊ ഈ പുഷപ്പ് പോലെയുള്ള എക്സസൈസുകളൊക്കെ അത്യാവശ്യമാണ്. ഇത് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കൂടി നമ്മൾക്ക് സഹായിക്കും. അമിത വണ്ണം ഒക്കെ കുറയ്ക്കുക എന്നുള്ളതും ഇതിന്റെയൊക്കെ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. അതുപോലെ മാനസിക സമ്മർദ്ദം രക്താതി സമ്മർദ്ദത്തിന് കാരണമാകും. നമുക്ക് മനപ്രയാസവും അത് പല കാരണങ്ങളാകാം. അപ്പൊ ഇതിൽ ഏത് കാരണങ്ങളാണെങ്കിലും അതിന് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി അത് കുറയ്ക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങണം. പൊതുവിൽ ഉറക്കത്തിന്റെ അളവ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇപ്പോൾ കുറവാണ്. പല കാരണങ്ങളുണ്ട്, ജോലിയുടെ കാരണങ്ങളാകാം. അതിൽ കൂടുതലായിട്ട് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം കൂടി അതിന് കാരണമാണ്. പക്ഷെ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് മുഴുവൻ റെസ്റ്റ് കിട്ടുന്ന, ഓരോ ടിഷ്യൂവിനും റെസ്റ്റ് കിട്ടുന്ന, ഒരുപാട് റിപ്പയർ ശരീരത്തിൽ നടക്കുന്നതും നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഇടപെടലുകളിലൂടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുക, പുകവലിയുടെയും മദ്യപാനവും ഒഴിവാക്കുക തുടങ്ങിയ ഇടപെടലുകളിലൂടെ രക്താതി സമ്മർദ്ദത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പറ്റും. രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് BP കൂടുന്നതിന് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ ഇടവേളകൾ ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് നടത്തുകയും മരുന്നിന്റെ ഡോസിൽ ഉള്ള വ്യത്യാസം വരുത്തുകയും ഒക്കെ ചെയ്യണം. ഇപ്പൊ നോർമൽ BP ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് പ്രഷർ പരിശോധിച്ച് എപ്പോഴെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള നടപടികൾ. ഈ ചികിത്സ എന്ന് പറയുന്നത് മരുന്നും ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളുമാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ നമ്മൾക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, അതിനെ പ്രതിരോധിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണതകളെ നമുക്ക് ഒഴിവാക്കാം.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS.

0: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഇനി 12:50 വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലൈനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. 2 ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ്

0: ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ സൈക്ലത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാൻ നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോട് ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1st ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
3: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യം

0: കാര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ്

0: ുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യു എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി.ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടുമാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പനി പിന്മാറുന്നില്ല. രാവും മഴക്കാരും കൂടി പകലിത വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച് അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം, എന്തേ?
1: രാത്രിയായോ?
0: ആ ആവുന്നു.
1: എന്തൊരിട്ട് ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിലത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് നേർത്ത് വരുന്ന കിടപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നുമറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എൻ്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന ഡിക്കോടിയൻ്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ ഡിക്കോടിയൻ്റെ മകൾ. എൻ്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള

0: ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
1: പുഷ്പേ, പുഷ്പേ,
2: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
1: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
2: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
1: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
2: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
1: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലി വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
2: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
1: പിന്നെ
2: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
1: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയുള്ളെങ്കിലും നല്ല കനമാണ്.
2: അച്ഛനല്ലേ എപ്പോ പറയലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
1: വാ മോളെ, ഇവിടെ വന്നിരിക്കും, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാം.
2: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
1: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
2: എങ്ങനെയാ
1: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ
2: ഇരിക്കുന്നു.
1: ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
2: ശരി,
1: നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സൂത്രക്കാരി, അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ടത്. ഈ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂ കേട്ടോ.
2: ശരി,
1: കണ്ണുകൾ അടച്ചല്ലോ.
2: അടച്ചു.
1: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേട്ടേ.
2: ശരി,
1: കണ്ണ് തുറക്കരുതിട്ടോ.
2: ഇല്ല, തുറക്കില്ല.
1: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ഉണ്ട്.
1: ഇനി പറ, മോൾ എന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽ കാക്കയുടെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ.
1: എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
3: കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ.

0: ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പോ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
1: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
2: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
3: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
2: എന്താ അങ്ങനെ വരാൻ?
3: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
2: മനസ്സിലായില്ല.
3: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കോഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
1: ഫീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
3: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക, പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
1: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
2: അത് ശരി. മോളെയും കൂട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
4: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
2: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പി സി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
5: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
1: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക? അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോണ്ടേ?
4: അയ്യോ, പോകണം ചേച്ചി. മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
1: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
2: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താൻ ഇത് എത്ര നേരായടോ ഇരിക്കണു. എന്തേലും എഴുതി കൊടുക്ക.
6: മാഷ കണ്ടോ?
2: മാഷോ? ഓ, എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? ഹാ, പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന്
6: അവധിയിലാണ്.
3: എന്താണോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
6: അല്ല മാഷേ, താഴത്തൊരാളെ മാഷെ കാണുന്നു പറഞ്ഞ് കുറെ നേരമായി.
3: ആരാത്? എന്തേലും പറഞ്ഞോ.
6: ഒരു ബാലിന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
3: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ അതിശയം തന്നെ. ഞാനിതാ വരുന്നു പറ.
2: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
3: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിയിട്ടില്ല.
2: ഓഹോ,
3: എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണേൽ എണ്ണിച്ചുട്ട അപ്പങ്ങള് പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
2: ഓ അല്ലയോ കുമാരി മായാ നാരായണൻ, ഭവതിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
4: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
2: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലയോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്.
4: ആ മാഷെ സമ്മതിക്ക എന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും, ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു 2-ാം കല്യാണത്തിന്.
2: ആരെ? തിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായെ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
4: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
2: മായക്ക് എന്തറിയാ അയാളെ കുറിച്ച്?

0: രണ്ടര വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6 വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
1: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായേച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷി വരുന്നു.
2: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
1: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
0: എന്തായടോ, കാശ് തിരിച്ചിരുട്ടിയിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്.
2: അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
0: എന്തേ?
2: അല്ല, ഞാനാ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
0: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
2: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ചെരുക്കം വന്ന്.
0: ഓഹോ,
2: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
0: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നൂലോ.
2: അത് തീർത്തിട്ടൊന്നുമില്ല.
0: പിന്നെ
2: അയാളിപ്പോ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാനാ.
0: അതായത് ടിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
2: അതെ.
0: എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും ടിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
2: ഞാൻ പറഞ്ഞില്ലേ, കയ്യില് പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചെരുക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു.
0: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരയുന്തി കിട്ടണം നക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
2: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
0: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
3: മാഷവിടെ
2: എന്താണോടോ?
3: ദേ ഇപ്പൊ ഒരു അംസ മാഷെ കാണണം പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
0: കടഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇരി നിവർത്തിയില്ലെന്ന് പറഞ്ഞേക്കേ. ഒരു കൊടുവള്ളി ബാലം വന്ന് കയ്യിൽ നിന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങോട്ട് പറയൂ.
2: പേരെന്തെന്നാ പറഞ്ഞ?
3: ഹംസ, തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
2: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
0: ആരാടോ അത്? എന്താ പ്രശ്നം?
2: ഇതൊരു ശുപാർശ.
0: ആരോടാപ്പ ശുപാർശ പറയണ്ടേ?
2: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്
0: നടക്കട കാര്യം വല്ലതും ആണോടോ? തിക്കു
2: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
2: എടോ ശങ്കര,
3: ഓ
2: ഹംസയോട് രാഘവ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
3: ഓ
2: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷെ കണ്ടുവരാം.

0: എടോ തോമസേ, മഹാഷ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാഷ ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണോ.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്. കാത്തു നിൽക്ക, അതാ നല്ലത്.

0: നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു.
1: ദേ മാഷുങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
2: എന്നെയോ?
1: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്.
2: ഓ ഭാഗ്യം, പോയി കണ്ടെത്തി വരാം.
3: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
2: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കല് മാഷോട് സൂചിപ്പിച്ചിരുന്നു തലശ്ശേരി എന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്.
3: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
2: ആള് വല്യ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
3: തിക്കു, സമയം കളയാണ്ട് വേഗം പറ ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്ന.
2: ഹംസ എന്നാണ് പേര്.
3: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.

0: അത് പിന്നെ മാഷ്ക്ക് അറിയില്ലേ. അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെക്കുറിച്ച് ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
1: തന്റെ ഒരു കാര്യം അത് പോട്ടെ, അയാൾ എവിടെ?
0: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
1: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
0: ശരി മാഷെ.
1: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
0: ഓ അങ്ങനെയൊന്നും അല്ലേ. അല്ല മാഷെ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ലോടാനെ എഴുതി തുടങ്ങാം.
1: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
0: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
1: ഹോ, തന്നെപ്പോലൊരു ഭൂലോക മടിയരയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ലെ. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: ഇതാരി അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്
1: എല്ലാം ധ്രു.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്ത്രോ.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന. അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്ത്രോ, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലോടോ.
0: അത് മാഷ് പറഞ്ഞത് നേര്. എനിക്കോട് നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ പുലരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മൾ കാണുന്നുണ്ട്.
1: അന്ത്രു ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ടു മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കമുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്.
2: തിക്കോടിയ മാഷല്ലേ?
1: അതെ. ആരാ?
2: എന്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ചു വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷേ, അതല്ല.
1: ഡാ, ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകള്, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിന്നാ?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
1: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങള് ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാള് മാത്രം. അതൊക്കെ അത്രേ ഉള്ളൂ.
2: ഞാൻ ആ കാലത്തെ മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണേല് എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
2: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
1: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
2: പറയാൻ അനുവദിക്കുകയാണേൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിലും മാഷ് തിരുത്തി തന്നാ മതി.
1: ഓ,
2: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
1: ഹാ, ഗോവിന്ദേട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
2: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ

0: ശക്തി പ്രസ്ഥാനം മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
1: ഇല്ല എന്ന് പറയുന്നില്ല.
0: പിന്നെ മൊയ്യാരത്തെ ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
1: നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാര്. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവര് നയിച്ച ജാഥകളിൽ അണിനിരന്നു, അവര് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികൾ അല്ലടോ.
0: മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം.
1: ഓഹോ, പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
0: മാഷയെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
1: മനസ്സിലായില്ല.
0: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
1: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
0: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
1: താനെന്താ കേട്ടത്?
0: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
1: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്, പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
0: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
1: ഇക്കാര്യങ്ങളെ കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്? അത് തുടരട്ടെ. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
0: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
1: എന്നെ കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
0: അതെ.
1: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയൻ എന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
2: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്.
3: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിന്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിന്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. കൈകൾ കോർത്തു കാൽ നടക്കു പോകണം.

0: ഇങ്ങനെയുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കുറെ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ സമാധാനവും ഉപവാസവും അഹിംസാ

0: സ്വാതന്ത്ര്യവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
1: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
0: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
2: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
0: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
2: വിശ്വസിക്കാം, വിശ്വസിക്കാം.
0: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
2: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക, വരിക.
0: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
1: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
0: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം.
2: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
0: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
1: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
0: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
2: ശരിയാ, ശരിയാ, അത് ശരിയാ.
0: പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ.
2: അതെ അതെ.
0: അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ചറിയിക്കാം. ഒരു കാര്യം,
2: എന്തേ?
0: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.

0: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ.
1: എന്നിട്ട്
0: ഗോവിന്ദേട്ടനും കേളപ്പുജിയുടെ മകൻ കുഞ്ഞരാമക്കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
1: എന്നിട്ട് പിന്നീട് എന്തുണ്ടായി?
0: വടക്ക് കണ്ണൂരി മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
1: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്?
0: എവിടെ അടങ്ങിയിരിക്കെ. കീഴരിയൂരു പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും കങ്കാണി പോലീസിന്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഇങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാഴുന്നതിൽ വിളിക്കുന്നത്
1: പോലീസാണ്.
0: എന്താ ഈ അസമയത്ത്?
1: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
0: അതിനകത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ?
1: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
0: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
1: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഓൻ ഇവിടെ അല്ലേ താമസം?
0: ആ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
1: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
0: അതൊന്നും ഇവിടെ പറ്റൂല.
1: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടി ആഫീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
0: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
1: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
0: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
1: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ളെ അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞു കളിക്കുന്നത്.
2: ഇല്ല സർ, ആരുമില്ല.
1: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു.
2: ആണുങ്ങളായിട്ട് അകത്താരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
1: ഓഹോ, താനവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
2: ദേ ഏമാൻ വിളിക്കുന്നു.
1: ഇങ്ങോട്ട് മാറിയിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
2: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
1: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്കും കാണട്ടെ. ആ മൊഞ്ചത്തിയാണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്?
0: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
1: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
2: ശരിക്കും നോക്കിയിരുന്നു സർ. അവിടെ ആരുമില്ല.
0: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
1: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
2: അങ്ങനെ അങ്ങനെ തന്നെ.
1: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
3: പിറ്റേന്നുച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയാൻ പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എന്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെട്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
3: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതു വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ?
3: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
3: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
4: എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം.
3: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന പാർവതിയുടെ മാനപ്പിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി?
4: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
3: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞു.

0: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
1: എന്നാലും
0: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാൽ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
1: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
0: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
1: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
0: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
1: അതെന്ത് ചോദ്യാണ് വി സി? അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
0: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലിവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തന്റെ യോഗം. താനായി തന്നെ അതങ്ങട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തന്റെ പരിപാടി?
1: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച ഒരു നാടകം ഏറ്റെടുത്തിട്ടുണ്ടേ. മനസ്സിൽ ഒന്നങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ തനിയെ ഇരുന്നാലേ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടു തരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലില്.
2: എനിക്കിപ്പോഴറിയാം അച്ഛന കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
3: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം.
3: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവോടോ?
3: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
3: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്, ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് അച്ഛൻ അടുത്തൂണ് പറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടെ ആയിരിക്കും. അതറിയോ നിനക്ക്?
3: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന് ഫലശൂന്യമായ കരാറ് ജീവിതം.
3: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
3: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
3: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
3: എന്ത് സ്വപ്നം?
1: അത് അല്ലേ ഭാന്ത, മോൾക്ക് അത് വിഷമാകും.
3: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹണ്ടായിരുന്നു. വേറെ ഒരു സ്വപ്നം. പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
2: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1.5 വർഷക്കാലം അച്ഛന്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 1976 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും

0: സാംസ്കാരിക കേരളവും സ്നേഹപൂർവം ഏറ്റുവാണ്.
1: വലിയ കുലയാനയും ഘോര സർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കുകയും
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
1: ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഈ നരൻ എന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യേതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
0: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
2: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
3: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
2: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
3: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
2: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്?
3: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
2: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാണിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
3: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
2: ബീച്ചിൽ നാളെ പോകാം മോളെ.
3: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
2: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
3: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
2: അങ്ങനെ ചോദിച്ച നീ വാ ബീച്ച്. എങ്കിലും ബീച്ച്.
4: ഇതാരാ വന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ. എന്തോ പറഞ്ഞോനെ?
3: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് നാലഞ്ച് പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പോ ഞമ്മള് പറഞ്ഞത്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ വെച്ചിക്കണേ.
2: ഓ നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ല് തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
2: ഓ അങ്ങനെ പോകുന്നെന്റെ അന്തുറോ.
4: സത്യം പറയാലോ മാഷേ, മാഷ ഇവിടുന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയാ? ഇവിടെ ഒന്ന് ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തും നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
2: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കൊച്ചു കാറ്റ് കൊള്ളട്ടെ.
4: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിക്കണ കേട്ടോ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്കാ,
4: ഞമ്മളെയും വിളിക്കണേ മോളെ.
2: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
2: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
2: ഞാൻ എങ്ങനെ അറിയാനാണോടോ?
3: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി. ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
2: അത് കൊള്ളാലോ, മള്ളൂര് മെടുക്കനാണോട്ടോ.
3: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
2: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
2: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്ത് ഇരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനത് എങ്ങനെ ആലോചിച്ചെടുക്കാനാ?
2: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
2: അതായത് കണ്ണടച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
3: മനസ്സിലായി. കാണുക കടലിനെ കൺ തുറക്കാതെ.
2: പിന്നെ മോളെ,

0: ഇന്ന് തന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
1: വേറെന്ത് കാര്യം?
0: ഞാനെല്ലാം അറിഞ്ഞു. നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
1: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
0: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
1: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു. കക്ഷി ആരാണെന്നും അറിഞ്ഞു. അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
1: ജാതി വേറൊന്നാണ് അച്ഛ.
0: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്ര മാത്രം.
1: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
0: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതല് നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
1: പേടിയായിട്ടാച്ച. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
0: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
2: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 September 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
0: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ് അതിയായ ആഹ്ലാദത്തിന്റെ ദിവസവും.
2: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
0: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
3: മാഷ് നേരത്തെ എത്തിയല്ലേ?
0: ആ താനോ, അധികം നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
3: വേണമെന്നില്ല.
0: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
3: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷെ.
0: ഏത് വിഷയത്തില്?
3: മാഷ് മറന്നോ കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം?
0: ഓഹോ, നാള് കുറെ ആയില്ലേ. എന്തായി തന്റെ ഗവേഷണം?
3: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
0: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
3: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
0: എന്ത് കാര്യങ്ങൾ?
3: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ

0: മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
1: അത് അതെങ്ങനെ തനിക്കറിയാം?
0: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
1: എന്നിട്ട്?
0: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെ കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേരു വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
1: എടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
0: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
0: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലി മൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
0: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും, മാഷ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
0: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
0: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു, ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു, എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ, പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നുപോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുകുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർ യു,

തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: transition, AI and defence. India and Netherlands elevate bilateral relationship to strategic partnership. 17 agreements signed to strengthen collaboration in key areas. India condemns attacks on commercial shipping in Strait of Hormuz as unacceptable, says disrupting freedom of navigation cannot be justified. World Health Organization declares Ebola outbreak in Congo and Uganda a public health emergency of international concern. IMD issues heavy to very heavy rainfall alert at isolated places over Andaman and Nicobar Islands, sub-Himalayan West Bengal and Sikkim today. And Nepali mountaineer Kami Rita Sherpa creates history by climbing Mount Everest for 32nd time, breaking his own record. And with that, we end the midday news.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ട ഹിന്ദി തമിഴ് ഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050606. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495050606. ഗാനമഞ്ജുഷയിൽ ആദ്യം മലപ്പുറം ചെറാട്ടുകുഴിയിൽ നിന്നും രമ കത്തിലൂടെ ആവശ്യപ്പെട്ട ഹിന്ദി ഗാനം. ചിത്രം ചൽത്തെ ചൽത്തെ. ഗായകൻ കിഷോർ കുമാർ.

ചിന്നത്തണ്ടി എന്ന തമിഴ് ചിത്രത്തിലെ ഈ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് താനൂർ ഓലപ്പീടികയിൽ നിന്നും വിജയരാജൻ ആലിങ്ങൽ. SPB യും സംഘവും പാടിയിരിക്കുന്നു.

ഗാനമഞ്ജുഷയിൽ ഇനി കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്നും രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഗിഷ, ദേവനന്ദ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ആരാധന, ഗായകൻ കിഷോർ കുമാർ.

ഉച്ചയ്ക്ക് 3:15 സ്നേഹദൂത് കേൾക്കാം. സ്നേഹദൂതിൽ ഒരു സന്ദേശത്തോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനവും അയക്കാം. സ്നേഹദൂതിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050600. സ്നേഹദൂത് ഇന്ന് ഉച്ചയ്ക്ക് 3:15 ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത് ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും അയച്ച ഹിന്ദി തമിഴ് ഗാനങ്ങൾ. ഇനി ഗാനമഞ്ജുഷയിൽ അബ്ദുറഹീം കൽപ്പകഞ്ചേരി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കേളടി കൺമണി, ഗായകൻ SPB.

തിരുവേഗപ്പുറയിൽ നിന്നും പുണ്യ ആവശ്യപ്പെട്ട ഹിന്ദി ഗാനം കേൾക്കാം. ചിത്രം എത്രാസ്, ഗായകർ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്.

എടവണ്ണപ്പാറയിൽ നിന്നും അനന്യ ആവശ്യപ്പെട്ട തമിഴ് ഗാനം കേൾക്കാം. ഉന്നാലെ ഉന്നാലെ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് ഹരിചരൺ, മധുശ്രീ എന്നിവർ.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗാനമഞ്ജുഷയുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആദ്യം ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകം കേൾക്കാം. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി എന്നിവർ. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു കൊട്ടാരം. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടങ്കുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം.

6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാപാവ് MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് തീവണ്ടി സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. കൂർക്കം വലിയുടെ പ്രതിരോധ മാർഗങ്ങളും ചികിത്സയും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശ്ശേരി ആയുരാരോഗ്യം. റുമറ്റോയിഡ് ആർത്രൈറ്റിസും ആയുർവേദ ചികിത്സയും.

ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര സുഗതകുമാരിയുടെ വഴിയമ്പലത്തിലെ പാട്ട് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം കെ എം ഭാരതി. 7:50 ഇഡിയു എഡ്യൂക്കേഷണൽ മാൾ സെയ്താലിക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി. തൂലിക മഹാകവി അക്കിത്തത്തെ പരിചയപ്പെടുത്തുന്നു സന്തോഷ് വള്ളിക്കാട്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പി ആർ ഒയുമായ എം വി സക്രിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമംഗളം. 8:20 ഐ ക്യു ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ തേനീശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ മലയാള ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇസൈ മഴി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇഷൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ എൻ എസ് ജയമോഹൻ. ശബ്ദം നൽകുന്നവർ മോഹൻലാൽ മാലാപാർവതി ശിവദ മുത്തുമണി അതിഥി രവി. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തക രമ്യ ഗായത്രി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 നാല് മണിപ്പൂക്കൾ. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 നാറ്റുവേല. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 9:30 റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിച്ചു.

0: എഫ്എം പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും.
0: എഫ്എം പ്രധാന വാർത്തകൾ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളം.

0: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
1: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
1: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: എ ബി സി ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
0: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം, റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
2: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
3: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ
0: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
10: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
11: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫെന്ന് ചെയ്താ പോരെ.
11: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫെന്നോ?
10: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
11: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
11: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
0: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.

ട്രെയിൻ നമ്പർ 1202 തിരുവനന്തപുരം ലോകമാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ് 349-നും 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4-5-നും 1267 എറണാകുളം നിസാമുദ്ദീൻ

0: മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
4: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
5: അജ്ഞാത ലിംഗ്

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം.
8: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയതാളം, ചലച്ചിത്ര ഗാനങ്ങൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ. ഗായകർ സുജാത മോഹൻ, നജീം അർഷാദ്.

ഒരു അറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 3:15 സ്നേഹദൂത് കേൾക്കാം. ശ്രോതാക്കൾ അയക്കുന്ന ഒരു സന്ദേശത്തോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനവും. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050500. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050500. ഇനി ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ആകാശവാണിയുടെ മഞ്ചേരി പ്രക്ഷേപണ നിലയം. സമയം 3:15. സ്നേഹദൂത് സന്ദേശഗാന പരിപാടി. സ്നേഹദൂതിലേക്ക് കത്തുകൾ വളരെ കുറവാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ വാട്സപ്പ് വഴി സന്ദേശങ്ങൾ അയച്ചോളൂ. 94 95 0 50 600. സ്നേഹദൂതിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ എം പ്രസന്നകുമാർ. ആദ്യത്തെ ദൂത് വായിക്കാം. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ അയച്ചതാണ്. ഇത് വായിക്കട്ടെ. ജീവിതത്തിൽ വിജയം എന്നത് എല്ലാത്തിലും ജയിക്കുന്നതല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്ത നിമിഷങ്ങളുണ്ടാകാം. അവിടെ പലരും തളരും, പക്ഷേ ചിലർ മാത്രം വീണ്ടും വീണ്ടും എഴുന്നേൽക്കും. പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഒരിക്കൽ കൂടി ശ്രമിക്കൂ. നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് വിജയമാണ്. സ്നേഹദൂതിലൂടെ ഇങ്ങനെ സന്ദേശമയച്ച് ശിശിരത്തിൽ ഒരു വസന്തം എന്ന സിനിമയിലെ ഒരു ഗാനം, അതിൽ അഴകിടും ഒരു രൂപം എന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ ആവശ്യപ്പെട്ട ഗാനത്തിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഓരോ പരാജയത്തിൽ നിന്നും പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഉത്തിഷ്ഠത, ജാഗ്രത. പൂവച്ചൽ ഖാദർ എഴുതി, ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.

സ്നേഹദൂതിലേക്ക് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വാട്സപ്പ് വഴി നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 0 50 600. സന്ദേശങ്ങൾ അയച്ചോളൂ. നമുക്ക് ഇനിയൊരു കത്തിലേക്ക് പോകാം. സ്നേഹദൂതിന്റെ പ്രിയ അവതാരകർക്ക് വന്ദനം. ആരാണ്? രാധാകൃഷ്ണൻ എം കെ കാക്കൂർ, കോഴിക്കോട് നിന്ന് എഴുതിയിരിക്കുന്നു. അദ്ദേഹം ആകാശവാണിയെക്കുറിച്ചാണ് ഈ കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വായിക്കാം. 90th വാർഷിക നിറവിൽ നിലകൊള്ളുന്ന ആകാശവാണിക്ക് ഈ ആകാശവാണി ദാസന്റെ ആർജവം കലർന്ന ആശംസകൾ. ഇത്രയും വർഷം കൊണ്ട് 4-5 തലമുറകളുടെ കാതുകൾക്കും മനസ്സുകൾക്കും നവോന്മേഷം പകർന്ന് അറിവും അവബോധവുമുണ്ടാക്കി ഗാനങ്ങളാലും സംഗീതങ്ങളാലും വിനോദമുണ്ടാക്കുന്ന എന്റെ പ്രിയ അമരവാണി അങ്ങ് അമൃതവാണി തന്നെയാണ്. സ്നേഹമായി അങ്ങ് നീണാൽ വാഴുക. ഇതാണ് സന്ദേശത്തിൽ അദ്ദേഹം ആകാശവാണിയെക്കുറിച്ച് വിശദമായി എഴുതിയിരിക്കുന്നത്. ഏതോ ഒരു ജന്മബന്ധം നിന്നിൽ കണ്ടു ഞാൻ എന്റെ പ്രിയ വാണി. ശരിയാണ്, ആ ബന്ധം, ആ ജന്മബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങ് ശ്രോതാവായും ഞങ്ങൾ ഇവിടെ പ്രക്ഷേപരായും ഇരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും പുതുതലമുറകൾക്ക് അറിവും അവബോധവും ഉണ്ടാക്കാൻ ആകാശവാണി എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഗാനത്തിലേക്ക് പോകാം. അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം. ബഹുജനഹിതായ ബഹുജനസുഖായ, ഗാനം കേട്ടോളൂ.

ജയശ്രീ പോത്തുകലിന്റെ സന്ദേശം വന്നിരിക്കുന്നു, വായിക്കാം. ജീവനുള്ള കാലത്തോളം നമ്മളാണ് എല്ലാം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മൾ ഇല്ലാതാകുന്നതോടെ നമ്മൾ ഇവിടെ ഒന്നുമല്ലായിരുന്നു എന്ന് കാലം തെളിയിക്കും. ഇതാണ് ജയശ്രീ സന്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിലെ ചിത്രപാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

ജയശ്രീ പോത്തുകല്ലെ ഗാനം കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി കത്തിലൂടെ രാജി മരത്തും കൂടെ അയച്ച സന്ദേശം നോക്കാം. ആർക്കും നമ്മൾ അധികം വെളിച്ചമാകരുത്. കാരണം ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, സ്വന്തം മനസാക്ഷിക്ക് മുൻപിൽ തോൽക്കാതെ ജീവിക്കുക. കാരണം നിങ്ങളെ നിങ്ങളെക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല. അതെ, സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് നമുക്ക് ജീവിക്കാം, പഠിക്കാം. രാജി മരത്തും കൂടെ ആവശ്യപ്പെട്ട ഗാനം ദൈവത്തിൻ്റെ വികൃതികൾ എന്ന ചിത്രത്തിന് വേണ്ടി ONB എഴുതി വി മധുസൂദനൻ നായർ സംഗീതം നൽകി പാടിയ കവിത.

വാട്സപ്പിലേക്ക് സന്ദേശം അയക്കാനുള്ള നമ്പർ 94 95 50 600. ഈ നമ്പറിലേക്ക് പലരും വെറുതെ ഗാനങ്ങൾ ചോദിച്ചുകൊണ്ട് ഗാനങ്ങൾ മാത്രമായിട്ടാണ് എഴുതുന്നത്, സന്ദേശമില്ല. അതുകൊണ്ട് സന്ദേശത്തോടു കൂടി തന്നെ പാട്ടുകൾ ആവശ്യപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മഞ്ചേരി എഫ് എം സമയം 3:38. സ്നേഹദൂതിലെ അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം സന്ദേശം അയച്ചിരിക്കുന്നു, വായിക്കാം. ഉള്ളിലെ കനലുകളെ പുഞ്ചിരി കൊണ്ട് മറച്ചു പിടിച്ച് ലോകത്തിനു മുന്നിൽ നടന്നു നീങ്ങി താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിച്ചപ്പോഴും അവിടെ കണ്ണുകളിൽ അവശേഷിച്ചത് ആരും കാണാത്ത നൊമ്പരമായിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. ചുറ്റുതീർത്ത മതിലുകൾക്കുള്ളിൽ ശ്വാസം മുട്ടുമ്പോഴും സ്നേഹത്തിൻ്റെ ഒരു തരി വെളിച്ചത്തിനായി കാത്തിരുന്നു. ഒടുവിൽ ഓർമ്മകളുടെ ചില്ലുകളിൽ പറ്റിപ്പിടിച്ച കണ്ണുനീർത്തുള്ളികൾ പോലെ ആഗ്രഹങ്ങളും മാഞ്ഞുപോയി. സ്നേഹദൂതിലൂടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കേട്ടാലോ?

സമയം 3 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. അടുത്തത് സ്നേഹപുഞ്ചിരിയുടെ സ്നേഹദൂതിന് കത്തെഴുതിയത് സി കെ കുട്ടി പകര. വായിക്കാം. പണ്ട് കാലത്ത് അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് ആരാണ് ഇണയായി വരിക എന്ന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മനസ്സിനുള്ളിലെ പൂമുല്ലത്തറയിൽ ആരാണ് വരുന്നത് എന്ന് മാനസത്തിലെ പൊൻകിനാവിൽ നെയ്തെടുത്തിരുന്നു. ഇന്നിപ്പോൾ കാലം മാറി. ഇപ്പോൾ ഫോണിലൂടെ തിരഞ്ഞെടുക്കുന്നു. ചിലർ ആളെ കാണാതെയും അടുക്കുന്നു. ചിലർ വിവാഹം തന്നെ വേണ്ട എന്ന മട്ട്. സ്വപ്നങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. സന്ദേശമായി പി ലീല പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു സി കെ കുട്ടി പകര. അതെ, കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ കാലം മാറി, ജീവിത സാഹചര്യങ്ങൾ മാറി. അപ്പോൾ എന്തായാലും നമുക്ക് ആ നല്ല കാലം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളാവശ്യപ്പെട്ട ഗാനത്തിലേക്ക് ഇതാ പോകുന്നു. ബിരുദൻ ശംഖു എന്ന ചിത്രത്തിലെ ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പി ലീല പാടിയത്, പി ഭാസ്കരൻ എഴുതി, ബി എ ചിദംബരനാഥ് ഈണമിട്ട്, 68 സിനിമ. ആരാണ് മുല്ലകളെ പറയാമോ, നാളെ ആരായിരിക്കും മണവാളൻ. പാട്ട് കേട്ടോളൂ.

ചോരനാണോ? അയ്യോ, ഒറ്റ കളിവാക്ക് തരാം.

കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് നിന്ന് ഡോക്ടർ ഗോവിന്ദൻ പുതുമന്ന തുടരെ തുടരെ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ദേശം കണ്ടു, പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ആകാശവാണിയുടെ ശേഖരത്തിലില്ല. അദ്ദേഹം ഇന്ന് മെയ് 17 കുടുംബശ്രീ ദിനത്തെക്കുറിച്ചാണ് സന്ദേശത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ആ ഗാനം ഇവിടെ ഇല്ലാത്ത കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ കത്തിലൂടെ ആവശ്യപ്പെട്ട മറ്റൊരു ഗാനത്തിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം കത്തുകളിലൂടെയും ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിലൊരു ഗാനം കൊടുക്കാം. സ്നേഹത്തോടെ, നമ്മൾ ഓരോരുത്തരും പല രൂപത്തിലും ഭാവത്തിലുമാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും മറ്റാരോടും താരതമ്യപ്പെടുത്താനാവാത്തത്ര അനന്തമായ മൂല്യമുണ്ട്. നാം ഇതിനു മുമ്പില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ വ്യക്തിത്വമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, നാം നാം തന്നെയാണ്. കലോപാസന എന്ന ചിത്രത്തിനു വേണ്ടി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതി, കെ രാഘവൻ ഈണം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം ഇതാ, കേട്ടോളൂ.

സ്നേഹദൂതിലേക്ക് ഇതുവരെ വന്ന എല്ലാ സന്ദേശങ്ങളും വായിച്ചിട്ടുണ്ട്. ഒരു സന്ദേശം മാത്രമേ ബാക്കിയുള്ളൂ, അതുകൂടി വായിക്കാം. കത്തുകളും തീർന്നിരിക്കുന്നു. പഴയകാലം ഒരിക്കലും തിരിച്ചു വരില്ല, അത് പഴയ ഓർമ്മകൾ മാത്രം, അത് പഴയ പാട്ടുകളിലേക്ക് ഒരു തിരിച്ചു പോക്ക്. ഇങ്ങനെ പറഞ്ഞ സന്ദേശം അയച്ചത് ലക്ഷ്മി അൻവി. ചിത്രം മഴവിൽ കാവടി. ഗാനം പാടിയത് ജി വേണുഗോപാൽ.

ഇതോടെ ഇന്നത്തെ സ്നേഹദൂതിനെ വിരാമമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം പ്രസന്നകുമാർ. ഇനിയും സന്ദേശങ്ങൾ അയക്കുക കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും. കത്തുകൾ അയക്കേണ്ട വിലാസം സ്നേഹദൂത് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി മഞ്ചേരി, പിൻകോഡ് 6761.

0: ഏറ്റവും പുതിയ വാർത്തകളുമായി
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പിഎം വികാസ് പദ്ധതിക്ക്

0: FM പ്രധാന വാർത്തകൾ.
1: FM വാർത്തയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂരിലെ സമയം. രാവിലെ 11:59 എത്തിച്ചേരേണ്ട 22:113 ലോകമാന്യ തിലക് തിരുവനന്തപുരം ബൈ വീക്ക്ലി എക്സ്പ്രസ് 5:24 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. 5:24 തിരൂരിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 163:46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതിയും 19:00 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. 5:19 പ്രതീക്ഷിക്കുന്നു. മറ്റു പണികൾ

കൃത്യസമയം പാലിക്കുന്നു. 12:617 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ്, 4:23. 16:306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ്, 4:50. 166:08 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 5:19. അങ്ങാടിപ്പുറത്ത് 163:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, 4 മിനിറ്റ് വൈകി 4:05 എത്തിച്ചേരും. 566:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ചില ഭാഷകൾ നമുക്ക് അറിയാതെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അത് വായിച്ചെടുക്കാൻ എന്ത് ചെയ്യും? ഇപ്പോൾ അതിനെല്ലാം പരിഹാരമുണ്ട്. നമുക്കതിനായി ഒരു ആപ്പ് തന്നെ വന്നിട്ടുണ്ട്, പരിചയപ്പെടാം. അതേക്കുറിച്ച് മുനീർ ആമയൂർ പറഞ്ഞു തരുന്നു.
5: നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഒരു കത്ത് വന്നു, പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് കൊറിയൻ ഭാഷയാണ്. നിങ്ങൾ എന്തു ചെയ്യും? പേടിക്കേണ്ട, നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ ലെൻസ് എന്ന ആപ്പ് തുറന്നാൽ മതി. അതിലെ ട്രാൻസ്ലേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറ ആ കത്തിലേക്കൊന്ന് കാണിക്കൂ. മാജിക് പോലെ കൊറിയൻ അക്ഷരങ്ങൾ മലയാളത്തിലേക്ക് മാറുന്നതായി അനുഭവിച്ചറിയാം. മാത്രമല്ല, വഴിയിൽ കണ്ട ഒരു അപൂർവ ചെടിയുടെ പേരറിയണോ? അതല്ല, ഒരു പ്രത്യേക ജീവി വർഗം ഏതാണ് എന്നറിയണോ? വെറുതെ ഒരു ഫോട്ടോ എടുത്താൽ മതി, ഗൂഗിൾ ലെൻസ് അതിൻ്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞു തരും. അറിവ് നിങ്ങളുടെ ക്യാമറ തുമ്പത്താണിപ്പോൾ എന്ന് മറക്കേണ്ട. നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഭാഷയിലെ പുസ്തകവും ഇതിലൂടെ വായിക്കാം. ഹിന്ദി കവിതയൊക്കെ വായിക്കാൻ എന്തെളുപ്പം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ വിവർത്തനം ചെയ്ത് കിട്ടില്ലേ? അതുകൊണ്ട് ഗൂഗിൾ ലെൻസ് വേഗം പ്രയോജനപ്പെടുത്തിക്കോളൂ. അറിവിന്റെ അന്വേഷണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കൂ.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: മഞ്ചേരി എഫ്എമ്മിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. മഴക്കാലമാണ് വരുന്നത്. ചെറിയ ചാറ്റൽ മഴയിൽ തികച്ചും സാഹസികമായി യാത്രയൊക്കെ ചെയ്യാൻ നമുക്കെല്ലാം ആഗ്രഹമുണ്ടാവും അല്ലേ. മഴക്കാലത്ത് യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നു നിലമ്പൂർ കനോലി ഇക്കോ സെന്റർ ചാർജുള്ള ഫോറസ്റ്റ് ഓഫീസർ SS വിനോദ്.
1: നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ബോർഡ്, ഡൂസ് ഡോൺസ് എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് വെച്ചിരിക്കുന്നത്, ആ ബോർഡിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കുക. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ നമ്മളെ നിയന്ത്രിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിൽ തന്നെ ഒരു സാഹസികത വന്ന് ഉറങ്ങി കിടപ്പുണ്ട്, അശ്രദ്ധ ഉറങ്ങി കിടപ്പുണ്ട്. അപ്പൊ ഈ സാഹസികതയും അശ്രദ്ധയും അപകടകരമായ രീതിയിൽ സെൽഫി എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് കൂടുതൽ അപകടം ക്ഷണിച്ചു വയ്ക്കും. ഇപ്പം ഒഴുക്കുള്ളതിൽ സാഹസികത കാണിക്കാൻ പോയാൽ എന്താകും എന്നുള്ള കാര്യം നമുക്ക് ഞാൻ പറഞ്ഞു, ആ ഒരു മുൻകരുതൽ നമ്മൾ സ്വയം തയ്യാറാകേണ്ടതാണ്. നമ്മളിപ്പോ വാഹനത്തിൽ പോവുകയാണ്, ആ ഒരു യാത്രകാലമാണ്, ഹിൽ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യാണ്, മഴ സമയത്ത് അമിത വേഗത്തിലുള്ള യാത്ര ഒഴിവാക്കണം. വളരെ താഴ്ന്ന ഗിയറിൽ വണ്ടി യാത്ര ചെയ്യുക, മീൻസ് ഉദ്ദേശിക്കുന്നത് സ്ലോയിൽ പോകുക എന്നുള്ളതാണ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക. എന്താ പറയുക, വെള്ളം കെട്ടി കിടക്കുന്ന റോഡ് അവിടെ സാഹസികത കാണിക്കരുത്. വെള്ളം കെട്ടി കിടക്കുന്നുവെങ്കിൽ അവിടെ എന്തുമാത്രം വെള്ളം

0: കിടക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വാഹനം കഴിവതും ഒഴിവാക്കുക, യാത്ര ഒഴിവാക്കുക. കഴിവതും രാത്രി യാത്ര നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇടിമിന്നൽ ഉണ്ടായാല്, ഇടിമിന്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആകാശത്ത് ഈ കറുത്ത മേഘങ്ങൾ ഒന്നിച്ച് കൂടുമ്പോൾ തന്നെ, അത് ഈ പല ആൾക്കാർ പറയും നമുക്ക് മേഘങ്ങൾ ഒന്നിച്ച് കൂടി എന്നുള്ളത്. പിന്നെ ശക്തമായ കാറ്റ്, ഇടിമിന്നൽ എന്നിവ കണ്ടു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അപകടപരിധിക്കുള്ളിലാണ് എന്ന് സ്വയം മനസ്സിലാക്കണം. എന്നിട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. ഞാൻ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം, അപകടകരമായ ഇടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹിൽ സ്റ്റേഷൻ, അവിടെ മരം ഉണ്ടോ? ഈ മരത്തിന്റെ അടിയിൽ ഒരു കാരണം വെച്ചാൽ നിൽക്കരുത്, വെള്ളത്തിനടുത്ത് നിൽക്കരുത്. വെള്ളത്തിൽ പൂളിലൊക്കെ ആണെങ്കിൽ ഉടനെ നമ്മൾ കയറണം, പുഴ തടാകം, വെള്ളച്ചാട്ടം, അതിൽ നിന്നൊക്കെ നമ്മൾ മാറുക. ഇരുമ്പ് വേലിക്കടുത്ത് നിൽക്കരുത്, ഇലക്ട്രിക് പോസ്റ്റിന് സമീപം നിൽക്കരുത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇടിമിന്നൽ സമയത്ത് നമ്മൾ യാത്രയിലാണെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് കഴിവതും താത്തിടുക, ലോഹഭാഗങ്ങളിൽ തുടരുത്. ഇത് വളരെ ശ്രദ്ധയാണ്. നമ്മളിപ്പോ ഇടിമിന്നൽ സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയക്ക് സമീപത്തൂടെ നടക്കേണ്ടി വരികയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ മരങ്ങടമൂട്ടിൽ നിന്ന് മാറുന്നതിനൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക. നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു അകലം ക്രമീകരിച്ച് കൂടി നിൽക്കരുത്, ഒരു അകലം ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സുരക്ഷിതമായ കോൺക്രീറ്റ് ബിൽഡിംഗുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറുക. തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നിലമ്പൂർ നോർത്ത് DFO ശ്രീ ധനേഷ് കുമാർ സാർ IFS അവർ, നമ്മളിപ്പോ കനോലി പോർട്ടിന്റെ ഈ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട്, ഡിസാസ്റ്ററിന്റെ ഭാഗമായിട്ട് മുൻകരുതലിന്റെ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്.
1: എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
8: ആ അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
6: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ,

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7:00.
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ഞാൻ പലപ്പോഴും പറയാറില്ലേ, നീ ഇന്നലെ രാത്രി കൂർക്കം വലിച്ചിറങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പൊ എന്തായിരുന്ന ഉറക്കം തോന്നണേ അല്ലേ? ഇങ്ങനെ പറയാറില്ലേ. എന്താണ് കൂർക്കം വലി? അതിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? കൂർക്കം വലിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരികയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP.
5: രാത്രി മുഴുവൻ കൂർക്കം വലിച്ചുറങ്ങിയിട്ട് പകൽ ഉറക്കം തൂങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൂർക്കം വലിച്ചുറങ്ങുന്നത് നല്ല ഉറക്കത്തിന്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്നത് നല്ല ഉറക്കത്തിന്റെ ലക്ഷണമല്ല, ശരിയായ ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് കൂർക്കം വലി. ഉറക്കത്തിൽ ശ്വാസനാളം ക്രമാതീതമായി ചുരുങ്ങുമ്പോൾ വളരെ ചെറിയ ശ്വാസനാളത്തിലൂടെ നമ്മൾ ശ്വാസത്തിനായി ആഞ്ഞു വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് യഥാർത്ഥത്തിൽ കൂർക്കം വലി. ഇത്തരക്കാർക്ക് ശ്വാസം ശരിയായി കിട്ടാത്തതുകൊണ്ട് തന്നെ തലച്ചോറിനാവശ്യമായ ഓക്സിജൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ തലച്ചോറിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുകയുമില്ല. ഇത്തരക്കാരിൽ പലർക്കും ഉറക്കത്തിൽ ശ്വാസം നിലച്ചുപോകും.

ഒന്ന അവസ്ഥ വരെ എത്തിച്ചേരാം. അതിന് ഒബ്സറ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നാണ് അറിയപ്പെടുന്നത്. കൂർക്കം വലിയുള്ളവർക്ക് നിരവധി തവണ ഉറക്കം മുറിഞ്ഞു പോവാനും ഉറക്കത്തിന്റെ തുടർച്ച നഷ്ടപ്പെടാനും കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗാഢനിദ്ര ലഭിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ഉന്മേഷത്തോടെ രാവിലെ എണീക്കാൻ കഴിയാറില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉറക്കച്ചടപ്പും ക്ഷീണവും തലവേദനയും ഒക്കെ ഇത്തരക്കാരിൽ കാണാറുണ്ട്. ഇവർക്ക് ഉന്മേഷക്കുറവ്, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, ഉദാഹരണക്കുറവ് തുടങ്ങിയവയും കണ്ടുവരാറുണ്ട്. പകൽ സമയങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഉറക്കം തൂങ്ങുന്ന സ്വഭാവം ഇത്തരക്കാരിൽ സ്ഥിരമായി കണ്ടുവരാറുണ്ട്. ഇത് നിരവധി റോഡ് അപകടങ്ങൾക്ക് വരെ കാരണമാവാറുണ്ട്. കൂർക്കംവലി ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് കൂർക്കംവലി ഉള്ളവർക്കല്ല, മറിച്ച് കൂർക്കംവലി ഉള്ളവരുടെ കൂടെ അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്നവരാണ് ഇത് ആദ്യം ശ്രദ്ധിക്കുന്നത്. ഇത്തരക്കാർ ഉറക്കത്തിൽ ശ്വാസം മുട്ടും, ചിലപ്പോൾ വിയർക്കും മൂത്രമൊഴിക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ചിലപ്പോഴെങ്കിലും എണീച്ച് വേറൊരു സ്ഥലത്ത് പോയി ഉറങ്ങുകയൊക്കെ ചെയ്യും. ഉറക്കത്തിൽ സ്ട്രോക്ക് വരാൻ, ഒരു ഭാഗം തളർന്നു പോവാനും ഹൃദയാഘാതം വരാനും ഒക്കെ ഇത്തരക്കാരിൽ സാധ്യത കൂടുതലാണ്. കൂർക്കംവലി രോഗം കുട്ടികളിലും മുതിർന്നവരിലും കാണാറുണ്ട്. ഇതിന്റെ കാരണങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമാണ്. കുട്ടികളിൽ പ്രധാനമായും അഡിനോയിഡ്, അലർജി തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് കൂർക്കംവലി കാണാറുണ്ട്. ഇത് പലപ്പോഴും കുട്ടികളിൽ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് വരെ നയിക്കാറുണ്ട്. മുതിർന്നവരിൽ കൂർക്കംവലി പുരുഷന്മാരിലാണ് കൂടുതലായും കണ്ടുവരാറുള്ളത്. ശരീരപ്രകൃതിയിലും ഹോർമോണുകളിലുമുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. കൂർക്കംവലി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ ജോലിയെയും ബന്ധങ്ങളെയും വരെ ബാധിക്കാനും റോഡ് അപകടങ്ങൾക്ക് വരെയും കാരണമാവാറുണ്ട്. അതുകൊണ്ട് കൂർക്കംവലി രോഗം ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ ഒരു വിദഗ്ധ ENT ഡോക്ടറെയോ ചെസ്റ്റ് ഫിസിഷ്യനെയോ കണ്ട് ഉപദേശം തേടേണ്ടതാണ്.

0: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരുമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.

0: മഞ്ചേരി എഫിൽ നിന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാല് മണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ് 29 മിനിറ്റും 29 സെക്കൻഡും.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.

ഇനി പ്രിയ സഹോദരിമാർ പാടിയ ഒരു കീർത്തനം കേൾക്കാം. ഗാനമൂർത്തേ, ഗാനമൂർത്തിരാഗം, ത്യാഗരാജകൃതി, ആദിതാളം. കെ ശിവരാമൻ വയലിൻ, തിരുവാരൂർ വൈദ്യനാഥൻ മൃദംഗം, പി സുന്ദരം ഖടം.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റും 13 സെക്കൻഡും.

0: കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.

0: മണ്ണിലില്ലാതെ നമ്മുടെ പാചകത്തിന് പൂർണ്ണത വരില്ല അല്ലേ. മണ്ണിൽ കൃഷിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് പറയുന്നത് ശ്രദ്ധിക്കൂ.
1: ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. മലയാളികളുടെ ദൈനംദിന ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് മഞ്ഞൾ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറവും മണവും നൽകുന്നതിനും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നു. കൂടാതെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മഞ്ഞൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മഞ്ഞളിൽ നിറം നൽകുന്ന കുർക്കുമിൻ എന്ന രാസവസ്തുവാണ് ഔഷധ ഗുണങ്ങൾക്ക് കാരണം. കുർക്കുമിൻ ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റാണ്. കൂടാതെ ജീവകം ബി, ജീവകം സി, നിയാസിൻ, കാൽഷ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, സിങ്ക് തുടങ്ങിയ ധാതുക്കളും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്നു. രക്തം ശുദ്ധീകരിക്കുന്നതിനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും മഞ്ഞൾ ഉപയോഗിക്കാം. പ്രാദേശിക മഞ്ഞൾ ഇനങ്ങളാണ് തെക്കൂർപേട്ട, സുഗന്ധം, കോഡൂർ, ആർമൂർ, ആലപ്പുഴ. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇനങ്ങളാണ് കാന്തി, ശോഭ, സോന, വർണ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് പുറത്തിറക്കിയ ഇനങ്ങളാണ് സുവർണ, സുഗുണ, സുദർശന, ഐ എസ് ആർ ആലപ്പി സുപ്രീം, പ്രഭ, പ്രതിഭ, ഐ എസ് ആർ പ്രഗതി, ഐ എസ് ആർ കേദാരം, ഐ എസ് ആർ സൂര്യ. ഇലപ്പുള്ളി രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ് ഐ എസ് ആർ ആലപ്പി സുപ്രീം, ഐ എസ് ആർ കേദാരം. നിമാവിരകളോട് മിതമായ പ്രതിരോധം കാണിക്കുന്ന ഇനങ്ങളാണ് ഐ എസ് ആർ പ്രഗതി, പ്രതിഭ. ധാരാളം മഴ ലഭിക്കുന്ന ചൂടുള്ള കാലാവസ്ഥയിൽ മഞ്ഞൾ സമൃദ്ധമായി വളരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൃഷിക്കായി നിലമൊരുക്കി തുടങ്ങാം. ഒരു തനിവിളയായും ഇടവിളയായും മഞ്ഞൾ കൃഷി ചെയ്യാം. നല്ല വളക്കൂറുള്ള നീർവാർച്ചയും വായുസഞ്ചാരവുമുള്ള ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുന്നതിനു വേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 സെന്റിന് 2 കിലോ എന്ന തോതിൽ ചേർക്കണം. ഭൂകാന്ഡങ്ങളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. മഞ്ഞളിൽ മാതൃകാന്ഡങ്ങളും ചെറുവിത്തുകളും നടീൽ വസ്തുവായി ഉപയോഗിക്കാം. 1 സെന്റ് സ്ഥലത്തേക്ക് 8 കിലോ വിത്ത് വേണ്ടിവരും. 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെന്റിമീറ്റർ ഉയരവുമുള്ള തടങ്ങൾ 40 സെന്റിമീറ്റർ അകലത്തിൽ എടുത്ത് അതിൽ 25 സെന്റിമീറ്റർ അതായത് ഏകദേശം 2 ചാൺ അകലത്തിൽ ചെറുകുഴികൾ എടുത്ത് ജൈവവളം ഇട്ടു വിത്തുകൾ നടാം. 20 ഗ്രാം തൂക്കമുള്ള വിത്താണ് നടാനായി ഉപയോഗിക്കേണ്ടത്. നടീൽ കഴിഞ്ഞ ഉടനെ പച്ചില ഉപയോഗിച്ച് പുതയിടണം. 1 സെന്റിന് 60 കിലോ എന്നതാണ് കണക്ക്. നട്ട് 50 ദിവസത്തിലും ഇതേ അളവിൽ പുതയിടൽ ആവർത്തിക്കണം. നട്ട് 60, 120, 150 ദിവസങ്ങളിൽ കള നിയന്ത്രണം നടത്തണം. കളകളുടെ തീവ്രതക്കനുസരിച്ച് 2-3 കളപറിക്കൽ നടത്താം. മഞ്ഞളിന്റെ കടക്കൽ മണ്ണിട്ട് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു പരിപാലന മുറയാണ്. നടീൽ കഴിഞ്ഞ ഉടനെ ജലസേചനം നടത്തണം. തുടർന്ന് ജലലഭ്യതയ്ക്കനുസരിച്ച് 7 മുതൽ 10 ദിവസത്തെ ഇടവേളകളിൽ നനയ്ക്കണം.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അമിതവണ്ണം അഥവാ ഒബിസിറ്റി എന്നാൽ എന്താണ്? ഇത് ഒരു രോഗാവസ്ഥയാണ്. അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ അമിതവണ്ണത്തിലേക്ക് നയിക്കാം. അമിതവണ്ണത്തിൽ ആയുർവേദ ചികിത്സയ്ക്കുള്ള പ്രാധാന്യം ഇതാ കേട്ടോളൂ. മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ പറയുന്നത്.
2: ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് ആരോഗ്യത്തെ ദോഷമായി ബാധിക്കും വിധം വർദ്ധിക്കുന്ന അവസ്ഥയെ ആണ് അമിതവണ്ണം അഥവാ അതിസ്ഥൗല്യം എന്ന് വിളിക്കുന്നത്. അതിസ്ഥൗല്യം എന്നത് ഒരു രോഗാവസ്ഥയാണ്, ചിലപ്പോൾ രോഗമായി കണക്കാക്കപ്പെടുന്നു. ശരീരത്തിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ബോഡി മാസ് ഇൻഡെക്സ് എന്ന അളവ് ഉപയോഗിച്ചാണ് ഒരു വ്യക്തിക്ക് അമിതവണ്ണം ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒരാളുടെ BMI 25-30 ഇടയിലാണെങ്കിൽ അമിതവണ്ണമുണ്ടെന്നും BMI 30 മുകളിലാണെങ്കിൽ പൊണ്ണത്തടിയുണ്ടെന്നും പറയുന്നു. ഒരു വ്യക്തിയുടെ ഭാരം അയാളുടെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് BMI. ഹൃദ്രോഗങ്ങൾ, Type 2 പ്രമേഹം, ഉറങ്ങുമ്പോൾ ശ്വാസതടസ്സം, ചില അർബുദങ്ങൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നിവ വരാനുള്ള സാധ്യത പൊണ്ണത്തടി മൂലം വർദ്ധിക്കുന്നു. ഭക്ഷണത്തിൽ കലോറിയുടെ ആധിക്യം, വ്യായാമക്കുറവ്, ജനിതക കാരണങ്ങൾ എന്നിവ ചേർന്നാണ് മിക്കവരിലും പൊണ്ണത്തടിക്ക് കാരണമാകുന്നത്. നിലവിലെ ഫാസ്റ്റ് ഫുഡ് ശീലം സ്ഥൂലതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ ഇതിന് കൂടുതൽ അടിമകളായി കാണുന്നുണ്ട്. ചിലരിലെങ്കിലും അന്തസ്രാവി രോഗങ്ങൾ, മരുന്നുകളുടെ ഉപയോഗം, മനോരോഗം എന്നിവയിലേതെങ്കിലും പൊണ്ണത്തടിക്ക് കാരണമാകാറുണ്ട്. ചിലർ ഭക്ഷണം കുറവ് മാത്രമേ കഴിക്കുള്ളൂ എങ്കിലും ഉപാപചയ പ്രക്രിയ മന്ദഗതിയിലായതിനാൽ ഭാരം വർദ്ധിക്കുന്നു എന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇതിന് ശക്തമായ തെളിവുകളില്ല. സാധാരണഗതിയിൽ പൊണ്ണത്തടിയുള്ളവരിൽ മെറ്റബോളിസത്തിന്റെ നിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. അമിതവണ്ണമുള്ളവരിൽ ഭൂരിഭാഗവും എപ്പോൾ വേണമെങ്കിലും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും വിജയിക്കുകയും ചെയ്യുമ്പോൾ ശരീരഭാരം കുറയ്ക്കുന്നത് ദീർഘകാലം നിലനിർത്തുന്നത് വിരളമാണ്. ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പ്രധാന ചികിത്സകൾ ഭക്ഷണക്രമവും വ്യായാമവുമാണ്. ഉയർന്ന കൊഴുപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ചേർന്ന ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ, ഫൈബർ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അമിതവണ്ണം, ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതവണ്ണവും PCOD പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതവണ്ണമുള്ളവർക്ക് ആർത്തവ പ്രശ്നങ്ങളും വന്ധ്യതയുടെ ഉയർന്ന സാധ്യതയുമുണ്ട്. സ്ത്രീകളിലെ എൻഡോമെട്രിയൽ ക്യാൻസർ, സ്തനാർബുദം, പുരുഷന്മാരിൽ കോളോറെക്ടൽ ക്യാൻസർ തുടങ്ങിയ നിരവധി അർബുദങ്ങളും അമിതവണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതവണ്ണം ഒരു ജീവിതശൈലി രോഗമായതിനാൽ തന്നെ അത് നിയന്ത്രിക്കുന്നതിന് ജീവിതശൈലികളിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആയുർവേദത്തിൽ അമിതവണ്ണത്തിന് പ്രത്യേക ചികിത്സകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേക ഭക്ഷണക്രമത്തോടൊപ്പം ചില ചികിത്സാക്രമങ്ങളും അമിതവണ്ണം കുറയ്ക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്.
1: മഞ്ചേരി FM സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 20 സെക്കൻഡും.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: നമുക്കിനി ഒരു ഉപകരണ സംഗീതം കേൾക്കാം. ഊത്തുക്കാട് വെങ്കട സുബയ്യർ കൃതി, AKC നടരാജൻ ക്ലാരിനെറ്റിൽ വായിച്ച ഉപകരണ സംഗീതം. അലയിപ്പായതേ കണ്ണാ.

0: എ കെ സി നടരാജൻ ക്ലാർനെറ്റിൽ വായിച്ച ഉപകരണ സംഗീതമാണ് കേട്ടത്. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 51 മിനിറ്റ്. സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറെ വിലയുണ്ട് അല്ലേ? കാത്തിരിപ്പിനും ക്ഷമയ്ക്കും ജീവിതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഫലപ്രദമാക്കാം. സംഗീതം ആസ്വദിക്കാം, പ്രയോജനകരമായ വിനോദത്തിലേർപ്പെടാം, പഠനത്തിലേർപ്പെടാം, അങ്ങനെ പല രീതിയിലും. ഉദാഹരണ സംഗീതം വ്യക്തമാക്കുകയാണ് വി ഭരത് ദാസ്.
1: ജീവിതത്തിൽ നല്ലൊരു ഭാഗവും നാം കാത്തിരിപ്പിനാണ് ചിലവാക്കുന്നത്. ചില കാത്തിരിപ്പ് സുഖകരമാണ്, മറ്റു പലതും അസഹനീയവുമാണ്. യാത്രയ്ക്കായി ടിക്കറ്റ് എടുക്കുവാൻ ക്യൂവിൽ നിൽക്കുന്ന കാത്തിരിപ്പ്, ടിക്കറ്റ് കിട്ടിയാൽ ട്രെയിൻ വരുവാനുള്ള കാത്തിരിപ്പ്, പരീക്ഷയ്ക്കുള്ള കാത്തിരിപ്പ്, റിസൾട്ട് വരുവാനുള്ള കാത്തിരിപ്പ്, കല്യാണത്തിനുള്ള കാത്തിരിപ്പ്, റാങ്ക് ലിസ്റ്റിൽ നിന്നും ജോലി കിട്ടുവാനുള്ളത്, അങ്ങനെ പോകുന്നു കാത്തിരിപ്പ്. ഇന്ന് നിങ്ങളോട് സംവദിക്കാനുള്ളത് ഈ ലോകത്ത് നടന്ന ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാത്തിരിപ്പിന്റെ കഥയാണ്. 2024 June 5 ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അവരുടെ സഹയാത്രികനായ ബാരി വിൽമോറുമൊത്ത് 8 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കായി അന്തർദേശീയ സ്പേസ് നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ യന്ത്ര തകരാറ് മൂലം അവർക്ക് തിരിച്ചു വരുവാനായില്ല. എപ്പോൾ തിരിച്ചു വരുമെന്ന് ഒരു ധാരണയുമില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പല ഉദ്യമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒടുവിൽ 256 ദിവസങ്ങൾക്ക് ശേഷം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കാപ്സ്യൂൾ വഴി 18 March 2025 അതിസാഹസികമായി അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഈ ദിവസം അത്രയും ശുഭാപ്തി വിശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പല പരീക്ഷണങ്ങൾ നടത്തിയും പഠനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടും സുനിത സമയം ഫലപ്രദമായി വിനിയോഗിച്ചു. നമ്മൾ ആലോചിക്കേണ്ടത്, സമയത്ത് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ, ട്രാഫിക് ജാമിൽ അകപ്പെടുമ്പോൾ, ട്രെയിൻ ബസ് ലേറ്റ് ആവുമ്പോൾ നാം അസ്വസ്ഥരാകാറുണ്ടോ? ക്ഷമകെടാറുണ്ടോ? സുനിത വില്യംസ് നമുക്ക് തരുന്ന പാഠം കാത്തിരിപ്പ് എങ്ങനെ ഒരു നല്ല അനുഭവമാക്കാമെന്നതാണ്. കാത്തിരിപ്പ് പ്രയോജനകരമായ വിനോദമാക്കുവാൻ നമുക്ക് സാധിക്കണം. വെറുതെ ടെൻഷനടിച്ച് ബ്ലഡ് പ്രഷർ കൂട്ടുകയല്ല വേണ്ടത്. സമാധാനപരമായി പോസിറ്റീവ് ചിന്തകളിലൂടെ സംഗീതം ആസ്വദിച്ചോ, തമാശ പറഞ്ഞോ, പുസ്തകം വായിച്ചോ, കളികളിൽ ഏർപ്പെട്ടോ സമയം ചിലവാക്കുക. അങ്ങനെ കാത്തിരിപ്പ് സുഖകരമായ അനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അങ്ങനെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭ സായാഹ്നം.

0: FM പ്രധാന വാർത്തകൾ.
1: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹ്രസ്വ ഹജ്ജ് സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു.

0: തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് സേവനത്തിനും സമർപ്പണത്തിനും യോജിച്ച മാന്യമായ ശമ്പളവും അംഗീകാരവും ലഭിക്കേണ്ടതാണെന്ന് IMA. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂരിലെ സമയം 16:608. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19. 20:909. തിരുവനന്തപുരം പോർബന്ദർ സൂപ്പർഫാസ്റ്റ് 5:34. 5:66:00. കണ്ണൂർ ഷോർണൂർ പാസഞ്ചർ 6:08. 12:602. മംഗളൂരു ചെന്നൈ സൂപ്പർഫാസ്റ്റ് 6:28. അങ്ങാടിപ്പുറത്ത് 5:66:08. നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06. 5:66:11. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34.

0: നാട്ടുവൃത്താന്തം.
1: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. കോഴിക്കോട് ബ്ലോക്ക് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, രാമനാട്ടുകര നഗരസഭ മികച്ച നഗരസഭ, കോഴിക്കോട് കോർപ്പറേഷൻ മികച്ച പ്രവർത്തനം എന്നിവയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ്, റീൽസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചേലന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി കെ സരീത് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ ഹരിത ചട്ടപാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കുന്നതിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന DEIC, CDMC, REIC തുടങ്ങിയ സ്ഥാപനങ്ങളിലെ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒപ്റ്റോമെട്രിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: ചില ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ www.sdma.kerala.gov.in എന്ന ലിങ്കിൽ ലഭ്യമാണ്. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്തുവെച്ച് തല കാൽമുട്ടുകൾക്ക് ഇടയിലൊതുക്കി പന്തുപോലെ ഉരുണ്ടയിരിക്കുക.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: സംഗീത ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വം. ഇവരാണ് ഇന്നത്തെ മൊഴി ഉറവകളിലെ സാന്നിധ്യം. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കെ പി കേശവമേനോനാണ് മൊഴി ഉറവകളിലെ ഇന്നത്തെ ആദ്യത്തെ അതിഥി. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അവയെ സമരത്തിന്റെ പടവാളാക്കുകയും ചെയ്ത അദ്ദേഹം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചിന്തകരിൽ ഒരാൾ കൂടിയാണ്. കഴിഞ്ഞകാലം, സായാഹ്ന ചിന്തകൾ, ജീവിത ചിന്തകൾ തുടങ്ങി നിരവധി കൃതികളുടെ കർത്താവ്. ജനാധിപത്യ മൂല്യങ്ങൾ, ഈ വിഷയത്തിൽ കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള സംഘടിതമായ പരിശ്രമം ആദ്യം തുടങ്ങിയത്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതോടുകൂടി 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി. അത് ഒരു ബഹുജന പ്രസ്ഥാനമായി വളർന്നു വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാനായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു അത്. അതിനോട് സാമ്യപ്പെടുത്തുവാൻ ലോക ചരിത്രത്തിൽ തന്നെയും വേറെ ഒരു സമരം ഉണ്ടായി എന്ന് പറയുവാൻ തരമില്ല. 2 ലക്ഷ്യമായിരുന്നു ആ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. വിദേശാധിപത്യം ഇന്ത്യയിൽ നിന്ന് നീക്കുക, അതാണ് ഒന്ന്. ഇന്ത്യയിൽ ഡെമോക്രസി സമ്പ്രദായത്തിലുള്ളതായിട്ടുള്ള ഭരണം സ്ഥാപിക്കുക, അത് മറ്റൊന്ന്. ഇത് രണ്ടും നമുക്ക് സാധിച്ചു. 1947 ആഗസ്റ്റ് മാസത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം കയ്യേറ്റു. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഡെമോക്രസിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സമ്പ്രദായത്തിലുള്ള ഡെമോക്രസിയാണ് നാം അനുകരിക്കുവാൻ തീർച്ചപ്പെടുത്തിയത്. നാം മാത്രമല്ല, പുതുതായി സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളതായിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും ചെയ്തതും അതുതന്നെയാണ്. ആ ഡെമോക്രസി എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇന്നത്തെ ചിന്താവിഷയം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അടങ്ങിയ പാർലമെന്റിൽ കൂടിയിട്ടുള്ളതായിട്ടുള്ള ഭരണമാണ് ഡെമോക്രസിയുടെ ഒരു സവിശേഷത. ആ സമ്പ്രദായം നാമും ആരംഭിച്ചു. ആ പാർലമെന്റ് എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ വിജയിച്ചു എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കുന്നതിനുള്ളതായിട്ടുള്ള സൗകര്യം ആ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഭരണം ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് സാധിക്കുന്നുണ്ടോ? മന്ത്രിമാർക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തന്നെ അവരുടെ സ്വച്ഛാധിയായ പ്രവണതകൾ തടയുന്നതിന് പാർലമെന്റിന് കഴിയുന്നുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാർലമെന്റിന് പ്രത്യേകിച്ച് ആരംഭകാലത്ത് തൃപ്തികരമായ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയിലെ നടപ്പുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നേട്ടങ്ങളെ സംബന്ധിച്ചും പല പരിഷ്കാരങ്ങൾ നമ്മൾ വരുത്തിയതിനെ പറ്റിയും വിദേശീയർ പുകഴ്ത്തി പറയുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാർലമെന്റിലെ മെമ്പർമാരുടെ അന്തസ്സോടുകൂടിയ പെരുമാറ്റവും കാര്യങ്ങൾ വാദപ്രതിവാദം ചെയ്യുന്നതായിട്ടുള്ള സമ്പ്രദായവും എല്ലാം അവരുടെ പ്രശംസയ്ക്ക് കാരണമായി. പുറം ദിക്കിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക, ഇംഗ്ലണ്ട് മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഡെമോക്രസിയുടെ പ്രവർത്തനത്തെപ്പറ്റി കണ്ടിട്ടുള്ളവർ വളരെ പ്രശംസിച്ച് അതിനെപ്പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. ഇതിന് നെഹ്റുവിന്റെ വ്യക്തിപ്രഭാവവും പാർലമെന്റിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളതായിട്ടുള്ള ആഗ്രഹവും കുറെയെല്ലാം സംഭാവന ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ നിലയിലായിരുന്നു ഏകദേശം 15 കൊല്ലത്തോളം നമ്മുടെ പാർലമെന്റ്.

0: കുറഞ്ഞു വന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്ത് അതിന് പരിതാപകരമായ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്നത് സ്പീക്കറെ അവരുടെ ആദരവ് കൂടാതെ സംസാരിക്കലും ധിക്കാരപരമായ പെരുമാറ്റവും ലഹള ഉണ്ടാക്കലും ഇതും മറ്റും സാധാരണയായിട്ടുണ്ട്. ഇത് പാർലമെന്റിൽ മാത്രമല്ല അസംബ്ലിയിലും കാണാം. ഈ തരത്തിൽ പോകുന്നതായാൽ നമ്മുടെ ഡെമോക്രസി എവിടെ എത്തും എന്ന് ചോദിക്കുവാൻ കൂടി നമുക്ക് തോന്നിപ്പോകുന്നു. ഇത് വളർന്നു വരുവാൻ അനുവദിക്കുന്നതായാൽ തീർച്ചയായും ഡെമോക്രസി സമ്പ്രദായത്തിൽ തന്നെ നമ്മൾ അർഹരെന്ന് വന്നേക്കാം. നിയമത്തിന്റെ വാശിയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള മറ്റൊരു അനുകരണീയമായ സമ്പ്രദായം. പൗരന്മാർ ഉണ്ടാക്കുന്നതായിട്ടുള്ള നിയമം അനുസരിക്കുവാൻ അവർ തയ്യാറാവും. അതിനവർ തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ഭരണം നടത്തുക അസാധ്യമായിത്തീരും. അതാണ് ഇപ്പോൾ നാം കാണുന്നത്. അടുത്ത കാലത്ത് നിയമത്തെ ധിക്കരിക്കുക ഒരു പതിവായി തീർന്നിട്ടുണ്ട്. ബന്ധും ഗറവും ഇന്ന് നാട്ടിലെങ്ങും നടപ്പായിരിക്കുന്നു. പൗരന്മാർക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നതിനോ പൊളിച്ചെടുക്കുന്നതിനോ തരമില്ലാതെ തീർന്നിരിക്കുന്നു. ഈ തരത്തിൽ നിയമത്തിനെ അനാദരിക്കുന്ന ആയാൽ അത് നമ്മുടെ ഡെമോക്രസിയെ എവിടെ എത്തിക്കുമെന്ന് ആലോചിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഡെമോക്രസി ഒരു ഭരണ സമ്പ്രദായം മാത്രമല്ല, അത് ഒരു ജീവിത രീതി കൂടിയാണ്. വ്യക്തിക്ക് തന്റെ കഴിവും തന്റെ വാസനയും വികസിപ്പിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാവണം. ഭക്ഷണം കഴിക്കുന്നതിന്, ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഭക്ഷണം സുലഭമായി കിട്ടുന്നതിനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവരുത്. താമസിക്കുവാനായിട്ടുള്ള പാർപ്പിടങ്ങളും അതുപോലെ തന്നെ. വിദ്യാശൂന്യന്മാരായ ആളുകളെ ആ ഡെമോക്രസിയിൽ കാണുകയില്ല, തൊഴിലില്ലായ്മയും ഉണ്ടാകുകയില്ല. എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലർ കൃഷിപ്പണി ചെയ്യുന്നവരായിരിക്കും, ചിലർ ഉദ്യോഗം ഭരിക്കുന്നവരായിരിക്കും, ചിലർ വ്യാപാരം ചെയ്യുന്നവരായിരിക്കും, ചിലർ പൊതുസേവനത്തിൽ ഏർപ്പെട്ടവരായിരിക്കും. അങ്ങനെ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യത്തിന് സേവിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം ലക്ഷ്യം പൊതുനന്മയാണ്. അതിനുവേണ്ടി അവർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. ആ തരത്തിലുള്ളതായിട്ടുള്ള ഒരു ഡെമോക്രസി കൈവരുത്തുവാനായിരിക്കണം നമ്മുടെ ശ്രമം. അത് സാധ്യമല്ലെന്ന് വിചാരിക്കുന്നതാണ്. തീർച്ചയായും ഇത്ര വലിയ സാമ്രാജ്യത്തോട് പൊരുതി സ്വാതന്ത്ര്യം നമുക്ക് നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരുത്തി ഈ നാട്ടിനെ നല്ലൊരു മാതൃകാ ഡെമോക്രസിയായി വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിന് ഒരുങ്ങി പ്രവർത്തിക്കാനാണ് എന്റെ നാട്ടുകാരോട് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.
1: കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. എഴുത്തിൽ കുട്ടനാടിന്റെ വളക്കൂറും കയറുപിരി പോലെയുള്ള ചിന്തകളുമായി മലയാളികളുടെ വായനാ ലോകത്തെ പുതിയ പാതയിലേക്ക് നയിച്ച തകഴി ശിവശങ്കരപിള്ള സാമൂഹിക പ്രസക്തിയുള്ള നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും മലയാള സാഹിത്യത്തെ ലോക നിലവാരത്തിലെത്തിച്ചു. 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. തന്റെ സൗഹൃദങ്ങളെക്കുറിച്ചും സാഹിത്യ ജീവിതത്തെക്കുറിച്ചും തകഴി ശിവശങ്കരപിള്ള നടത്തിയ പ്രഭാഷണം.
2: എന്റെ ഇപ്പോഴത്തെ അരുതായ്മയിൽ എനിക്ക് സാഹിത്യ സുഹൃത്തുക്കളെ ഒന്നിച്ചു കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. പണ്ട് നാടൊട്ടുക്ക് നടക്കുമ്പോൾ എല്ലാവരെയും കാണാം, കോവലിനെ കാണാം, വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കാണാം, സേതുവിനെ കാണാം, എല്ലാവരെയും കാണാം. കുറഞ്ഞ പക്ഷം ഒരു 3 ദിവസത്തേക്ക് എനിക്കൊരു ഉന്മേഷം കാണും. പിന്നെ ഞാൻ നിരാശയല്ല, ഒരു പടു കുണ്ടിൽ കുഴിയിൽ വീണ പോലെ ആയിപ്പോകും. 3 കിലോമീറ്ററോ ആണെന്ന് തോന്നുന്നു, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കഥകളിയിൽ അനന്ത ഗുണനിധി പരന്തവൻ ഇവൻ അവന്തി ജനപദ പുരന്തരൻ എന്ന് പറഞ്ഞ് രുക്മി ഓരോരുത്തരെയായിട്ടിങ്ങനെ ഇരിക്കുന്ന മഹാരഥന്മാരെ പരിചയപ്പെടുത്തും. അങ്ങനെ

അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അനന്തപുരനീശ്വരന്തവൻ ഇവൻ അവന്തി ജനപദപുരന്തവൻ, ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്താനുണ്ട്. എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. എന്റെ വീടിന് മുൻവശത്ത് ഇന്ന് ബസ്സും ലോറിയും കാറും ടൂ വീലർ വെഹിക്കിൾസും ഒക്കെ ഇങ്ങനെ ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദ ബഹളം ശബ്ദം മയമാണ്. രാത്രിയിൽ ഉറക്കം വരാറില്ല ഈ ശബ്ദം കേട്ട്. ആ റോഡ് 20-25 കൊല്ലം മുമ്പ് തോടായിരുന്നു. ഇത് ഞാൻ വരുന്ന സകല പത്രക്കാരോടും സകല പ്രമാണിമാരോടും പറയാറുണ്ട്, ഈ ഒരു തോടായിരുന്നു. ആ തോട്ടിൽ കൂടെയാണ് വള്ളക്കറ്റ കൊണ്ടത്. ഞാൻ കൃഷി ചെയ്യുന്ന ജലം കൊയ്ത് വള്ളക്കറ്റ കൊണ്ടത് വീട്ടിൽ മുറ്റത്ത് കളങ്കയറിയിരുന്നു. മാറിപ്പോയി. ഇന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് ഷർട്ട് ഇടുന്നവർ, തകഴിയിൽ ഷർട്ട് ഇടുന്നവരില്ലായിരുന്നു. ഷർട്ട് ഇടുന്ന ആളുകളെ കാണണമെങ്കിൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും ചെല്ലണം. ഞാൻ ഓലക്കുട കാണുന്നത് തിരുവനന്തപുരത്ത്, ശീലക്കുട കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഈ ഓർമ്മ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഞാനൊക്കെ എഴുതാൻ തുടങ്ങുന്ന കാലത്തെ കേരളം എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് അന്ന് ഞങ്ങൾ എഴുതുന്നത് പണം കിട്ടുമെന്ന് വെച്ചല്ല, കിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടിയൊരു ശീലമില്ല. ഇന്നത്തെ പറയുമ്പോൾ എൻ്റെ അനിയന്മാര് മുഖം ചുളിക്കരുത്, എല്ലാവരും നഗരത്തിൽ താമസിക്കുന്നവരാണ് ഇന്നത്തെ കഥയെഴുത്തുകാരും കവികളും എല്ലാം. ആ നാട്ടുംപുറവുമായിട്ട്, നാട്ടുംപുറത്ത് വേറെ ഉണ്ടവ അവർക്ക് ഇല്ലാന്ന് പറയാനൊക്കെ ഇല്ല, നാട്ടുംപുറവുമായിട്ട് വേർപെട്ടു. വേറെ എവിടെ ഉണ്ടെങ്കിലും അങ്ങ് നീണ്ടു കിടക്കുക നഗരത്തിലാണ്. എല്ലാവർക്കും എഴുതി പണം കിട്ടിയില്ലെങ്കിലും കോളേജുകളിൽ നിന്നും മറ്റും മറ്റ് ഉദ്യോഗങ്ങളിൽ നിന്നും ശമ്പളമുണ്ട്. ഞങ്ങൾക്കിതൊന്നും കിട്ടിയിരുന്നവരല്ല. ഞങ്ങള് പ്രതിഫലം ഉദ്ദേശിച്ചെന്ന് എഴുതിയതല്ല, ഞങ്ങളുടെ അമർഷം പ്രേരണ നൽകി എഴുതിയതാണ് എന്ന് വെച്ചോളൂ. അത് തെറ്റിപ്പോയിരിക്കാം, അതിന്റെ സമീപനം തെറ്റിയിരിക്കാം. കല ഞങ്ങൾ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷെ കലയെ മാത്രം സ്നേഹിച്ചാൽ മതിയോ എന്നും കൂടെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവാം. കലയെക്കുറിച്ച് ബഹുമാനമില്ലായ്മയല്ല, അതിനേക്കാൾ കൂടുതൽ ജീവിത പ്രശ്നങ്ങൾ മുന്നിട്ട് വന്നു. ജനങ്ങളെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് മാത്രം വേണ്ടി എഴുതിയിട്ടുള്ളതുകൊണ്ട് സ്വദേശമായി കവിതയും കഥയും ഒക്കെ എഴുതി കലയെ കളഞ്ഞു പിടിച്ചു എന്ന് ഞങ്ങളെ കുറ്റം പറയുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങളുടെ ജീവിച്ചിരുന്ന ആ കാലം ഇന്നത്തെ കാലം. ഒരു സംഗതി കാഥികരോടും കഥ എഴുതുന്ന ആളുകളോടും കവികളോടും എനിക്ക് അപേക്ഷിക്കാനുണ്ട്. എന്തെല്ലാം വികാസമുണ്ടായെങ്കിലും ഗ്രാമാന്തരങ്ങളിൽ എന്നും കഷ്ടപ്പെട്ട് ഈ നെല്ലുണ്ടാക്കുന്ന കൃഷിക്കാരനുണ്ടല്ലോ, എൻ്റെ പൊന്നിന് അനിയന്മാരെ, അത്താഴത്തിൻ്റെ ചോറ് വായിച്ച ഉച്ചക്കലത്തെ ചോറ് വായിലേക്ക് ചെല്ലുമ്പോഴെങ്കിലും ആ അരി ഉണ്ടാക്കിത്തരുന്ന കൃഷിക്കാരനെ നിങ്ങളൊന്ന് ഓർക്കണമേ, എനിക്കൊരു അപേക്ഷയാണ്. നിങ്ങൾ നാഗരിക ജീവിതത്തിൻ്റെ ഭാവങ്ങൾ ശരിക്കുള്ള പ്രശ്നങ്ങളാണല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മറ്റൊരു കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആരുടെയും മുഖം ചുളിയരുത്. ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ അടിസ്ഥാന സിദ്ധി എന്തായിരുന്നു? എൻ്റെയും എൻ്റെ തലമുറയുടെയും വളരെ പരിമിതമായിരുന്നു. നിങ്ങളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിവിൻ്റെ ഇരിപ്പിടമാണ്, തൻ്റെ ഇടത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ്, മിടുക്കുണ്ട്. നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു സമീപനമുണ്ട്. പക്ഷേ ഒരു വലിയ പക്ഷയാണ്, നിങ്ങൾ ജീവിതത്തെ കാണുന്നുണ്ടോ? ജീവിതം പ്രേമനൈരാശ്യം മാത്രമല്ല, അത് നാട്ടും പുറത്തുമുണ്ട്. ജീവിതം വ്യർത്ഥതാബോധമല്ല, അത് എല്ലായിടത്തുമുണ്ട്. ജീവിതം അതിനൊക്കെ വലുതാണ്, ഒരു വ്യഗ്രതയുണ്ട്. ആ വ്യഗ്രതയുടെ ചൂടും ആവേശവും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ വേറിട്ടൊരു കാര്യം ഓർത്തു പോവുകയാണ്. എൻ്റെ ചെറുപ്പം കാലത്ത്, ഒരു 10-20 വയസ്സുള്ള കാലത്ത് രാമായണവും ഭാരതവും ഭാഗവതവും ഒക്കെ വായിച്ചു. അത് പിന്നെ അങ്ങനെ പോയി. അതിനോട് തന്നെ ചില എതിർപ്പുകൾ തോന്നി. ജാതി വ്യത്യാസം അരക്കെട്ട് ഉറപ്പിക്കുന്നു, സ്ഥിതി സമത്വമില്ല, ഒരുപാട് പറയാറുണ്ട് പുരാണങ്ങളെക്കുറിച്ച്. പക്ഷേ ആ പുരാണങ്ങളിൽ
ആവിഷ്കരിച്ചിട്ടുള്ളൊരു

0: കഥാപാത്രങ്ങളുണ്ടല്ലോ, അവർക്ക് ജീവനുള്ളതായിട്ട് അങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുവാൻ പുരാണങ്ങൾ ശ്രമിച്ചിട്ടുള്ള മൂല്യങ്ങളാണ് ഞങ്ങളെ അരിശപ്പെടുത്തിയത്. ഞങ്ങളതിനെ കണ്ണും മൂക്കുമില്ലാതെ എതിർത്തു. അതൊക്കെ ശരിയാണ്. ഇത് കഴിഞ്ഞ് ഉള്ള കഥാസാഹിത്യത്തെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യമായി പറയാം. സി വി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജായും രാമരാജ് ബഹദൂറും ചന്ദുമേനോന്റെ ഇന്ദുലേഖയും പിന്നെ അതിനെ തുടർന്ന് അതിന്റെ ഛായ പിടിച്ച് എഴുതപ്പെട്ട അനേകം കുറെ അധികം നോവലുകളുണ്ട്. അവയും ഇതെല്ലാം വായിക്കുമ്പോൾ ഇന്ദുലേഖയെക്കുറിച്ചുള്ള വർണ്ണന എനിക്ക് പിടിച്ചില്ല, ആവിഷ്കാരം പോലും പിടിച്ചില്ല. സത്യത്തില് മലയാള നോവലിന്റെ സാമൂഹ്യഭാവത്തിന് പ്രാധാന്യം കൊടുത്തെഴുതപ്പെട്ട ആദ്യത്തെ നോവൽ വലിയ നോവലാണ്, വലിയൊരു സൃഷ്ടിയാണ് ഇന്ദുലേഖ. പക്ഷെ ഇന്ദുലേഖയുടെ ആവിഷ്കരണം പഴഞ്ചനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ വായിക്കുമ്പോഴാണ് പഴഞ്ചനല്ല ആ വലിയ മനുഷ്യൻ ജീവിതത്തെ സമീപിച്ച വിധം അതിൽ ആവിഷ്കാരമല്ല അദ്ദേഹം നോക്കിയത്. ആ നിലയിലും അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ദുലേഖയുടെ വർദ്ധനയും മറ്റുമൊക്കെ ആ കാലത്തെഴുതിയതാണ്. ഇന്ന് അതെല്ലാം പുച്ഛിക്കാനുള്ളതല്ല, നമ്മുടെ സമ്പാദ്യമാണത്. ആദ്യകാലത്തെ സമ്പാദ്യമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാലം വന്നു. ഞങ്ങൾ പ്രത്യേകമായ ഒരു രീതിയിൽ ജീവിതത്തെ കാണാൻ ആഗ്രഹിച്ചു. അതിനുള്ള കാരണങ്ങള് പാശ്ചാത്യ ഇംഗ്ലീഷ് ഭാഷയുമായിട്ടുള്ള ബന്ധമാണ്, കോണ്ടിനെന്റൽ ലിറ്ററേച്ചറാണ്, ഇതൊക്കെയാണ്. കുറച്ച് രാഷ്ട്രീയവും കലർന്നു പോയിട്ടുണ്ട്. അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യ സമരം ആഞ്ഞ് അലയടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരൊറ്റ ഒരുത്തനെങ്കിലും, വെളിവുള്ള ഒരുത്തനെങ്കിലും രാഷ്ട്രീയ ബോധമില്ലാതെ എഴുതാനോ പ്രവർത്തിക്കാനോ ഒക്കെ അത് കഴിയുമായിരുന്നില്ല. നിങ്ങൾക്കത് കൂടാതെ ഇന്ന് കഴിയാം, രാഷ്ട്രീയം പുച്ഛിച്ച് തള്ളാം. പക്ഷേ ആ കാലത്ത് ആ സമരത്തിന്റെ അകത്ത് ജീവിച്ചിരുന്ന ഞങ്ങൾ ചിലരെല്ലാം അതിൽ പ്രവർത്തകരായിട്ടുണ്ട്, ചിലർ പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട്. ഭീരുത്വം കൊണ്ടാണെന്ന് വെച്ചോളൂ, ഞാൻ ആ കൂട്ടത്തിൽ ഒരാളാണ്. ഞാൻ ജയിലിൽ പോയിട്ടില്ല, ഭീരുത്വമാണ് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ എങ്കിലും ഒരു സമീപനം ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയം വന്ന് കൂടിപ്പോയി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി ആകെ മാറി. ഞങ്ങൾ കലയെ ഇല്ലാത്തവരായി, ആവിഷ്കാര ഭംഗി ഇല്ല. അപ്പോൾ ഇന്നലേഖയിൽ എന്താ ആവിഷ്കാര ഭംഗിയാണ് ഉള്ളത്? നേരെ ഒരു കഥ, മലബാറിൽ നടന്ന ഒരു കഥ, നടന്നതെന്ന് തോന്നുന്ന ഒരു കഥ, അല്ലെങ്കിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കെട്ടിച്ചമച്ച ഒരു കഥ, ഇതെല്ലാം ഉണ്ടായിരുന്നതിൽ. ധർമ്മരാജായും രാമരാജും അതേ കഥാപാത്രങ്ങളുടെ സൃഷ്ടി എന്നൊരു അത്ഭുതകരമാണ്. കലയുണ്ട്, പക്ഷെ ആ ഭാഷ ഇവിടെ നിർപ്പുണ്ടായിരുന്നു. ഇതാണോ കേരളീയൻ സംസാരിക്കുന്ന ഭാഷയെന്ന് ചോദിച്ചു. വെറും നാട്ടിൻപുറത്തുകാരുടെ ഭാഷ ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതായി തോന്നി. ഞങ്ങൾ എഴുതുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. അത് കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഈ നാട്ടിൻപുറത്തുകാരുടെ ഭാഷയിൽ നാട്ടിൻപുറത്തുകാരുടെ ജീവിതം, കൃഷിക്കാരന്റെ ജീവിതം, തൊഴിലാളിയുടെ ജീവിതം ശരിയാണ്. നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞു, ആ കുറ്റങ്ങളൊക്കെ ശിരസാ വഹിച്ചുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കണമെന്ന് ചെറുപ്പക്കാരോടൊരു അപേക്ഷ ഉണ്ട്. അതോടൊപ്പം ജീവിതത്തെ അവർ കണ്ടാൽ വേണ്ടില്ല എന്നും എനിക്കൊരപേക്ഷയുണ്ട്.
1: തകഴി ശിവശങ്കരപിള്ള നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. മലയാള ചലച്ചിത്ര രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത സംഗീത സംവിധായകനാണ് വി ദക്ഷിണാമൂർത്തി. 125 ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം, ജെ സി ദാനിയൽ പുരസ്കാരം എന്നിവ നേടി. പല പ്രശസ്ത ഗായകരുടെയും സംഗീത സംവിധായകരുടെയും ഗുരു കൂടിയാണ് ദക്ഷിണാമൂർത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ സംഗീത ജീവിതയാത്രയെക്കുറിച്ച് ദക്ഷിണാമൂർത്തി.
2: എനിക്ക് എന്നെ പറ്റി എനിക്കൊരു ചിന്തയും ഒരു അറിവും ഇതൊക്കെ ഞാൻ മനസ്സിൽ നിന്നും വച്ചിട്ടുണ്ട്. ബാക്കി ഉള്ളവർ പറയുന്നുണ്ട് സ്വാമി, അയ്യോ സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ യാതൊരു സ്വാമിയും ഇല്ല ഞാൻ.

0: എന്നുള്ളതാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. പക്ഷെ അതോടുകൂടെ അങ്ങനെ ചെന്നാൽ ഞാനങ്ങനെ മദ്രാസിൽ ചെന്നത് വാസ്തവത്തിൽ ഒരു മൂന്നാല് ട്യൂഷൻ വയ്ക്കാം, ഏതോ അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു കച്ചേരി കിട്ടിയാൽ പാടാം എന്നൊക്കെ പറഞ്ഞ് വെക്കത്തപ്പനെ ധ്യാനിച്ച് എൻ്റെ സർവത്ര അവിടെ അടിയറ വച്ചിട്ട് ഞാൻ മദ്രാസിന് പോയതാണ്. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് എൻ സി വസന്തകുലത്തിൻ്റെ ട്യൂഷൻ കിട്ടിയത്. അങ്ങനെ ഇരുന്ന് പി ലീലയുടെ അച്ഛൻ ഒന്ന് പറഞ്ഞു, ആ തേടിയ വള്ളി കാലേ ചുറ്റി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു എൻ്റെ മകളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഭയദേവും കോഷി സാറ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, പിന്നെ യേശുദാസൻ്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫ് എല്ലാവരുമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് സ്വാമി നല്ല ഗംഗ എന്നൊരു പടം എടുക്കുന്നുണ്ട്, അതിന് സ്വാമി ഒരു കഥവ് തുറക്കുന്ന വിരുത്തം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് അതൊന്നുമില്ല, സ്വാമി അങ്ങ് ഇട്ടാൽ മതി, ഞാൻ കഥവ് തുറക്കണം അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശംഭവോ ഞാൻ കാൺമതെന്താണിതം അടയുകയോ മൽക്കവാടങ്ങളയ്യോ എന്നാണ് എൻ്റെ സാഹിത്യം. ഓ എന്നാൽ ശരി ഞാനിടാം എന്നും പറഞ്ഞ ആ വിരുത്തം ആണ് ആദ്യമായിട്ട് ഞാൻ ഇട്ടത്. അതിനുശേഷം എൻ്റെ ഈ കവാടം തുറന്നിരിക്കുകയാണ്, പിന്നെ ഇതുവരെ അടച്ചിട്ടില്ല. വെക്കത്തപ്പം ചെയ്തതാ
1: അത് പാടിതരായിരുന്നു.
0: പാടിയത് പീലിയില്ല. അതെ, പാടിയത് പീലിയില്ല. അതിൽ അവസാനം മണ്ണായൻ പിഞ്ചു പൈതങ്ങൾ വയറുപൊരിഞ്ഞ് ആർത്തരാകുന്നു, അവർക്കൊന്നുണ്ണാനൊക്കില്ല എന്നോ, കഥകിതു ജഗദീശ തുറക്കില്ല എന്നോ എന്നൊരു വിളിയുണ്ട്. അപ്പൊ കഥ തുറക്കുകയും ചെയ്യും. അതാണ് പിക്ചറൈസേഷൻ. അന്ന് തുറന്നിട്ട കഥവ് ഇന്ന് വരെ അടച്ചിട്ടില്ല വെക്കത്തപ്പൻ.
1: ഈ രാഗമാലിക ചെയ്യുന്ന പാട്ടുകൾക്ക് സ്വാമി സാധാരണ ഒരുപാട് രാഗമാലികൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ തിരഞ്ഞെടുക്കുന്ന രാഗങ്ങളുടെ അടുക്കിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്?
0: അടുക്കെന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല.
1: ഒരു പ്രത്യേക രാഗം കഴിഞ്ഞ്
0: അതെ
1: അടുത്ത വേറൊരു രാഗം എടുക്കുമ്പോൾ അത് തമ്മിലുള്ള ബന്ധത്തെ പറ്റി,
0: ബന്ധത്തെ നിവൃത്തിയുള്ളിടത്തോളം ഞാനിപ്പോൾ രാഗം ഒരു രാഗമാലിക ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്വപ്നങ്ങളിൽ നിന്നെടുത്തോളൂ.
1: അതെ.
0: അപ്പോൾ ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ശഹാനയിലിട്ടു, അപ്പം അതിൻ്റെ സ്വരങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാം, ഏറെക്കുറെ അതിൻ്റെ സ്വരങ്ങളുടെ ശുദ്ധമധ്യമം അങ്ങനെ മാതിരിയുള്ള ഇത് വരുമ്പോൾ അതിന് അത് കാതിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് കുറച്ചുകൂടെ പ്രതീകമായി വേറൊരു പ്രതീകമായിട്ട് കാതിൽ മുഴക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രതിമധ്യമ രാഗം മനസ്സിൽ കൊടുത്താൽ ചിലപ്പോൾ അത് ശരിക്കും ടക്കെന്നും പറഞ്ഞ് പിടിച്ചോളൂ.
1: ആ രാഗമായിട്ട് ബന്ധമില്ലാത്ത
0: വേറൊരു രാഗം അങ്ങനെ ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും ഒരു രാഗമാലിക നമ്മൾ പാടുമ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ആസ്വാദന സുഖം കൂടുതലായിട്ട് കിട്ടും.
1: അതെ അതെ,
0: അത് തീർച്ചയാ. എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കച്ചേരിക്ക് തന്നെ ഒരു കച്ചേരി പാട്ട് കച്ചേരി തന്നെ ഉണ്ട്, ആ പാട്ട് കച്ചേരിക്ക് തന്നെ ഇപ്പോൾ ഒരു അന്തർഗാന്ധാരം, ഒരു ശുദ്ധമധ്യമം, ശുദ്ധമധ്യമം തന്നെ ആയിക്കോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അന്തർഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്ശൂര ഋഷഭം, ചതുശ്ശൂര ഋഷഭം എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് പാടുക എന്ന് വെച്ചോളൂ. ആ പാട്ട് കഴിഞ്ഞ ഉടനെ ഒരു ശുദ്ധ ഋഷഭം, ഒരു സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധയുതം, കൈശീനിഷ എന്നും പറഞ്ഞ ഒരു രാഗം നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉടനെ നമ്മളെ വേറൊരു സ്ഥലത്ത് കൂട്ടി ഇരുത്തുന്ന പോലെ സുഖം കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് തന്നെത്താനെ ഉണ്ടാകും. അതുകൊണ്ട് അതിന് തക്കതായിട്ടുള്ള രാഗങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ശുദ്ധമധ്യം കഴിഞ്ഞാൽ പ്രതിമധ്യം, സാധാരണ ഗാന്ധാരമാണ് അന്തർഗാന്ധാരം.
1: ഈ സ്വപ്നങ്ങളെന്ന് പറഞ്ഞ പാട്ടില്ലേ,
0: അതെ,
1: അതിനകത്ത് അങ്ങും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
0: അവസാനം അത് ഒരു ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാരും വന്ന് പാടണമെന്ന് പറഞ്ഞു. സ്വപ്നങ്ങളിൽ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, സ്വപ്നങ്ങളിൽ നിങ്ങൾ

0: നിശ്ചലം ശൂന്യമീ ലോകം സ്വപ്നങ്ങൾ.
1: സ്വാമി പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യുന്നുണ്ട് ഇപ്പോഴേ.
0: അതെ,
1: ട്യൂൺ ചെയ്ത ശേഷം പാട്ട് ചെയ്യാറുണ്ട്.
0: അതെ,
1: ഇതിൽ അങ്ങേക്ക് താല്പര്യമുള്ളത് എതിനോടാണ്?
0: എനിക്ക് താല്പര്യം വാസ്തവത്തിൽ പാട്ട് എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഇതുവരെ അതേ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമയ്ക്ക് ട്യൂൺ വേണം, അല്ലെങ്കിൽ വേറെ ഒരു പാട്ടിന് ട്യൂൺ വേണം എന്ന് പറയുമ്പോൾ അതിനൊരു തന്നെ പറഞ്ഞിട്ട് ഇതുവരെ ട്യൂൺ ചെയ്തിട്ടില്ല.

കാരണം എന്താണെന്ന് വെച്ചാൽ, സിനിമാ പാട്ടി തന്നെ പറയുകയാണ്, ഞാനെപ്പോഴും ഈ പാട്ട് എഴുതുന്ന ആൾക്ക് 60% മാർക്ക് കൊടുക്കും. കാരണം നമ്മുടെ സംഗീതമല്ല മുഴച്ചു നിൽക്കേണ്ടത്, നമ്മുടെ സംഗീതം മുഴച്ചു നിൽക്കേണ്ടതല്ല എന്ന് പറയുന്നില്ല, എന്നാലും ആ സാഹിത്യത്തിന് നമ്മൾ എഴുതാനുള്ള ആ അവർക്ക് സാഹിത്യകാരന്മാർക്ക് നമ്മൾ ആ 60% കൊടുത്താൽ അവരുടെ മനോഭാവം കംപ്ലീറ്റ് ആയിട്ട് അവർക്കതിൽ വരുത്താൻ സാധിക്കും. അതിപ്പോൾ ഏത് റിതമിലിടുന്നു, ഏത് പ്ലാനിൽ കൊണ്ടുവരുന്നു. ചിലപ്പോൾ ചില സാഹിത്യം ചില സ്ഥലത്ത് വരുമ്പോൾ മധ്യമകാലത്തിൽ കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് വന്ന് നിൽക്കും.

നിർവഹണം ദിലീപ് എം കെ, ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ಸಂಗೀತ ಸರಣಿ സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം യേശുദാസ് പാടിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണമിട്ടത് ജെറി അമൽദേവ്.

ഇനി ഒഴിവുകാലം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ എഴുതി, ജോൺസൺ ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനം കേൾക്കും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി ഭക്തിഗാനങ്ങൾ.
1: ഭക്തിഗാനങ്ങളിൽ ഇന്ന് ദലീമ, രാജലക്ഷ്മി എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദലീമ ആലപിക്കുന്നു, പാപഭാരവുമായി യേശുവിനരികിൽ.

0: ദലീമ, രാജലക്ഷ്മി എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികളിൽ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അനുസൃതനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:35 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവാണി, 8:00 നാട്ടുചിന്ത്, കോട്ടവട്ടം തങ്കപ്പന സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ, 8:30 പദ്ധതികളിൽ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധാൻ യോജന, 8:30 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് പണ്ട് പണ്ട്, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു

0: കടംകഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 സൺഡേ സെലക്ഷൻ, 11:00 സുഭാഷിതം പുറപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. 6:00 ഉഷമലരി, ബാലമണിയമ്മയുടെ വന്ദനം എന്ന കവിത ആലാപനം അപൂർവ സുനിൽ. 6:15 ഉദയഗീതം പി ഉണ്ണികൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 21-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഗായത്രി നന്ദന PA പാടുന്ന കൃതികൾ. AL മഞ്ജുള, രാജേഷ് വയലൻ, മാവേലിക്കര RV രാജേഷ് മൃദംഗം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, ലക്ഷ്മി ജയൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പുരുഷന്മാരിലെ വന്ധ്യത, ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം പുനഃപ്രക്ഷേപണം. 2:15 തുടർനാടകം, ദസ്തോവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 22-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് ZET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. വിവേക് സോനാൽ അവതരിപ്പിച്ച പുല്ലാമുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം. 5:00 അക്ഷരശ്ലോകം. കടയ്ക്കൽ പാലാഴി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:45 പുരാണ പാരായണം, രുക്മിണി രാമകൃഷ്ണൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യ സമൃദ്ധി യോജന. 6:30 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ജൂൾസ് വെർൺ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. 8:00 ഹലോ ഡോക്ടർ. മൂന്ന് രോഗങ്ങളും ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്കീം ഓഫ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയാസ് ശ്രേഷ്ഠ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, മനുഷ്യനിലെ ദഹന വ്യവസ്ഥ, വത്സമ്മ VV സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9-ാം ദിവസം റേഡിയോ നാടകോത്സവം ഒരു അവലോകനം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടി മഴയോ ഉണ്ടാവാൻ സാധ്യത. നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടി താപനില 30.6°C. കുറഞ്ഞ താപം 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടി താപനില 30.2°C. കുറഞ്ഞ താപം 25.2°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു

വായ്പ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ

0: 10% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരി നാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം: യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: in Gandhinagar today. Union Railway Minister Ashwini Vaishnav today virtually flagged off a new express train service between Bengaluru and Mumbai, boosting rail connectivity between Karnataka and Maharashtra. Speaking on the occasion, Mr. Vaishnav said the long-pending demands of people in South and North Karnataka are now being fulfilled. He also announced that the Vande Bharat sleeper service between Bengaluru and Mumbai is expected to begin soon. Highlighting railway infrastructure growth, the minister said, Karnataka currently operates 12 pairs of Vande Bharat trains. He added that bullet train corridors connecting Bengaluru with Hyderabad and Chennai have also been approved. India has strongly condemned attacks on commercial shipping in the Strait of Hormuz, calling them unacceptable. India's permanent representative to the UN, Parvathneni Harish, said targeting civilian crew and disrupting freedom of navigation cannot be justified. He was speaking at a special meeting of the United Nations Economic and Social Council on safeguarding global energy and supply flows. Mr. Harish's remarks came days after an India-flagged commercial vessel was attacked off the coast of Oman. In the United Arab Emirates, a drone strike triggered a fire outside the Barakah nuclear power plant in Abu Dhabi today. According to the Abu Dhabi Media Office, the blaze broke out in an external electrical generator located outside the plant's perimeter. Authorities said there were no injuries and no impact on radiological safety levels. The UAE's nuclear regulator confirmed that the fire did not affect the plant's operations or safety systems, adding that all reactor units continue to function normally. In IPL cricket, Royal Challengers Bengaluru have set a target of 223 runs for Punjab Kings in Dharamshala. Chasing the target, Punjab Kings were 62 for 4 in 7.3 overs when reports last came in. Earlier put into bat, Royal Challengers Bengaluru posted 222 runs for the loss of 4 wickets in their allotted 20 overs. In badminton, India's Shreyansi Vali Shetty clinched the silver medal in women's singles at the Baoji China Masters in China today. She went down to local favourite An Chi Yuan in straight sets 14-21, 6-21 in the summit clash of the Super 100 event at Baoji City Gymnasium. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: ജില്ലയിൽ പരക്കെ ലഭിക്കുന്ന വേനൽമഴ കനത്ത ചൂടിന് വലിയ ആശ്വാസമായി. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് പലയിടങ്ങളിലും മഴ പെയ്യുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം ആലിപ്പഴ വർഷവുമുണ്ടായി. ശക്തമായ കാറ്റിൽ മലയോരത്ത് ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. തലശ്ശേരിയിൽ കനത്ത മഴയിൽ റോഡിൽ വെള്ളമുയർന്നത് കടകമ്പോളങ്ങളെ ദുരിതത്തിലാക്കി. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലും മഴക്കെടുതിയുണ്ട്. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപം നൽകിയ പദ്ധതി പുതുക്കാൻ തീരുമാനം. കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. കാലവർഷത്തിന് മുന്നോടിയായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാർക്ക് ദുരന്ത നിവാരണ പരിശീലന ക്ലാസുകൾ നൽകും. മൺസൂൺ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും വിവിധ അംഗീകൃത സന്നദ്ധ സംഘടനകളെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി ും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ദുരന്ത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ജില്ലാ ശുചിത്വ മിഷൻ ഗ്രീൻ ബട്ടൺ ഹരിത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ക്ലിക്ക് കണിക്കൊന്ന മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിച്ചു. ബക്കളം സ്വദേശി എം കെ ശ്രീഹരിക്കാണ് ഒന്നാം സ്ഥാനം. ചേപ്പറമ്പ് സ്വദേശി എം സിന്ധു രണ്ടാം സ്ഥാനവും കോട്ടയംപൊയിൽ സ്വദേശി ബിപിൻ ചന്ദ് മൂന്നാം സ്ഥാനവും നേടി. കണ്ണൂർ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി 50+ എൻട്രികളാണ് ലഭിച്ചത്. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ലഭിക്കും. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 30 വരെ നടക്കും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. മെയ് 31 വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തി.

0: ത്തിയിട്ടുണ്ട്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വാക്സിൻ എടുക്കാം. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് മുൻകൂട്ടി മനസ്സിലാക്കി 31 മെയ്‌നകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈയതിയിൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇതോടെ ഹജ്ജ് ക്യാമ്പും സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര പോയത്. ജിദ്ദയിലേക്ക് 13 സർവീസുകൾ ഫ്ലൈയതിയിൽ എയർലൈൻസ് നടത്തി. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35-ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ആകാശവാണി കോമ്പൌണ്ടിൽ നടന്ന പരിപാടി കണ്ണൂർ വി കെ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിലയം മേധാവി എം ചന്ദ്രബാബു അധ്യക്ഷനായി. കണ്ണൂർ നിലയത്തിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നതും നേരത്തെ സേവനമനുഷ്ഠിച്ചവരുമായ വിരമിക്കുന്ന കെ വി ശരത്ചന്ദ്രൻ, ഇ ബാലകൃഷ്ണൻ, മനോജ് വായോത്ത്, കെ ശശി, പി വി ബാബുരാജ്, വി വി പ്രേമരാജൻ, ഗീതാജയ നായർ, പി ആനന്ദൻ, പി പി സതീശൻ, സി രാഘവൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പൽ ആദരിച്ചു. തുടർന്ന് ആകാശവാണി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സർവ് മഴ സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടക്കുന്ന ജേർണലിസ്റ്റ് വോളിബോളിന്റെ മുന്നോടിയായാണ് സർവ് മഴ സംഘടിപ്പിച്ചത്. ടാസ്ക് മക്രേരി ഗ്രൌണ്ടിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാലയുടെ 2024-25 വർഷത്തെ നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ഡബ്ല്യു എം ഒ ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ എം ജസീക സുധീർ എന്നിവർ അർഹരായി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ഇന്ന് വൈകിട്ട് 6:30 വയലും വീടും പരിപാടിയിൽ വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അനുസൃതനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി 6:30 വയലും വീടും പരിപാടി. രാത്രി 8 മണിക്ക് നാട്ടുചിന്ത്, കോട്ടവട്ടം തങ്കപ്പനം സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8ാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടം കഥയിലെ വിരുന്നുകാർ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി തുടങ്ങിയവർ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 8ാം ദിവസം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പുരുഷന്മാരിലെ വന്ധ്യത ഈ വിഷയത്തിൽ ഡോക്ടർ ഗണപത് എസ് ഗണപത് സംസാരിക്കുന്നു. ക്ഷമിക്കണം, ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ഡസ്തോയസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 22-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ ഉച്ചയ്ക്ക് 2:15.

നാളെ വൈകിട്ട് 5:00-6:50 വയലും വീടും പരിപാടി, സമ്മിശ്ര കൃഷിയുടെ വഴി, പുഷ്പകുമാർജിയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടി.

0: നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 9-ാം ദിവസം പരിപാടിയിൽ റേഡിയോ നാടകോത്സവം 2026 അവലോകനം കേൾക്കാം. നാളെ രാത്രി 9:30. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:50. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറലി.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡൻ ദേശീയ ദ്വിദിവസീയ യാത്രയാം ഗോഥെൻബർഗ് നഗരം സംപ്രാപ്തവാൻ. സഹ സ്വീഡൻ ദേശസ്യ പ്രധാനമന്ത്രിണാ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ വ്യാപാര ഹരിത പരിവർത്തന AI തഥാ രക്ഷാക്ഷേത്രേഷു സഹകാരസ്യ സമീക്ഷയൈ വാർത്താലാപം കരിഷ്യതി. ഭാരത നെതർലാൻഡ്സ് ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാൻ സാമരിക സഹഭാഗിത്വേന വർദ്ധിതവന്തൌ. പ്രമുഖേഷു ക്ഷേത്രേഷു സഹയോഗം സുദൃഢം കർത്തും 17 സന്ധിപത്രേഷു ഹസ്താക്ഷരിതവന്തൌ. ഹോർമുജ് ജലസന്ധൌ വാണിജ്യിക നൌകായാനസ്യോപരി ആക്രമണാനി അസ്വീകാര്യാനി ഇതി ഭാരതേന നിന്ദിതം. കാംഗോ യുഗാണ്ട ദേശയോഃ ഇബോളാ പ്രകോപഃ അന്താരാഷ്ട്രീയ ചിന്തയാഃ സാർവജനിക സ്വാസ്ഥ്യാപത്കാലേതി വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഘോഷിതം. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ശ്രേയാൻസി വാല്ലിസെട്ടി ഇത്യേഷാ ബാവോജി ചൈനാ മാസ്റ്റേഴ്സ് സ്പർധായാം മഹിളാ ഏകല ക്രീഡായാം രജത പദകം വിജിതവതി. അഥ വാർത്താഃ വിസ്തരേണ. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോഥെൻബർഗ് നഗരം സംപ്രാപ്തവാൻ. നെതർലാൻഡ്സ് ദേശസ്യ സ്വീയാം യാത്രാം സമാപ്യ അസൌ അദ്യ സായങ്കാലേ സ്വസ്യ പഞ്ചദേശാനാം യാത്രായാഃ തൃതീയ ചരണേ സ്വീഡൻ ദേശം സംപ്രാപ്തവാൻ. സ്വീഡൻ ദേശസ്യ സ്വീയായാം ദ്വിദിവസീയ യാത്രായാം ശ്രീമോദി അദ്യ സ്വീഡിഷ് പ്രധാനമന്ത്രിണ ഉൽഫ് ക്രിസ്റ്റർസനേന സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി തഥാ ദ്വിപക്ഷീയ സംബന്ധാനാം സർവേഷാം പക്ഷാണാം സമീക്ഷാപി വിധാഷ്യതി. ഉഭയോഃ പക്ഷയോഃ വ്യാപാരഃ ഹരിത പരിവർത്തനം കൃത്രിമ ബുദ്ധിമത്ത സ്റ്റാർട്ടപ്സ് സുദൃഢ ആപൂർത്തി ശൃംഖലാഃ രക്ഷാ അന്തരീക്ഷം ജലവായു പരിവർത്തനം ജനസംബന്ധാശ്ച ഇത്യാദിഷു

0: प्रायः सपादपञ्चवादने कोटा सम्भागस्य नागडा क्षेत्रस्य समीपे त्रिवेन्द्रम न्यूडेल्ही राजधानी इत्यत्र एकः गार्डकोचः एकः एसी थ्री टीयर इत्येतयोः द्वयोः कोचयोः अग्निप्रकोपः अभवत्। मन्त्रालयः अवदत् यत् कोचमध्ये सुरक्षाव्यवस्थायाः तत्क्षणमेव कार्यं कृतम्, रेलयानं च स्वयमेव स्थगितम्। रेलचालकदलेन तत्क्षणमेव प्रभावितौ उभौ कोचौ पृथक् कृतं, तथा च अस्यां घटनायां यात्रिणः क्षतेः कापि सूचना नास्ति। विश्वस्वास्थ्यसंघटनेन इबोला महामार्याः घोषणा कृता। कांगो लोकतांत्रिक गणराज्य तथा युगांडा देशयोः प्रसृतं कोरोना विषाणोः प्रकोपं अन्तर्राष्ट्रिय स्तरे सार्वजनिक स्वास्थ्य आपत्कालरूपेण घोषितमस्ति। विश्वस्वास्थ्यसंघटनस्य महानिदेशकः टेड्रोस अधानोमा घेब्रेयसस इत्यनेन 300+ संदिग्ध प्रकरणानां तथा 88 मृत्यूनां विवरणानन्तरम् एषा निर्णयः प्रदत्तः। डब्ल्यूएचओ संस्थया सामाजिक अन्तर्जालीय पटले प्रकाशिते सन्देशे स्पष्टतया उक्तं यत् अयं प्रकोपः कोविड 19 इव वैश्विक महामारी आपत्कालस्य श्रेण्यां नागच्छति, तथा च अन्तर्राष्ट्रिय सीमाः न निरोधव्याः इति परामर्शः अपि प्रदत्तः। स्वास्थ्य अधिकारिभिः उक्तं यत् अयं प्रकोपः इबोला विषाणोः दुर्लभेन बंडिवुग्यो प्रभेदेन सम्बद्धः अस्ति, यस्य कृते अधुना किमपि स्वीकृतम् उपचारः उपलब्धः नास्ति। इबोला रोगः शरीरद्रव संस्पर्शेन प्रसारं करोति, तथा च गभीरां प्रायः प्राणघातिनीं च व्याधिं जनयितुं शक्नोति। बैडमिंटन क्रीडायां भारतस्य श्रेयांसी वाल्लिसेट्टी इत्येषा बाबोजी चाइना मास्टर्स स्पर्धायां महिला एकल क्रीडायां रजत पदकं विजितवती। अद्य नेपालदेशीया पर्वतारोही कामी रीता शेरपा इत्येषा 32 वारं माउंट एवरेस्ट शिखरम् आरुह्य ऐतिहासं विरचितवती। 55 वर्षीया एषा पर्वतारोही विश्वस्य उच्चतम शिखरम् सर्वाधिकवारं आरोहणस्य स्वकीयमेव कीर्तिमानं पुनः आरेखितवती। इति वार्ताः।
1: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടു?
3: നിക്ഷേപിക്കൂ,
4: നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
3: ഓ ഐ നോ,
4: RBI പറയുന്നു
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
7: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
6: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
8: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുംതോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ

0: പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദിഖ്, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർകണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത.

0: പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരംവീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരംവീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
0: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് ആകാശവാണി വാർത്തകളോട്.
2: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കും.

0: யாரொரு சரணமில்லையப்பா,
1: ஹரிஹர சுதனே சரணம் பொன்னையப்பா.

സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvm@gmail.com.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ.

0: ആകാശവാണി.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: ലക്ഷ്യം തെറ്റിപ്പോയ അമ്പ് പോലെയാണ് കോപത്തിൽ നാം പ്രയോഗിക്കുന്ന വാക്കുകൾ. അതാർക്ക് എങ്ങനെ വേദനിക്കുമെന്ന് പറയാനാവില്ല. വികാരമല്ല വിചാരമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരാഭിമുഖമാണ് ഇന്നത്തെ പ്രധാന പരിപാടി. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്ന, വേഗത്തിൽ വളരുന്ന, ധാരാളം കയറ്റുമതി സാധ്യതകളുള്ള ഒന്നാണ് വനാമി ചെമ്മീൻ. കൂടാതെ രുചികരവും പ്രോട്ടീൻ സമൃദ്ധവുമാണ് ഇത്. കേരളത്തിൽ വലിയ തോതിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ വർഷങ്ങളായി വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എ. ചെയ്യുന്ന കൃഷിയെക്കുറിച്ചുള്ള സൂക്ഷ്മവും കൃത്യവുമായ അറിവ് കൃഷി ലാഭകരമാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹം. വനാമി കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ഇദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്.

0: ശ്രീ അൻസറുദ്ദീനുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. അൻസറുദ്ദീൻജി, പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വനാമി ചെമ്മീൻ കൃഷിയെ കുറിച്ചാണ്.
1: അതെ.
0: ഒരു പുതിയ കർഷകൻ, ചെമ്മീൻ കൃഷി തുടങ്ങാൻ ഇഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പം, എവിടാണ് ഇത് ചെയ്യേണ്ടത്? കുളത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുളം ഒരുക്കണമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: വനാമി ചെമ്മീൻ കൃഷി കുളങ്ങളിലും ചെയ്യാം, ബയോഫ്ലോക്ക് ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കുളങ്ങളിലാണ്. അത് നമ്മുടെ കായലോരങ്ങളിൽ മേലിയേറ്റവും മേലിയിറക്കമുള്ള സ്ഥലങ്ങളിലാണ് കുളങ്ങളുള്ളത്. ഒരു 100 സെന്റിന്റെ കണക്ക് വെച്ച് പറയാം. 100 സെന്റ് ഉള്ള ഒരു കുളം, ഉപ്പ് വെള്ളം കിട്ടുന്ന ജലാശയം. അപ്പൊ ആ കുളത്തിൽ 1 മീറ്റർ വെള്ളം, അതല്ലെങ്കിൽ 1.5 മീറ്റർ വെള്ളം, അല്ലെങ്കിൽ 2 മീറ്റർ വെള്ളം, കുളത്തിന്റെ ആഴം കൂടുകയും കുറയാൻ ചെയ്യാം. 1 മീറ്റർ വെള്ളമാണെങ്കിൽ ഇലക്ട്രിക് പമ്പ് വെച്ച് വെള്ളം പറ്റിച്ച് പുറത്തേക്ക് കളയുക. ആ കുളത്തിൽ 1 അടി വെള്ളം ആവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ശരിക്ക് കള മത്സ്യങ്ങളുണ്ടാവും. ഈ കള മത്സ്യങ്ങളെ കൊല്ലാൻ നമ്മൾ TCD പൗഡർ എന്ന് പറഞ്ഞ ഒരു പൗഡർ വിപണിയിൽ കിട്ടും. അത് നമ്മൾ തലേന്ന് രാത്രി ഒന്ന് കുതിർത്ത് വയ്ക്കും. അതേ നമ്മൾ ഈ പുട്ട് പരുവത്തിനും മാവ് പരുവത്തിനും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാവിലെ 6 മണിക്ക് കുളത്തിലേക്ക് വിതറി കൊടുക്കും. 2-3 മണിക്കൂറിനുള്ളിൽ കള മത്സ്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഈ കുളത്തിനകത്ത് അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു മീനുണ്ട്, അതുപോലെ നീളമുള്ളതാണ്. അതിന്റെ പേര് തൊണ്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ബ്ലാങ്ക് എന്ന് പറയുന്നത്, വടക്കോട്ട് പോയാൽ കൈപ്പാമ്പ്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പം അതിൻ്റെ എല്ലാം നമ്മൾ ഈ മരുന്ന് കൊല്ലും. അത് കഴിഞ്ഞ് 1-24 മണിക്കൂർ അവിടെ വെള്ളം അങ്ങനെ ഇട്ടേക്കും. പിറ്റേ ദിവസം 200 കിലോ കുമ്മായം, പുതിയ കുളമാകുമ്പോൾ 200 കിലോ കുമ്മായം ഒരു പെട്ടിയിലോ ചരുവത്തിലോ കുറേ ചേർത്ത് കലക്കി കുളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക. എന്തിനാ? അരിയിൽ സോയിൽ pH ലഭിക്കുന്നതിന്
0: വേണ്ടിയാണ്.
1: അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് കുളത്തിലേക്ക് കയറ്റും.
0: അപ്പൊ ഈ ചത്ത കളമീനുകളെയൊക്കെ അവിടെ നിന്ന് എടുത്ത്
1: അതൊക്കെ എടുത്ത് മാറ്റും. നെറ്റില്ലാത്ത കുളങ്ങളാണെങ്കിൽ അത് പരുന്ന് കാക്കയെല്ലാം പറിക്കൊണ്ട് പൊക്കോളും. വലിയ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ വെള്ളം ഫുട്ബോളിന്റെ തുമ്പത്ത് 1 നമ്പർ നെറ്റ് വെച്ച് കെട്ടി തിരിച്ച് കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. കുമ്മായടിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് ആ പഴയ ലെവലിലേക്ക് വെള്ളം എത്തുമ്പോൾ 50 കിലോ ബ്ലീച്ചിങ് പൗഡർ, ബാക്ടീരിയ ലോഡുകളൊക്കെ പിന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി 50-75 കിലോ ബ്ലീച്ചിങ് പൗഡർ ഇതേ കുമ്മായം ഇത്രയും അതേ രീതിയിൽ കലക്കി വരിക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ കള മത്സ്യങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസം നമ്മൾ 100 കിലോ ഡോളമിറ്റ്, 5 കിലോ സോഡാപ്പൊടി, ഇത് രണ്ടും മിശ്രിതമാക്കി അടിച്ചു വയ്ക്കും. സോഡാപ്പൊടി ഉപയോഗിക്കുന്നതിനാണ് pH നിലനിർത്താനും അൽക്കനേറ്റി നിലനിർത്താനും. ഈ അൽക്കനേറ്റി നിലനിർത്തുന്നതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ തീറ്റ എടുക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് മിനറൽസ് കൊടുക്കും. മിനറൽസ് വിപണിയിൽ വാങ്ങാൻ കിട്ടും. അത് കിട്ടാതെയുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ പൊട്ടാഷ്, 10 കിലോ മഗ്നീഷ്യം, രണ്ടുപേരെ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ മിനറൽസ് ആവും. അതിന്റെ വിറ്റേന്ന് ഒരു പ്രോബയോട്ടിക്, നമുക്ക് വെള്ളത്തിനെ ചെറിയ ബ്ലൂമിങ് വേണം, അമ്പളം പച്ച കളറാക്കാൻ. അതിന് 1-5 കിലോ അരിത്തവട്, 2.5 കിലോ ശർക്കര, 250 ഈസ്റ്റ് ഇട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറോ കുളിപ്പിച്ച് വെച്ചതിന് ശേഷം ആ ജ്യൂസ് എടുത്ത് കുളത്തിൽ കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കളറ് കിട്ടും.
0: വെള്ളത്തിൽ പച്ചക്കളറായിട്ട് പ്ലാങ്ക്ടൻസ് എല്ലാം വരും,
1: എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് കുളത്തിലെ വെള്ളം നമ്മൾ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഉൽപാദന കേന്ദ്രത്തിൽ കൊണ്ട് പരിശോധിക്കാൻ കൊടുക്കും. കുളത്തിൽ എത്ര ഉപ്പുണ്ട് ഇത് പരിശോധിച്ച് അവിടെ ഹാച്ചറിയിൽ കിടക്കുന്ന വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ നമ്മളെ കുളത്തിലെ വെള്ളത്തിന്റെ ഘടനയിലാക്കി എടുക്കും. അപ്പൊ അവിടെ pH പരിശോധിക്കപ്പെടും. അപ്പൊ 2-3 ദിവസം കഴിയുമ്പോൾ അവര് വിളിച്ച് പറയും സ്റ്റോക്ക് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഹാറ്ററി എന്ന് കൊണ്ടുവന്ന് ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കുളത്തിലിട്ടേക്കും. ഈ കവറോട് കൂടി
0: രണ്ട് വെള്ളം
1: ടെമ്പറേച്ചറും കവറിലെ ടെമ്പറേച്ചർ ഒന്ന് സെയിം ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ കൂട് തുറന്ന് കുളത്തിലേക്ക് ഇറക്കി വിടും.
0: താങ്കള് എക്സാമ്പിൾ പറയുന്ന ഒരു 100 സെന്റ്, അപ്പൊ ഈ 100 സെന്റിന് വേണ്ടി എത്ര കുഞ്ഞുങ്ങളെ ആയിരിക്കും ഒരു ശരാശരി വിടേണ്ടത്?
1: കുളത്തിന്റെ ആഴം ഞാൻ ആദ്യം പറഞ്ഞു, 1 മീറ്റർ ആഴമാണെങ്കിൽ 1 ലക്ഷം ഇടുന്നതാണ് അനുയോജ്യം. 1.5 മീറ്റർ ആഴമാണെങ്കിൽ 1.5 ലക്ഷം ഇടാം. 2 മീറ്റർ ആഴമാണെങ്കിൽ 2 ലക്ഷം ഇടാം. 2-2.5 ലക്ഷം ഇടാം. പരിപാലന മുറയാണ് ഇതിന്റെ മെയിൻ ഘടകം.
0: അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആദ്യം താങ്കൾ പറഞ്ഞ മാതിരി തന്നെ കുളം റെഡിയാക്കി മിനറൽ മിക്സ്ചറും അതുമൊക്കെ ഇട്ടൊരു പച്ചപ്പൊക്കെ വന്ന്, അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വിടുമ്പം അതുങ്ങളുടെ ആഹാരമാണോ ഈ പച്ച വരുന്നത്?
1: പച്ചപ്പ് അതുങ്ങളുടെ ആഹാരമാണ്, അവർക്ക് അത് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഇറക്കി വിട്ട് രാവിലെ 6-7 മണി ടൈമാണ് ഇറക്കി വിടാൻ പറ്റിയ സമയം. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ 1 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 500 ഗ്രാം ഫീഡ് കൊടുക്കും. അത് കമ്പനി ഫീഡാണ് കൊടുക്കുന്നത്.
0: കുഞ്ഞുങ്ങൾക്കുള്ള

0: ഫീഡാണ്.
1: 38 പ്രോട്ടീൻ കിട്ടുന്ന ഫീഡ്. അപ്പൊ തുടക്കത്തിൽ ഫസ്റ്റ് നേരം 500 ഗ്രാം, അങ്ങനെ 3 നേരം, ഒരു നേരം രാവിലെ ഇറക്കി വിടുന്ന സമയം കൊടുക്കുന്നില്ല. അപ്പൊ 500 ഗ്രാം വെച്ച് 3 നേരം കൊടുക്കും ആ ദിവസം. പിറ്റേ ദിവസം 600 ഗ്രാം വെച്ച് 4 നേരം ആക്കും. അങ്ങനെ 5 ദിവസം വരെ 100 ഗ്രാം 100 ഗ്രാം ഒരു നേരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇറക്കി വിട്ട ദിവസവും 5-ാം ദിവസം എത്തുമ്പോഴേക്കും 2500 2600 എത്തും ഒരു ദിവസം തീറ്റ അളവ്. അപ്പൊ 900 ഗ്രാം ഒരു നേരമാവും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ പിന്നെ 800 ഗ്രാം ആക്കും, അളവ് കൂട്ടും. ഒരു നേരത്തിൽ 200 ഗ്രാം വെച്ച് അധികം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് കൊടുത്ത് 10 ദിവസം പോകും. 10 ദിവസം പോകുമ്പോൾ ഒരു 10-45 കിലോ തീറ്റ കുളത്തിൽ വീണ് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഒരു 20% വേസ്റ്റാണ് വരുന്നത്. അതിൽ നിന്ന് അമോണിയ ഉണ്ടാകും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ അമോണിയ 25 0 25 അല്ലെ 50 75 ഒന്ന് കാണത്തില്ല, 75-50 കാണത്തുള്ളൂ. പക്ഷെ പിന്നീട് അങ്ങോട്ട് തീറ്റ വീഴും തോറും അമോണിയയുടെ അളവ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 10 ദിവസം ആകുമ്പോൾ ഒരു 1/2 കിലോഗ്രാം പ്രോബയോട്ടിക്. പിന്നെ ഒരു 20 ദിവസം ആകുമ്പോൾ വീണ്ടും നമ്മൾ 1 കിലോ ആക്കും. 30 ദിവസം കൂടും തോറും അളവ് കൂട്ടിക്കൂട്ടി പോകും,
0: പ്രോബയോട്ടിക്സിന്റെ അളവ് കൂട്ടിക്കൂട്ടി പോകും. അപ്പൊ ഈ വെള്ളത്തിന്റെ പിന്നെ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വല്ലതുണ്ടോ? കൂടി അങ്ങനെ നോക്കേണ്ട ആവശ്യം
1: കാര്യമില്ല. പിന്നെ നമുക്ക് 15-20 ദിവസം ആകുമ്പോൾ ചെക്ക് ട്രേകൾ കുളങ്ങളിൽ ഇടും. 3-4 ചെക്ക് ട്രേ ഇട്ടേക്കും. അതിനകത്തൊരു 15-20 ഗ്രാം തീറ്റ സാമ്പിൾ ഇട്ട് വെച്ചേക്കും. അതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ കയറിയിരിക്കും. അപ്പോഴത്തേക്കും നമ്മളെ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ 1.5-2 ഇഞ്ചായി എത്തിക്കും 20 ദിവസം ആകുമ്പോൾ. 30 ദിവസം എത്തുമ്പോഴത്തേക്കും ചെമ്മീനുകളെ നമ്മൾ അവരാഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഈ ചെക്ക് ട്രേകളെ നമുക്ക് പിന്നെ മറുപടി നൽകുന്നത്. ഇപ്പൊ ഒരു 30 കിലോ ഫീഡായി 30 ദിവസം ആകുമ്പോൾ, ഒരു ഫുൾ ദേശം 7 കിലോ 7.5 കിലോ ആയിരിക്കും ഒരു നേരം. അപ്പം നമ്മൾ തീറ്റ രാവിലെ 6 മണിക്ക് വിതറിക്കഴിഞ്ഞാൽ ഈ ചെക്ക് ട്രേകളിൽ ഒരു 50 കിലോ 50 കിലോ ഇട്ടേക്കും, എല്ലാ ട്രേകളിലും ഇട്ടേക്കും. 2 മണിക്കൂർ മിനിമം സമയം നമുക്ക് കിട്ടുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഈ ചെക്ക് ട്രേയുടെ തീറ്റയും തീരണം. കുളത്തിലെ അടിത്തട്ടിലെ തീറ്റകൾ തിന്ന് തീർന്ന് അവിടെ കിട്ടാതെ വരുമ്പോൾ അവർ ഈ ട്രേകളിൽ കയറും. കയറി നമ്മളൊരു ചെക്ക് ട്രേ ഇങ്ങനെ പൊക്കി പതുക്കെ മേപ്പോട്ട് പൊക്കി നോക്കുമ്പോൾ ചെക്ക് ട്രേ നേരെ കൊഞ്ചിരിപ്പോലും ശകലം പീട് ബാക്കിയുണ്ട്. അപ്പം മനസ്സിലാകാം നമ്മൾ കൊടുത്ത അളവ് കറക്റ്റ് 2 മണിക്കൂർ. പിന്നെ കൂടുതൽ ദിവസങ്ങൾ നീളും തോറും പിന്നെ തീറ്റയെടുപ്പ് വളരെ കൂടുതലായിരിക്കും. 30-75 ദിവസം വരെ ഒരു 6% കഴിക്കും. എന്ന് വെച്ചാൽ 100 കിലോ ചെമ്മീന് 6 കിലോ തീറ്റയും നടത്തണം. അപ്പം നമുക്കൊരു 1000 കിലോ ചെമ്മീൻ കുളത്തിലുണ്ടെങ്കിൽ 60 കിലോ കൊടുക്കേണ്ടി വരും. അതൊരു ഘട്ടം. ഇത് നമുക്ക് ഇതെല്ലാം പരിശോധിക്കാം. ഒരു 2-3 വർഷം ഒരു കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞതെല്ലാം മനസ്സിലാക്കാം. ഇത് നമ്മൾ 40-50 ദിവസം ആകുമ്പോൾ ഒരു വീശ വല വെച്ച് വീശി ഒരു ബോക്സിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ജീവനോടെ തന്നെ ഈ ബോക്സിലേക്ക് ചെമ്മീനുകളെ ഇടും. ആ വലയും തട്ടി എല്ലാം ജീവനോടെ കിടക്കുകയാണ്. ഒരു ത്രാസ് എടുത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ആ വെള്ളത്തിൻ്റെ ബാലൻസ് മാറ്റിക്കൊണ്ട് ചെമ്മീനുകൾ ഇട്ടിട്ട് 1 കിലോ കണക്ക് കൂട്ടിയിട്ട് തൂക്കി നോക്കി തിരിച്ചെണ്ണി വിടുമ്പോൾ അറിയാം നമ്മളെ കൗണ്ട് എത്ര ആയി എത്ര ഗ്രാം ആയി. ആവറേജ് ബോഡി വെയിറ്റ് 50 ദിവസം ആകുമ്പോൾ 10 ഗ്രാം കിട്ടണം.
0: അത്ര ആണെങ്കിൽ നമ്മുടെ വളർച്ച നല്ലതാണ് നമുക്ക് വിശ്വസിക്കാം.
1: നമ്മൾ 1 കിലോ തീറ്റയാണ് കഴിക്കുന്നതെങ്കിൽ 700 ഗ്രാം 750 ഗ്രാം മാംസം വെച്ച് തരും. ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറസുകളെ കുറിച്ച് കർഷകരൊക്കെ നല്ല ബോധവാന്മാരാണ്. അത് ഏറ്റവും ഡേഞ്ചർ വൈറസാണ്. വനാമി ചെമ്മീനായാലും കാരച്ചെമ്മീനായാലും ഏതിനായാലും വൈസ്പോട്ട് വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ കൊറോണ വൈറസ് വന്ന മോഡലാണ്. അത് പിടിപെട്ട് കഴിഞ്ഞാൽ കൂട്ടമരണമാണ്. അത് വരാതെ സൂക്ഷിക്കേണ്ടത് കൃഷിക്കാരന്റെ ആവശ്യമാണ്.
0: താങ്കൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്?
1: ഞാൻ പ്രതിരോധിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കുന്ന വെച്ചാൽ ഡിസംബർ നവംബർ മാസങ്ങളിൽ സ്റ്റോക്കിംഗ് പാടില്ല. ബാക്കിയുള്ള 10 മാസം എപ്പോൾ വേണമെന്ന് സ്റ്റോക്ക് ചെയ്യാം. ഈ ഒരു 2 മാസം സ്റ്റോക്കിംഗ് ഒഴിച്ച് ബാക്കി ഏത് മാസം കൃഷി ചെയ്താലും അനുയോജ്യമായിരിക്കും. ഡിസംബറിലോ നവംബറിലോ സ്റ്റോക്ക് ചെയ്യുന്ന ചെമ്മീന് വൈസ്പോട്ട് വന്നിരിക്കും.
0: വൈസ്പോട്ട് വന്നാൽ എന്തുവാണ് ചെയ്യുന്നത്?
1: ഒന്നും ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ വന്നാലും വലിയ പ്രായത്തിൽ വന്നാൽ പെട്ടെന്ന് പിടിച്ച് തീർക്കുക, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാര്യം ഒരു ദിവസം പോകും തോറും ഡേഞ്ചറായിക്കൊണ്ടിരിക്കും, കൂടുതലും മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മരണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഹാർവെസ്റ്റ് ചെയ്യുക, ഉള്ള കാശിന് വിറ്റ് കാശാക്കുക. ഒരു മാസത്തിനായി വന്നാൽ ഒന്നും ചെയ്യാത്തില്ല, ആരും എടുക്കാനില്ല. പിന്നെ രണ്ടാമത്തെ രോഗത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പം 38 ഡിഗ്രി 39 ഡിഗ്രി ചൂടാണ്. കുറഞ്ഞ ജലാശയങ്ങളായാലും 1 മീറ്ററോ 1.5 മീറ്ററോ 2 മീറ്ററോ ഉള്ള കുളങ്ങളായാലും ശരി തന്നെ ചൂടിൽ നിന്നൊരു ബാക്ടീരിയയുടെ ആക്രമണം ശക്തമായിട്ട് മുന്നിലേക്കുന്നുണ്ട്. എല്ലാ ജലാശയങ്ങളിലുള്ള ദിവ്യ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുണ്ട്. ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ തോത് 4 ഇരട്ടിയാകും. പ്രത്യേകിച്ച് വനാമി ചെമ്മീനുകൾക്ക് ഈ ബാക്ടീരിയ ഡേഞ്ചറാണ്. കാരണം ഈ ബാക്ടീരിയ ചെമ്മീനുകളെ ആക്രമിക്കുന്ന അതിൻ്റെ മലദ്വാരം അടച്ചു കളയും. അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കത്തില്ല. അതുകൊണ്ട് 3-4 ദിവസം കൊണ്ട് അവിടെയും കൂട്ടമരണം സംഭവിക്കും. അത് വരാ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ചൂട്

0: കൂടുന്നതനുസരിച്ച് പൊട്ടാസ്യം പെറുമാംഗനേറ്റ് ഒരേക്കർ വളമാണെങ്കിൽ 500 കിലോ 4-5 ദിവസം കൂടുമ്പോൾ രാത്രി കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്ടീരിയ തടയാം. അതല്ലെങ്കിൽ ഈ ബാക്ടീരിയ തടയാനുള്ള മെഡിസിനൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. അത് വലിയ വിലയായിരിക്കും. അതിനെക്കാട്ടി എളുപ്പം ഇതാണ് പൊട്ടാസ്യം. ഞാനിപ്പോൾ തന്നെ ഈ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന അങ്ങനെയാണ്.
1: ഈ ജലാശയത്തിൽ ഓക്സിജന്റെ കോണ്ടന്റ് നല്ലപോലെ ആയിരിക്കണം. അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും?
0: ഒരേക്കർ വളമാണെങ്കിൽ 6 ബീലിന്റെ 2 ഏറേറ്റ് വെച്ചേക്കും. 2 ടൺ 2.5 ടൺ ഉൽപ്പാദിപ്പിക്കാം. വേഗാമൃതമാണെങ്കിൽ പകലുമൊക്കെ ഏറേറ്റ് വർക്ക് ചെയ്യിപ്പിക്കും. വെളുക്കുന്നവരെ ഈ ഏറേറ്റ് കൊടുക്കണം. എനിക്കാണെങ്കിൽ 5 ഏക്കറിനകത്ത് 7 ഏറേറ്റുണ്ട്. അത് പരിമിതമാണ്. എന്നാലും അത് വെച്ച് കണ്ട്രോൾ ചെയ്ത് ഞാൻ രാത്രി എപ്പോഴും ടോർച്ച് വെച്ച്
1: നോക്കും.
0: മേളിൽ വരാൻ പാടില്ല. രാത്രിയായാലും പകലായാലും ചെമ്മീൻ മേൽ തട്ടി കൂടെ പോവാൻ പാടില്ല. അത് കർശനമായി നമ്മൾ നിരീക്ഷിക്കണം.

0: ഇന്ത്യൻ മേൽത്തട്ടിക്കൂടെ പോകാൻ പാടില്ല. അത് കർശനതാണ് നമ്മൾ നിരീക്ഷിക്കണം. അതിന് ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓക്സിജൻ കുറഞ്ഞു, രാത്രിയാണെങ്കിൽ അപ്പോഴേ നമ്മൾ എന്താകണം, ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഉളിയുണ്ട് അല്ലെങ്കിൽ അതേപോലെ ലിക്വിഡൊക്കെ ഉണ്ട്, അതിൻ്റെ അളവിന് അപ്പോഴേ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം താരും, അത് നിരീക്ഷിക്കുക. അപ്പോൾ ഈ എയറേഷൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, കൂടുതൽ സമയം കൊടുക്കും തോറും എയറേഷൻ എത്രത്തോളം പകൽ കൂട്ടി നിർത്തിയാൽ രാത്രി കിട്ടും. 2 മണിക്കും 4 മണിക്കുമാണ് ഡേഞ്ചർ ആവുന്നത്.
1: പിന്നെ ഇതിന്റെ വിളവെടുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം.
0: 100 സെന്റിനകത്ത് ഇപ്പം നമ്മൾ 2 മീറ്റർ വെള്ളം ഉള്ള കുറച്ച് 2 ലക്ഷം സോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു 85-86 ദിവസം ആകുമ്പോൾ 20 ഗ്രാം ആവണം ചെമ്മീൻ ആവറേജ് ബോഡി വെയ്റ്റ്. അപ്പോൾ വിപണിയിൽ കൊടുത്താൽ നമുക്കൊരു 370 രൂപ 360 രൂപ ലഭിക്കും ഒരു കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 ടണ്ണുണ്ട് 85 ദിവസമായപ്പോൾ. അത്രയ്ക്ക് വേണ്ടി ഏറേഷനും മെഡിസിനും എല്ലാം കൊടുത്താൽ പോകുന്നത്, സംരക്ഷിച്ചാൽ പോകുന്നത്. അപ്പോൾ 4 ടണ്ണുണ്ട്, അതിൽ നിന്ന് 2 ടണ്ണ് നമുക്ക് വിപണനം ചെയ്യാം. അപ്പോൾ ഇത് പകല് തന്നെ വീശിയെടുക്കുന്ന ചെമ്മീനാണ്. ഇത് നമ്മളെ ചെറിയ ചെറിയ കച്ചവടക്കാർ ലോക്കൽ മാർക്കറ്റിൽ 50 കിലോ 100 കിലോ 500 കിലോ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ 2000 കിലോ അതിൽ നിന്ന് മാറ്റി ശേഷിക്കുന്ന 2000 കിലോ അതിന് വീണ്ടും 2 ടണ്ണ് കൂടെ വളർത്തിക്കൊണ്ട് 100-105 ദിവസം വീണ്ടും അത് 4 ടണ്ണായി മാറും. അപ്പോൾ 6 ടണ്ണ് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കിട്ടും. 2 മീറ്റർ വരെ, 1 മീറ്റർ ആണെങ്കിൽ 3 ടണ്ണാക്കാം, 1.5 മീറ്റർ ആണെങ്കിൽ 4 ടണ്ണോളം കിട്ടും.
1: എത്ര ദിവസം വരെ ഇതിനെ വളർത്താൻ സാധിക്കും? 85 ദിവസം കൊണ്ട് നിങ്ങൾ വിൽക്കാൻ തുടങ്ങും?
0: അതെ അതെ, 85 വിൽക്കാം, 70 വിൽക്കാം. നമ്മൾ അത് നമ്മളുടെ സാമ്പത്തിക പ്രശ്നം പോലെ ഇരിക്കും അതൊക്കെ. ഞാനിപ്പോ 2024-25 6 മാസം വളർത്തിക്കളഞ്ഞു. 15 കൗണ്ട് 20 കൗണ്ടായിരുന്നു ചെമ്മീൻ വനാമി. അതിന്റെ വീഡിയോ ഒക്കെ എന്റെ ഉണ്ടേ, സത്യസന്ധമായ അഭിപ്രായം പറയുന്നു. 25, 15, 20 ഇങ്ങനെ പോയി. 6 മാസം കൊണ്ട് 15 കൗണ്ടായി. അപ്പൊ നമുക്ക് കൊടുത്തപ്പോ 600 രൂപ കിട്ടി കിലോയ്ക്ക്. അങ്ങനെ നമുക്ക് എത്ര കാലം വളർത്തിക്കൊണ്ട് പോകാം. പിന്നെ ഉപ്പില്ലാത്ത ജലാശയത്തിൽ ഇതെങ്ങനെ വളർത്താൻ കഴിയും? നമുക്ക് ഉപ്പിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങൾ അത് നമുക്ക് കൃത്രിമമായിട്ട് കുളങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം. കുമ്മായം, അതുപോലെ തന്നെ ഡോളമെറ്റ്, അതുപോലെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഉപ്പിൽ നിന്ന് കിട്ടുന്ന മിനറൽസിന്റെ കണ്ടൻസാണ് കൂടുതൽ കിട്ടുന്നത്. അതിന് നമുക്ക് എന്താണ് പൊട്ടാഷ്യം, മഗ്നീഷ്യം, പിന്നെ മിനറൽസിന്റെ പോട്ട് കിട്ടും. മാച്ച് കലക്കി ഒഴിച്ച ഈ ഉപ്പിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു അതെല്ലാം കൊടുത്ത ആ ഉപ്പില്ലാത്ത വെള്ളത്തിൽ ചെമ്മീനെ വളർത്തിയെടുക്കാം.
1: വെള്ളത്തിന്റെ കണ്ടീഷൻ അങ്ങനെ തന്നെ
0: നിൽക്കും.
1: അൻസൃദ്ദീൻജി, താങ്കൾ കുറെ വർഷം കൊണ്ട് ഈ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ചെമ്മീൻ വളർത്തുന്നുണ്ട്. ഒരു പുതിയ കർഷകൻ വരുവാണ്, ഇതേമാതിരിയൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇതേമാതിരി നല്ലപോലെ ചെയ്താൽ ലാഭം കിട്ടുന്ന ഒരു വ്യവസായമാണിതല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മൾ 10 ലക്ഷം രൂപ ഇളക്കി 8 ലക്ഷം രൂപ ലാഭം തന്നെ വരും. 10 ലക്ഷം രൂപ ആകുമ്പോൾ നമുക്കൊരു 7 ടൺ ഫീഡ്, മെഡിസിന്, 2 ജോലിക്കാരെ, 1 ജോലിക്കാരെ ശമ്പളം. 1 ഏക്കറിൽ 100 സെന്റിലാണ് വളർത്തുന്നതെങ്കിൽ 5-6 ലക്ഷം രൂപ. 2000 കിലോ ചെമ്മീൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 7.5 ലക്ഷം രൂപ കിട്ടും.
1: മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്.
0: എപ്പോഴും ഉണ്ട് മാർക്കറ്റ് ഡിമാൻഡ്, എപ്പോഴും ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇതെല്ലാം വാങ്ങുന്നത് ഇപ്പോൾ ആളുകൾ.
1: അൻസൃദ്ദീൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച്. വനാമി ചെമ്മീൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സാർ, നമസ്കാരം.
2: വനാമി ചെമ്മീൻ കൃഷി അറിയേണ്ട കാര്യങ്ങൾ. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അൻസറുദ്ദീന്റെ ഫോൺ നമ്പർ 7592020479.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം. വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്തു കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസ്സ

0: തായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. പരമ്പരാഗത നെൽവിത്തുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഇവ തന്നെ കൃഷിയിൽ തൽപരരായ കർഷകർക്ക് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയും ഇവിടെ പതിവാണ്. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
1: രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം അതായത് 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: പാലും പാലുൽപ്പന്നങ്ങളും

0: കൊടുക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഉത്തരം: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. 12 ലക്ഷത്തിൽ താഴെ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതി, ലൈസൻസിന്റെ ആവശ്യമില്ല.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: M. നിസാമുദ്ദീൻ.
2: വയലും വീടും.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള പരിശീലന കേന്ദ്രത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചന, വാട്ടർ കളർ മത്സരങ്ങൾ LP UP വിഭാഗങ്ങൾക്കായും പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന, ഡയറി ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായും നടത്തുന്നതാണ്. LP UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചന മത്സരം ഈ മാസം 21 രാവിലെ 10 മണി മുതൽ 1 മണി വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയും ഉണ്ടായിരിക്കുന്നതാണ്. മെയ് മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസ രചന, 12 മണി മുതൽ 1 മണി വരെ ഡയറി ക്വിസ് എന്നിവയും ഉണ്ടായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 19 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0471244091. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471244091. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡും പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രവും നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്.

വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞലി ചക്കയുടെ അഥവാ അയിരിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 9995551346. ഒരിക്കൽ കൂടി 9995551346.

കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് മൂന്നിന് ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ CELKAU.IN എന്ന ലിങ്കിൽ

ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകും. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് June 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872438566. നമ്പർ ഒരിക്കൽ കൂടി 04872438566. കുരുമുളക് തോട്ടങ്ങളിൽ ദുരിതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളിലെ ചില്ലുകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക റെഡിയാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടി കെട്ടിവയ്ക്കണം. ദുരിതവാട്ടം വന്നുണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദുരിതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 45 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങൾ

0: ശ്രമങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ദയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL cricketil innathe aadya malsarathil പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല.

0: കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: എല്ലാ കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ നമ്മുടെ അതിഥി ഡോക്ടർ ജീമോൻ പന്യാമാക്കരാണ്. അദ്ദേഹവുമായി യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ലക്ഷ്മി എസ് ദേവി നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജീമോൻ പന്നിയമാക്കലാണ്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. പൊതുവിൽ നാം ഇപ്പോൾ കേട്ടുവരാറുള്ള ഒരു പദമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നത്?
2: ജീവിതശൈലി രോഗങ്ങൾ എന്ന് നാം പൊതുവായി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഇവയാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. എന്നാൽ അത് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമുക്ക് വരാൻ ചാൻസ് കൂടുതലായി വരുന്ന എല്ലാ രോഗങ്ങളെയും പൊതുവായി ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാം. എങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് രോഗങ്ങളാണ് ഏറ്റവും പ്രധാനമായും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ രോഗങ്ങളെയാണ് പൊതുവായി ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്.
1: ഇന്നത്തെ യുവതലമുറയിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. എന്താവാം അതിന്റെ കാരണം?
2: നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതശൈലി കൊണ്ട് വരുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിൽ വരാനുള്ള സാധ്യത നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും കൂടിക്കൊണ്ടുവരികയാണ്. അതിന് പ്രധാനമായും കാരണം എന്ന് പറയുന്നത് നാലോ അഞ്ചോ ജീവിതശൈലികൾ കാരണമാണ്. അവ നമ്മുടെ ആഹാരക്രമത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം, വ്യായാമത്തിലുള്ള കുറവായിരിക്കാം, പുകയില പോലെയുള്ള പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗമായിരിക്കാം, ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗമായിരിക്കാം. ഇപ്പോൾ പുതുതായി നമ്മൾ പറയുന്നത് മതിയായ ഉറക്കം വരാത്തതും മതിയായ ഉറക്കം കിട്ടാത്തതും അതിനൊരു കാരണമായിരിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ, വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾക്ക് ശീലമാകുന്നു. അതിനാലാണ് വളരെ നേരത്തെ ഇത് സംഭവിക്കുന്നതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ നമ്മുടെ യുവതലമുറകളിൽ വരെ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. വേറെ കാരണങ്ങളില്ല എന്നല്ല, പക്ഷേ ഈ കാരണങ്ങളാണ് പ്രധാനമായും നമുക്കായി കണ്ടുവരുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടി വരികയാണ്. അത് കുറേ നാളത്തേക്ക് നമ്മൾ ഇതിന്റെ ഉപയോഗം കണ്ടിന്യൂ ചെയ്യുന്നത് വഴി നമുക്കിത് വീണ്ടും കൂടുതൽ കൂടുതൽ ഇതിന്റെ ചാൻസ് വളരെ വർദ്ധിച്ചു വരുന്നു.
1: നമ്മളിപ്പോൾ പറഞ്ഞു

0: കാരണങ്ങളായ ഭക്ഷണരീതി, വ്യായാമം, അവയിൽ ആദ്യം ഭക്ഷണരീതിയെക്കുറിച്ച് ചോദിക്കാം. എന്ത്, എങ്ങനെ, എപ്പോൾ കഴിക്കുന്നതാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്?
1: നമ്മുടെ ജീവിതത്തിന്റെ ആസ്വദിക്കുന്നത് തന്നെ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ ഭക്ഷണത്തെയും മാറ്റിവെക്കുക എന്നുള്ളതല്ല ആരോഗ്യകരമായ ഭക്ഷണ രീതി ശീലിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആഹാര രീതി റെഗുലറായിട്ട് ഒരു ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, നമ്മൾ പ്രാതൽ കഴിക്കുന്നത് 7 മണിക്കാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും 7 മണിക്ക് തന്നെ കഴിക്കുക. ഉച്ചയ്ക്കത്തെ ഭക്ഷണവും അതേ സമയത്ത് തന്നെ, എല്ലാ ദിവസവും കഴിക്കുന്ന അതേ സമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഈ ഭക്ഷണ ക്രമത്തിനുള്ള ഈ ഗ്യാപ്പ് അത് റെഗുലറായിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന രീതിയും. പിന്നെയുള്ള ആഹാരക്രമത്തിൽ നമുക്ക് വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്, നമ്മൾക്ക് മിതമായ ആഹാരം മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുന്നത് വഴി നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഊർജ തരുന്ന പദാർത്ഥങ്ങൾ കഴിക്കുന്ന വഴി അത് ചിലവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ആഹാര രീതി നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ആഹാരത്തെക്കാളും ആവശ്യത്തിന് ആഹാരത്തെക്കാളും കൂടുതൽ ആഹാരം അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മിതമായ ആഹാര രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടില്ല, നമ്മൾ മിതമായ ആഹാര രീതി പാലിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ആഹാരം കഴിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് നമുക്ക് ആ പ്രവണത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കുക. അത് കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നീട് കഴിക്കുക, അല്ലെങ്കിൽ അത് വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മുടെ മിതമായ ആഹാര രീതി പാലിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആഹാരക്രമത്തിലേക്ക് വരാൻ പറ്റും. പക്ഷെ എന്ത് കഴിക്കണം? അപ്പം എന്ത് കഴിക്കണം? നമ്മളുടെ കേരളീയരായ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫുഡ് കഴിക്കുന്നത് അരിയാഹാരമാണ്. ആ അരിയാഹാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അരിയാഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുവാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായും ഊർജം ലഭിക്കുന്ന അന്നജത്തിൻ്റെ ഭാഗമായി കഴിക്കുന്ന അരിയാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്ന ടോട്ടൽ ഊർജത്തിൻ്റെ അളവും കുറയ്ക്കാൻ നമുക്ക് കഴിയും. പിന്നീട് നമുക്ക് പറയുന്നു, അന്നജാഹാരം മാത്രമല്ല നമുക്ക് കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കഴിക്കുന്ന അളവ് വളരെ കുറവാണ്. ആ അളവ് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുക. അപ്പം നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന ഭാഗം അത് പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് നീക്കിവെക്കുകയാണെങ്കിൽ, അത് എല്ലാ ദിവസവും ക്രമമായി നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ടാകും, ബെനിഫിറ്റ്സ് ഉണ്ടാകും. പക്ഷെ ചില ആൾക്കാർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ 2 ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നുണ്ട്, അതുപോലെ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പകരമായി എന്ന് ചോദിക്കുന്നവരുണ്ടാകും. നമ്മൾ ഒരു പഴം അതേപോലെ കഴിക്കുന്നതും ജ്യൂസായി കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഷുഗർ ചിലപ്പം പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്ന കാലറി കൂടുതൽ ലഭിക്കുന്നു. ഫൈബർ പോലുള്ള നാര് പോലുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആവുന്നു. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ബലം നമ്മൾക്ക് ലഭിക്കാതെയും വരുന്നു. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കണം. അത് മുഴുവനായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ കുക്ക് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പ്രഷർ കുക്കർ പോലെയുള്ള പാത്രങ്ങൾ ഉപയോഗിച്ച് കുക്ക് ചെയ്യാതെ സാധാരണ കുക്കിങ്ങിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും നമുക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂട്ടണം, അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കണം. പിന്നീട് വരുന്ന ഒരു പ്രധാന പ്രശ്നം കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായൊരു കാര്യമാണ്. നമ്മുടെ എല്ലാ സെല്ലുകളും, നമ്മുടെ എല്ലാ കോശങ്ങളെയും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ കൊഴുപ്പ് ആവശ്യമാണ്. പക്ഷെ ആ കൊഴുപ്പിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നമ്മളൊരു 2 സ്പൂൺ ഓളം എണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മൾക്ക് ആവശ്യത്തിനുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുള്ള കൊഴുപ്പ് കൂട്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഒരുപാട് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കണം, പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കണം, നമ്മൾ ഓയിൽ കഴിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ വീടുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ചായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ മാത്രമേ ഈ ആഹാരക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ.
0: ഓക്കെ ഡോക്ടർ, ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ അധികമായി സംഭരിക്കപ്പെടുന്ന ഊർജം, നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്ന ദിവസം അധികം വ്യായാമം ചെയ്താൽ അങ്ങനെ ഒരു രീതി കണ്ടുവരാറുണ്ട്, അത് ഫലപ്രദമാണോ?
1: വ്യായാമത്തിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഹാരക്രമ രീതിയിലുള്ള ഒരു ചിട്ട വ്യായാമത്തിലും ആവശ്യമാണ്. ഒരു ദിവസം മാത്രം വ്യായാമം കൂട്ടുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം ചെലവഴിക്കാൻ നമുക്ക്

0: സാധിക്കും. പക്ഷേ വ്യായാമത്തിൽ നിന്നുള്ള ശരിയായ ഫലങ്ങൾ നമ്മൾക്ക് നേടണമെന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിട്ടയുടെ ഭാഗമാക്കി മാറ്റണം. ആ ദിനചര്യയുടെ ഭാഗമായി മാറ്റുക എന്ന് പറയുന്നത് പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കാൻ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേടുന്ന ഒരു കാര്യമാണ്. ഈ വ്യായാമ മുറകൾ ശീലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യണം എന്നുള്ള ഒരു മിഥ്യാധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല വ്യായാമ മുറകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒരു 45 മിനിറ്റ് എങ്കിലും നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ദിവസവും നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും കഴിയാത്ത ഒരു കാര്യമാണ് ഈ വ്യായാമം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചിലപ്പം പങ്കാളികൾ വേണ്ടിവരും, കൂട്ടുകാർ വേണ്ടിവരും. പക്ഷെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചില സമയം കഴിയുമ്പോൾ അവരത് നിർത്തും, ആ ശീലം. അത് നിർത്താതെ ആ അവർ ശീലിച്ചു വന്ന ആ ദിനചര്യയുടെ ഭാഗമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന വ്യായാമ മുറകൾ ശീലിക്കുന്നത് വഴി ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ഒരുപാട് യുവതി യുവാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുപോയി ഈ വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ അവർക്ക് പലപ്പോഴും മടിയാണ്, പേടിയാണ്. അവർക്ക് അവരുടേതായ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവരുടെ ഹോസ്റ്റൽ ജീവിതത്തോടനുബന്ധിച്ച് തന്നെ അവർക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ കഴിയും. പക്ഷെ നമ്മൾ സ്കിപ്പിംഗ് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റെഗുലറായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വരാന്ത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതുപോലുള്ള വ്യായാമ മുറകളും വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഏതുതരം വ്യായാമ മുറകൾ ശീലിച്ചാലും അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാനും എല്ലാ ദിവസവും കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: ഓക്കെ ഡോക്ടർ, വ്യായാമം ദിനചര്യയുടെ ഭാഗമാകണം എന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. ഏതാണ് ശരിക്കും വ്യായാമം ചെയ്യാൻ അനുയോജ്യമായ സമയം? അതിരാവിലെയാണോ, രാത്രി ഭക്ഷണത്തിന് ശേഷമാണോ?
0: ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പ്രത്യേകം സമയം നമ്മൾ വ്യായാമ മുറകൾക്കായിട്ട് മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ആകെയുള്ള വ്യായാമത്തിന്റെ അളവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുതിയ പഠനങ്ങൾ പറയുന്നത്. അത് രാവിലെ ചെയ്തതോ ഉച്ചയ്ക്ക് ചെയ്തതോ വൈകുന്നേരം ചെയ്തതോ രാത്രി ചെയ്തതോ എന്ന വ്യത്യാസമില്ല. എത്രത്തോളം വ്യായാമം നമുക്ക് കൂട്ടാൻ പറ്റുന്നതോ അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണെന്നാണ് നമ്മളുടെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഞാനിത് പറഞ്ഞെങ്കിലും ചില സമയങ്ങൾ നമ്മൾക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പം ഉദാഹരണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉച്ചയ്ക്ക് വ്യായാമത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞത് പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അതിരാവിലെ വ്യായാമത്തിനിറങ്ങുന്നവർ, പ്രത്യേകിച്ച് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വ്യായാമത്തിനിറങ്ങുന്നത് കൊണ്ട് ഈ വ്യായാമത്തിനേക്കാൾ ഉപരി വേറെ ചില അഡ്വാൻറ്റേജസും കൂടിയുണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ആ വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരു ഉപയോഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ സണ്ണിന് എക്സ്പോസ്ഡ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഉദിച്ചു വരുന്ന സൂര്യനെ എക്സ്പോസ്ഡ് ആവുന്ന അവസ്ഥയിൽ നമുക്ക് ആരോഗ്യം, നമുക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടുകയാണെങ്കിൽ വ്യായാമത്തിൽ നിന്നുള്ള ബലവും ലഭിക്കും, അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് നിന്നുള്ള പരിഹാരവുമാകും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന, ഇപ്പം നമ്മൾ ഈവൻ നമ്മുടെ യുവതി യുവാക്കളെ നോക്കുകയാണെങ്കിൽ, അവരുടെ വൈറ്റമിൻ ഡി നോക്കുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാരുടെ വൈറ്റമിൻ ഡി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്യുന്ന വ്യായാമ മുറകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേറെ ചില അഡ്വാൻറ്റേജസും കിട്ടും. അതുകൊണ്ട് ആൾക്കാർ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. വൈകുന്നേരം, രാത്രിയിലെ ആരോഗ്യം, പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ആരോഗ്യം, അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്ന റിസർച്ച് പറയുന്നത് നമ്മൾ ആരോഗ്യ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നത് കൊണ്ട് റെഗുലറായിട്ട് പാർട്ടായിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകളില്ല, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ രാത്രി ഭക്ഷണം കഴിച്ച് ഞാനിന്ന് കുറേ നടക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുന്നത്, അത് ചിലപ്പോൾ നമ്മൾക്ക് ഗുണത്തേക്കാൾ ഉപരി ദോഷവും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതിന് വ്യക്തമായ പഠനങ്ങളൊന്നുമില്ല, പക്ഷെ അതുകൊണ്ട് വ്യക്തമായ ആധികാരികമായി എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ജനറലായിട്ട് നമുക്ക് തരാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഇതാണ്, നമ്മുടെ പൊതുവായിട്ടുള്ള വ്യായാമത്തിന് നമ്മൾ ചെലവഴിക്കുന്ന സമയം കൂട്ടുക. അത് എത്രത്തോളം നമുക്ക് കൂട്ടാൻ കഴിയുന്നു അത്രയും നല്ലതാണ്. അത് ഏത് തരം വ്യായാമ മുറകളും നമുക്ക് സ്വീകരിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പുറത്തു പോയി ചെയ്യുന്ന വ്യായാമ മുറകളിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വ്യായാമത്തിനേക്കാൾ ഉപരി അഡീഷണൽ അഡ്വാൻറ്റേജസും

0: നമുക്ക് ലഭിക്കുന്നതാണ്.
1: ആരോഗ്യവാനായ ഒരാളിൽ മേൽപ്പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: നമുക്ക് ഉള്ള ഒരു മിഥ്യാധാരണയാണിത്. ഈ ലക്ഷണങ്ങൾ വരുന്നത് വരെ നമ്മൾ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ വരത്തില്ല. രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് പലപ്പോഴും കതിരയിൽ വളം വെക്കുന്നത് പോലെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി നമ്മൾ ജനിക്കുന്നത് മുതൽ തന്നെ, അപ്പം ആ ജനിച്ചു കഴിയുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ആഹാര രീതിയും നമ്മുടെ വ്യായാമ മുറകളും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത ബോധ്യവും അതിനോടുള്ള ജീവിത രീതികളോടുള്ള താരതമ്യപ്പെടലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് കുട്ടികളായിരിക്കുമ്പോഴും യുവാക്കളായിരിക്കുമ്പോഴും മുതിർന്നു വരുമ്പോഴും വളരെ അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആരോഗ്യവാനായി ശീലിക്കും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ഒരു പൊട്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞെങ്കിൽ തന്നെ നമ്മൾ അത് ആരോഗ്യ രീതിയിലേക്ക് കടന്നു വരുന്നത് കൊണ്ടും പ്രയോജനമുണ്ട്. പക്ഷെ നേരത്തെ ശീലിക്കുന്ന പ്രയോജനത്തിൻ്റെ അത്രയും പ്രയോജനം നമുക്ക് ആ സമയത്ത് നമുക്ക് ലഭിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെ രോഗലക്ഷണങ്ങളാണ് എന്നുള്ളത്. നമ്മളീ പൊതുവായിട്ട് ഈ പിന്നെ പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏർലി വാർണിംഗ് സൈൻസ് നേരത്തെയുള്ള ലക്ഷണങ്ങൾ വളരെ കുറവാണ്. നമ്മൾക്ക് ഇങ്ങനെ ഉള്ള ഒരസുഖം വരുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ലക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ, അതിരക്തസമ്മർദ്ദം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അതിരക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ആൾക്കാർ പലപ്പോഴും അവർക്ക് അതിരക്തസമ്മർദ്ദം ഉണ്ട് എന്ന് അറിയുന്നത് അവരുടെ ബ്ലഡ് പ്രഷർ വളരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരുമ്പോൾ മാത്രമാണ് അവർ പലപ്പോഴും അറിയുന്നത്. നമുക്ക് സാധാരണയായിട്ടുണ്ടാകുന്ന തലവേദന ഉണ്ടാവാം, തലവേദന നമുക്ക് പല രീതികളിലുണ്ടാവാം, അതിരക്തസമ്മർദ്ദം കൊണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അതുകൊണ്ട് അത്തരമുള്ള കോമൺ സിംറ്റംസിനെ നമ്മൾ അത് ഇഗ്നോർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് മാറ്റിവെക്കുന്നു. അത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റും ആയിരിക്കത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ എന്താ പറയുക, ഒരു ഒരു ഒരു ലക്ഷണമില്ലാതെയാണ് ചിലപ്പോൾ നമ്മൾ വളരെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈപ്പർ ടെൻഷനെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് സൈലന്റ് കില്ലർ എന്നാണ്. അത് ഒരുപാട് നാൾ ഇവൻ ഇങ്ങനെ വളരെ വളരെ എന്താ പറയുക സൈലന്റ് ആയിട്ടിരിക്കും. പെട്ടെന്നൊരു ദിവസമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് വളരെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന്. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ആൾക്കാർ രോഗികൾ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അന്ന് അഡ്മിറ്റ് ആവുന്ന ദിവസം മാത്രമാണ് അവർക്ക് അതിരക്തസമ്മർദ്ദമുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ നോക്കി നിന്ന് നമ്മൾ ആരോഗ്യ രീതി മാറ്റാം എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഒരു നല്ല ഒരു രീതിയല്ല. അത് നമ്മൾ ഈ ആരോഗ്യ രീതി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഏർലിയസ്റ്റ് എത്രത്തോളം നേരത്തെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ അത് നമ്മൾക്ക് ബലദായകമാണെന്നുള്ള ബോധ്യം നമ്മൾക്ക് വരണം. ആ ബോധ്യത്തിൽ നിന്നുള്ള ചേഞ്ചസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
1: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വരെ ആരോഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അങ്ങനെയുള്ളപ്പോൾ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്?
0: അതിന് വ്യക്തമായ മറുപടി എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യ പ്രവർത്തകരോട് പറയുന്ന ഒരു ഒരു ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരാൾ അവരുടെ അടുത്തേക്ക് ഒരു ആവശ്യത്തിനായി ചെല്ലുകയാണ്. അത് ഏത് ആവശ്യമായിക്കോട്ടെ, അവർക്ക് പനിയായിക്കോട്ടെ, അവർക്ക് ഛർദിലായിക്കോട്ടെ, എന്താവശ്യമായി ചെല്ലുന്ന ഒരു രോഗിയുടെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നത്. അത് 20 വയസ്സുള്ളയാളാണെങ്കിലും 22 വയസ്സുള്ളയാളാണെങ്കിലും നോക്കണം. പക്ഷെ ചിലപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ യുവത്വത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഡോക്ടറെ പോകേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ 20 വയസ്സിന് മുതിർന്ന ആൾക്കാരിൽ നമ്മളെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് രക്തസമ്മർദ്ദം കൂടുതലുണ്ടോ അല്ലെങ്കിൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നാൽ എല്ലാ മാസവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ വർഷവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മിനിമം 1 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ പ്രായത്തിൽ അതായത് ആരോഗ്യകരമായി ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ ആ പ്രായത്തിൽ ഒരു 3 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ അളവും പഞ്ചസാരയുടെ അളവും രക്തത്തിലെ കൊഴുപ്പിന്റെ അളവും നോക്കുന്നത് വളരെ ഉപകാരകരമായിരിക്കും. കാരണം അതനുസരിച്ച് നമ്മുടെ ജീവിത രീതി

0: മാറ്റാൻ നമ്മൾക്ക് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് അത് അത് അത് നിലനിൽക്കുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ മുതിർന്നു വരുന്നവരും പ്രായം കൂടി വരുന്നതോടും, അല്ലെങ്കിൽ ഒരു 30 വയസ്സ് 35 വയസ്സ് കഴിയുമ്പോൾ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ 2 വർഷവും 3 വർഷവും ചെക്ക് ചെയ്താൽ മാത്രം മതിയാവില്ല. ചിലപ്പോൾ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദമുണ്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടുതലുണ്ടോ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നോക്കിയാൽ മാത്രം പോരാ, ഇത് നോക്കി ഇതിന്റെ അളവ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരാൻ അവര് പ്രാപ്തരായി കടന്നു വരാൻ അവർ ശ്രമിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം, ഇതൊക്കെ ഡോക്ടർമാർ വെറുതെ പറയുന്നതാണ്, അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ നോക്കണം അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ലെവൽസ് നോക്കണം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം നോക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമല്ലേ കൂടുതൽ മരുന്നുകൾ ചെലവാകുകയുള്ളൂ എന്നാണ് ഒരു പൊതുവായി നിൽക്കുന്ന ഒരു ആർഗ്യുമെന്റ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ പല ഇതേപോലെയുള്ള രക്തസമ്മർദ്ദവും കുറച്ച് കൂടുതലുള്ള രക്തസമ്മർദ്ദവും കുറച്ച് കൂടുതലുള്ള കൊഴുപ്പും കുറച്ച് കൂടുതലുള്ള പഞ്ചസാരയുടെ അളവും എപ്പോഴും നമുക്ക് മരുന്നുകളുടെ ആവശ്യം വരില്ല. അപ്പൊ ആ മരുന്നുകളുടെ ആവശ്യം വരുന്നതിന് മുമ്പ് അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് കൊണ്ട് ഈ മരുന്നുകളുടെ ഉപയോഗം തന്നെ നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നത്, ആ മരുന്നുകളുടെ ഉപയോഗം തന്നെ കുറയ്ക്കാനും, ഭാവിയിൽ എത്രത്തോളം മരുന്ന് കഴിക്കുന്നുണ്ട് എത്ര കാലത്തോളം മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ആ പീരീഡ് വരെ കുറയ്ക്കാൻ ഈ നേരത്തെ ഇത് ഇത്തരം കാര്യങ്ങൾ അപകട ഘടകങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെയും അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരുന്നതിലൂടെയും സാധിക്കും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം.
1: ഓക്കെ ഡോക്ടർ, ചിട്ടയായ വ്യായാമവും ആരോഗ്യപരമായ ഭക്ഷണ രീതിയും ഉൾപ്പെടെ നല്ല ജീവിതശൈലി പിന്തുടർന്നിട്ടും പലരിലും പ്രമേഹം, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. എന്താവാം അതിന്റെ കാരണം?
0: ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള മിഥ്യാധാരണ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ആളെ നോക്കൂ, അയാൾ 100 വയസ്സ് വരെ ജീവിച്ചു, 100 വയസ്സിൽ അയാൾ 15-ാം വയസ്സ് മുതൽ പുകയില ഉപയോഗിക്കുന്ന ആളായിരുന്നു, എന്നിട്ടും അയാൾ 100 വയസ്സ് വരെ ജീവിച്ചു, അയാൾക്ക് ക്യാൻസറും വന്നില്ല, അയാൾക്ക് ഹാർട്ട് അറ്റാക്കും വന്നില്ല. ഇതിന് പറയാനുള്ള മറുപടി ഇതാണ്, നമ്മൾ നമ്മുടെ റോഡുകളിൽ ശ്രദ്ധിക്കുക. നമ്മുടെ റോഡിൽ നല്ല വേഗതയിൽ വണ്ടി പോകുന്ന ഒരു റോഡിന്റെ നടുക്കൂടി നമ്മൾ റോഡ് ക്രോസ് ചെയ്യണമെന്ന് വിചാരിക്കും. ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ച് എല്ലാ സമയവും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അപകടം വരണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ വണ്ടികൾ വഴി മാറിപ്പോകും. അതുപോലെ ഒരു വഴി മാറിപ്പോയ ഒരു എക്സെപ്ഷനാണ് ആ ഈ പറയുന്ന 100 വയസ്സുള്ള വ്യക്തി. കാര്യം അതുപോലുള്ള ഒരുപാട് എക്സെപ്ഷൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില ആൾക്കാർ ഇപ്പം എന്താ പറയുക, ഈ ജീവിത രീതി, നല്ല ജീവിത രീതി എന്ന് പറയുന്നത് ശീലിച്ച ആൾക്കാരിലും ഡയബറ്റീസും അതിശക്ത സമ്മർദ്ദവും ഒക്കെ വരാം, വരില്ല എന്ന് പറയണില്ല. പക്ഷേ അതിന് വരാനുള്ള സാധ്യത നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് എന്ന രീതിയിലുള്ളതാണ് നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്ത, എല്ലാം ആസ്വദിച്ച ഒരാൾക്ക് ഇതൊന്നും വന്നില്ല, അതുകൊണ്ട് ഞാൻ അതെല്ലാം പിന്തുടരും എന്ന് പറയുന്നത് ഒരു ഒരു വെഡിത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: വളരെ നല്ലൊരു ഉദാഹരണമായിരുന്നു ഡോക്ടർ. കോവിഡ് വന്നു പോയതിനു ശേഷം പലർക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, ഹൃദ്രോഗം പോലുള്ള അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതായി പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
0: ഇപ്പൊ കോവിഡ് എന്ന ഒരു മഹാമാരി നമ്മുടെ സമൂഹത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അത് ലോകമെമ്പാടും പടർന്നു പിടിച്ച ഒരു മഹാമാരിയായി ഒരുപാട് ആൾക്കാരിൽ ഒരേ സമയത്ത് കോവിഡ് ബാധിതരായി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയത്. ഇത് ആദ്യമായി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ മുൻകൂട്ടി കാണാനോ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള അതിരക്തസമ്മർദ്ദമുള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള വ്യക്തികളിൽ കോവിഡ് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം കോവിഡ് വരാനുള്ള ഒരു ചാൻസാണ് ഇത്തരം അസുഖങ്ങൾ നമ്മൾ ഉണ്ടെന്നുള്ളത്. അത് മാത്രമല്ല, കോവിഡ് ഇത്തരം അസുഖങ്ങൾ ഇല്ലായിരുന്ന ആൾക്കാരിലും കോവിഡ് വന്നതിന് ശേഷം ഇത്തരം അസുഖങ്ങൾ കൂടുതൽ ആയി കാണുന്നു എന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളുടെ കാഠിന്യം അല്ലെങ്കിൽ അത് മൂർച്ഛിക്കുന്ന അവസ്ഥ കൂടുതലായി വരുന്നു എന്നുള്ളതും പഠനങ്ങളിലൂടെ പറയുന്നുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഇപ്പം കോവിഡിലുള്ള വേറൊരു ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അമേരിക്കയുടെ പഠനങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നത്, അമേരിക്കയിൽ കൃത്യമായ വ്യായാമ മുറകളിൽ ഏർപ്പെട്ട ആൾക്കാരിൽ കോവിഡ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു.

0: പറയുന്നു. അഥവാ കോവിഡ് വന്നു എങ്കിൽ തന്നെ അത് വളരെ മിതമായ ഒരു അവസ്ഥയിലാണ് അവർക്ക് വന്നത്. അതിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ റിക്കവർ ചെയ്ത ആൾക്കാരിൽ ഇതേപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പോലുള്ള അവസ്ഥ വരാനുള്ള ചാൻസസും കുറവായിരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ജീവിതശൈലിക്ക് ഒരു ഒരു പ്രാധാന്യം വന്നിരിക്കുകയാണ്.
1: യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാര ജേതാവും പൊതുജനാരോഗ്യ വിദഗ്ധനും ഡോക്ടർ ജീമോൻ പന്നിയാമാക്കലുമായി ലക്ഷ്മി എസ് ദേവി നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
2: കിഴക്കുതിമല പടിഞ്ഞാറ സമയ

കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുഭാഷ് വാഴവിള, ജ്യോതിലക്ഷ്മി കടമ്പനാട്, അപർണ പുനല്ലൂർ, സുജിലാൽ കടക്കാമൺ, ബിപിൻ പത്തനാപുരം, രതീഷ് മലനട, രാജീവ് നരിക്കൽ, പ്രതിഭ കോട്ട.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
2: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. മൊബൈൽ നമ്പർ 9495964321, 9495565321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ.

0: സമയം 8 മണി കഴിഞ്ഞ് 34:50. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 2 ദിവസത്തെ നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വീഡൻ സന്ദർശന വേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ശ്രീ വി.ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ.എ. തുളസി, ടി.സിദ്ദി, ഒ.ജെ. ജനീഷ്, എ.പി. അനിൽകുമാർ, എം. ലിജു, റോജി എം. ജോൺ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ, വി.ഇ. അബ്ദുൾ ഗഫൂർ, കെ.എം. ഷാജി, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. കുമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് മലയോര മേഖലയിൽ ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്തിരുന്നു. താമരശ്ശേരി ചുരം റോഡിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ചുരത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇരുചക്രവാഹനത്തിൽ താഴെയിറക്കി ആശുപത്രിയിലെത്തിച്ചു. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പാർട്ടി രൂപീകരിച്ച് വെറും 2 വർഷം പിന്നിടുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച ടി.വി.കെ കേരളത്തിലും ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും ടി.വി.കെ ജില്ലാ ഘടകം രൂപീകരിച്ച് ആദ്യ യോഗം ചേർന്നു. ഐ.പി.എൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം പുരോഗമിക്കുന്നു.

0: ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമിസിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിംഗിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. സിബിഎസ്ഇ 12 ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 ഒരു ഗാർഡ് കോച്ചിലും AC 3 ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

കാവ്യങ്ങൾ എന്നിൽ നിന്നു മാഞ്ഞ വർണ്ണങ്ങൾ, നീരജിച്ച പ്രേമ കാവ്യങ്ങൾ എന്നിൽ നിന്നു മാഞ്ഞ വർണ്ണ

0: B.D. Sathisan to be sworn in as new Chief Minister of Kerala tomorrow. Four persons, including an Indian worker, killed in largest Ukrainian drone attack on Moscow. IMD forecasts severe heatwave conditions over North India tomorrow. In badminton, India's Shreyansi Vali Shetty clinches silver medal in women's singles at Baoji China Masters. And in IPL cricket, Royal Challengers Bengaluru defeat Punjab Kings by 23 runs in Dharamshala. That's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: സ്പാർട്ടയിൽ മെനലാവൂസിന്റെ ഭാര്യയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. അവളെ വീണ്ടെടുക്കാനായി വലിയൊരു പടയുമായിട്ടാണ് മെനലാവൂസ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് പാരിസ് ഒരു ഉടമ്പടി വെച്ചത്. മെനലാവൂസും പാരിസും തമ്മിലാകട്ടെ യുദ്ധം, ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഹെലനെ സ്വന്തമാക്കാം എന്നതായിരുന്നു കരാർ. അങ്ങനെ ഉടമ്പടി പ്രകാരം നടക്കുന്ന പാരിസും മെനലാവൂസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം ഇന്ന്. യുദ്ധത്തിന് തയ്യാറായിട്ട് പാരിസ് തന്റെ ചേട്ടനായ ഹെക്ടറിന്റെ പടച്ചട്ടയും മകുടവും ഒക്കെ അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ആരാണ് ആദ്യം ആക്രമിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അത് തീരുമാനിക്കാനുള്ള അവകാശം പാരിസിന് കിട്ടി. പാരിസ് തന്റെ കുന്തം മെനലാവൂസിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് ഭയങ്കര ശബ്ദത്തോടെ അയാളുടെ പരിചയിൽ തട്ടി തെറിച്ചുപോയി. മെനലാവൂസ് എറിഞ്ഞ കുന്തം പാരിസിന്റെ പരിചയുടെ പകുതി കീറിക്കൊണ്ടാണ് കടന്നുപോയത്. അയാൾ പാഞ്ഞു ചെന്ന് പാരിസിന്റെ മകുടത്തിൽ ആഞ്ഞു വെട്ടി. പക്ഷെ വാൾ 100 കഷണങ്ങളായി മുറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. തന്റെ ഭാര്യയെ തട്ടിയെടുത്ത് പാരിസിനോട് ക്ഷമിക്കാൻ മെനലാവൂസിന് കഴിയുന്നതേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെനലാവൂസ് പാരിസിന്റെ മകുടത്തിന്റെ ചരടിൽ പിടിച്ചുകൊണ്ട് വലിച്ചുലച്ച് അയാളെ ഗ്രീക്ക് സൈന്യത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പാരിസ് എത്ര വിടുവിക്കാൻ നോക്കിയിട്ടും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ മകുടം ആഞ്ഞു വലിച്ചെടുത്ത് ഗ്രീക്കുകാരുടെ മുന്നിലേക്ക് മെനലാവൂസ് എറിഞ്ഞു. വാളൂരി പാരിസിനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പാരിസ് അവിടെയില്ല. അവിടെ ഒരു പുകമറ മാത്രം. അഫ്രോഡിറ്റി ദേവി പാരിസിനെ സഹായിച്ചതായിരുന്നു അത്. പാരിസിനെ മിന്നൽ വേഗത്തിൽ ദേവി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. മെനലാവൂസ് അലറിക്കൊണ്ട് ചുറ്റുപാടും തെരയാൻ തുടങ്ങി. എവിടെ പാരിസ് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരൂ എന്ന് ആക്രോശിച്ചു. ട്രോജൻ സൈന്യവും ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിസ്മയിച്ചു നിൽക്കുകയായിരുന്നു. പാരിസ് എവിടെയാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. പാരിസിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഹെലന്റെ മുൻപിലാണ് അഫ്രോഡിറ്റി ദേവി കൊണ്ടുപോയത്. ആ സമയത്ത് ആഗ്മനോൺ ട്രോജൻ സൈന്യത്തെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പാരിസിനെ കാണുന്നില്ല, അവൻ പേടിച്ച് എവിടെയോ പോയി ഒളിച്ചു എന്നാണ് തോന്നുന്നത്. മെനലാവൂസ് വിജയിച്ചിരിക്കുന്നു. സ്പാർട്ടയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട വസ്തുക്കളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുകയാണ്. ഒപ്പം മെനലാവൂസിന് ഹെലനെ നിങ്ങൾ നൽകണം. അങ്ങനെ വിജയഭേരി മുഴക്കിക്കൊണ്ട് ഗ്രീക്കുകാർ യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. മെനലാവൂസുമായുള്ള യുദ്ധത്തിൽ പാരിസ് പരാജയപ്പെടുമെന്ന് അഫ്രോഡിറ്റി ദേവിക്ക് ഉറപ്പായിരുന്നു. അയാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. അഥീനി ദേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അഥീനി ദേവിക്ക് പാരിസിനോടും അഫ്രോഡിറ്റി ദേവിയോടും വെറുപ്പായി. എങ്ങനെയും ട്രോജൻ സൈന്യത്തെ പരാജയപ്പെടുത്തണമെന്നായി അഥീനിയുടെ മനസ്സിൽ. അതിന് ഒരു സൂത്രം പ്രയോഗിച്ച് ട്രോജൻ സൈന്യത്തെ കുടുക്കിലാക്കണം എന്നായിരുന്നു ദേവിയുടെ പദ്ധതി. അങ്ങനെ ട്രോജൻ സൈന്യത്തിൽ ഒരാളുടെ രൂപം ധരിച്ച് ദേവി ട്രോജൻ സൈന്യ നിരയിലെത്തി. അവിടെയുള്ള ഒരു വില്ലാളിയോട് പറഞ്ഞു, നിങ്ങൾ അമ്പെയ്ത് ഗ്രീക്ക് സൈന്യത്തിലെ മെനലാവൂസിനെ കൊല്ലാമെങ്കിൽ താങ്കൾക്ക് എന്ത് പേരും പെരുമയും കിട്ടും. ഈ നാണം കേട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടോ തിരിച്ചു പോകണ്ടല്ലോ. അതുമാത്രമല്ല, അങ്ങനെ ചെയ്താൽ പാരിസ് രാജകുമാരൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്മാനങ്ങളൊക്കെ തരികയും ചെയ്യും. അഥീനി ദേവിയുടെ ഈ ചതിപ്രയോഗം ആ സൈനികന് മനസ്സിലായില്ല. എന്തായാലും ഈ ഉപദേശം കൊടുത്ത പാടെ തന്നെ അയാൾ അത് വിശ്വസിച്ചു. അയാൾ മെനലാവൂസിന്റെ നേരെ അമ്പ് തൊടുത്തുവിട്ടു. മെനലാവൂസിന്റെ തോളിലാണ് അമ്പ് തറച്ചത്. ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ആഗ്മനോൺ അത് കണ്ട് കലി കൊണ്ടലറി. ചതി, ട്രോജൻസ്.

സൈന്യം വഞ്ചന കാണിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. ആഗ്മനോൺ ഗ്രീക്ക് രാജാക്കന്മാരെയും പടയാളികളെയും വിളിച്ചുകൂട്ടി. മെനലാവൂസിനെതിരെ ട്രോജൻ പടയാളി ചെയ്തത് ഒളിയമ്പാണ്. യുദ്ധമുറയ്ക്ക് എതിരായിരുന്നു അത്. അതുകൊണ്ട് ഇതറിഞ്ഞ യവനവീരന്മാരെല്ലാം കോപം കൊണ്ട് കത്തി ജ്വലിച്ചു. തിരമാലകൾ പോലെ യുദ്ധസന്നദ്ധരായ പടയാളികൾ ട്രോജൻ സങ്കേതങ്ങളിലേക്ക് ഇരമ്പിക്കയറി. എല്ലായിടത്തും നിലവിളികളും രക്തച്ചൊരിച്ചിലും മാത്രം. ഇരുഭാഗത്തും ശവശരീരങ്ങൾ കുന്നുകൂടുകയായിരുന്നു. ചോരപ്പുഴ ചുറ്റുമൊഴുകി. ഭൂമിയിലെ ഈ നാശനഷ്ടങ്ങളും ഭീകര യുദ്ധവും കണ്ട് ദേവന്മാർക്ക് പോലും മനസ്സുമടുത്തു. അവർ ഹെക്ടറിനെ ഉപദേശിച്ചു. ഹെക്ടർ ഇരുഭാഗത്തെയും നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ട്രോജൻകാരെ, നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്താൽ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ മിക്കവരും മരണമടയും. ഈ രക്തച്ചൊരിച്ചിലും മരണവും അവസാനിപ്പിക്കുന്നതിന് ഞാനൊരു മാർഗം പറയട്ടെ. എന്താണ് മാർഗം എന്ന് അവർ ചോദിച്ചു. ഗ്രീക്കുകാരിൽ ആരെങ്കിലും മുന്നോട്ട് വരട്ടെ, ഞാൻ അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണ്. ഞങ്ങളിൽ വിജയിക്കുന്നത് ആരാണെന്ന് കാണുക. ഒരു മഹായുദ്ധം ഒഴിവാക്കാമല്ലോ. ഹെക്ടറിന്റെ വാക്കുകൾ ഇവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. മുൻപ് പാരീസും മെനലാവൂസും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തി. പക്ഷെ പരാജയമടഞ്ഞപ്പോൾ അയാൾ എവിടെയും കാണാനില്ല. ഹെക്ടറും അങ്ങനെ വഞ്ചിച്ചാലോ? ചിലർക്കെല്ലാം ഈ ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഹെക്ടർ വളരെ ധീരനും ശക്തനുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ സത്യസന്ധനായിരിക്കും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് എല്ലാവരും സമ്മതം മൂളി. ആരാണ് ഹെക്ടറുമായി യുദ്ധം ചെയ്യേണ്ടത് എന്നായി അടുത്ത ചോദ്യം. അങ്ങനെ ഗ്രീക്ക് സൈന്യം കൂടിയാലോചിച്ചു. മെനലാവൂസാണ് പാരീസുമായി മല്ലടിച്ച് വിജയത്തിന്റെ വക്കോളമെത്തി. ഒരു ട്രോജൻ പടയാളിയുടെ ഒളിയമ്പേറ്റ് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അയാൾ. എങ്കിലും അദ്ദേഹം ഹെക്ടറുമായി പോരാടാൻ തയ്യാറായിരുന്നു. എന്നാൽ തന്റെ അനുജൻ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ചാടി വീഴുന്നത് ആഗ്മനോണ് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവസാനം യവനരിലെ അജാക്സ് ഹെക്ടറിനോട് എതിരിടാൻ തീരുമാനിച്ചു. ഒരു പർവ്വതത്തിന്റെ ആകാരമുള്ള ഒരാളാണ് അജാക്സ് എന്നാണ് പറയുന്നത്. ട്രോജൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തൻ പോലും അജാക്സിന്റെ തോളോടൊപ്പം പോലും എത്തുകയില്ല. അത്രയ്ക്ക് ബലിഷ്ഠമായ ശരീരമായിരുന്നു അജാക്സിന്റേത്. അജാക്സിനെ കണ്ടതും ട്രോജൻ പട പേടിച്ചുപോയി. ഹെക്ടറിന്റെ മുഖം ആകെ വിളറി വെളുത്തു. താൻ വെല്ലുവിളിച്ചു പോയതുകൊണ്ട് പിന്മാറാൻ ഒരു വഴിയുമില്ല. ഇടിയൊച്ച പോലെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അജാക്സ് പറഞ്ഞു, ഹെക്ടർ, ഞങ്ങളുടെ സൈന്യത്തിൽ നിന്ന് അജയനായിട്ടുള്ള അക്കിലസ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് കരുതി കരുത്തും തന്റേടവുമുള്ളവർ ഇനിയുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. മരണത്തിനായി ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹെക്ടർ പറഞ്ഞു, വീരന്മാർ നാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യാറ്. അതുകൊണ്ട് തടിമിടുക്കുകൊണ്ടുള്ള ഈ അഹങ്കാരം എന്റെ മുന്നിൽ കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്തം അജാക്സിന് നേരെ എറിഞ്ഞു. അത് അജാക്സിന്റെ വാളിൽ തട്ടി ഗതിമാറി. അജാക്സ് തന്റെ കുന്തം ഹെക്ടറുടെ നേരെ വലിച്ചെറിഞ്ഞു. അത് അയാളുടെ പരിച തുളച്ചു കയറി. അങ്ങനെ രണ്ടുപേരും വാളും പരിചയും കുന്തവും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. രണ്ടുപേർക്കും തുല്യ ശക്തിയാണ് എന്നതാണ് കാണികൾക്ക് തോന്നിയത്. രണ്ട് ചേരിയിലെയും സൈന്യങ്ങൾ അവരവരുടെ യോദ്ധാക്കളെ ആർപ്പുവിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവസാനം ഇരുവരും ആയുധം ഉപേക്ഷിച്ച് മുഷ്ടിയുദ്ധത്തിലേക്ക് കടന്നു. ഹെക്ടറെ വീഴ്ത്തുവാൻ അജാക്സിനോ അജാക്സിനെ വീഴ്ത്താൻ ഹെക്ടറിനോ കഴിയുന്നില്ല. രണ്ടുപേരും ഏതാണ്ട് യുദ്ധം ചെയ്ത് തളർന്ന മട്ടായി. പിറ്റേ ദിവസം ആഗ്മനോൺ ഗ്രീക്ക് സൈന്യത്തെ നയിച്ചു. അനേകം ട്രോജൻകാരെ അദ്ദേഹം വധിച്ചു. കുതിച്ചു കയറുന്ന ഗ്രീക്ക് പടയെ നേരിടാൻ ട്രോജൻ പടയാളികൾ വളരെ കഷ്ടപ്പെട്ടു. സമയം ഉച്ചയായി. വിജയശ്രീ ലാളിതനായി മുന്നേറുന്ന ആഗ്മനോണിന്റെ വലതു കൈയിൽ ഒരു കുന്തം പതിച്ചു. രക്തം ചീറ്റി ഒഴുകാൻ തുടങ്ങി. ഗ്രീക്ക് പടയിൽ ആകെ അങ്കലാപ്പായി. ട്രോജൻകാർ വിജയഭേരി മുഴക്കി. ആഗ്മനോണെ ഗ്രീക്കുകാർ താവളത്തിലേക്ക് മാറ്റി. അയാൾക്ക് മുറിവേറ്റതോടെ ഹെക്ടർ മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നയിച്ചു തുടങ്ങി. ഹെക്ടറെ ചെറുത്തു നിൽക്കാൻ ഗ്രീക്ക് സൈന്യത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് ഒഡീസിയൂസും ഡിയോമേഡും മുന്നോട്ട് വന്നു. ഹെക്ടറുടെ തലപ്പാവ് ചേർത്ത് ഡിയോമേഡോസ് കനത്ത ഒരു അടി കൊടുത്തു. ഹെക്ടർ അപ്പോൾ തന്നെ ബോധം നശിച്ച് താഴെ വീണു. ഹെക്ടർ നിലത്ത് വീഴുന്നത് കണ്ട പാരീസ് തന്റെ ചേട്ടന്റെ ശത്രുക്കൾക്ക് നേരെ പാഞ്ഞു ചെന്നു. പാരീസ് അയച്ച ഒളിയമ്പ് ഡിയോമേഡസിന്റെ ഉപ്പൂറ്റിയിലാണ് പതിച്ചത്. ഡിയോമേഡസ് യുദ്ധഭൂമിയിൽ നിലതെറ്റി വീണു. ഒഡീസിയൂസ് മാത്രമാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്റെ പൊരിഞ്ഞ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ട്രോജൻ പട നാലുപാടു നിന്ന് ഒരുമിച്ചുകൊണ്ട് ഒഡീസിയൂസിനെ എതിർത്തു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു കുന്തമേറ്റ് ഒഡീസിയൂസും നിലത്തു വീണു. ഒഡീസിയൂസിന്റെ ആർത്തനാദം യുദ്ധഭൂമിയിൽ മുഴങ്ങി. അജാക്സും മെനലാവൂസും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി പാഞ്ഞെത്തി. അല്ലെങ്കിൽ ട്രോജൻകാർ ഒഡീസിയൂസിന്റെ കഥ കഴിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു.
ഗ്രീക്ക് നേതാക്കൻ

ഗ്രീക്കുകാരെല്ലാം മുറിവേറ്റവരായിട്ടാണ് പാളയങ്ങളിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ട്രോജൻ പക്ഷത്തു നിന്ന് വിജയഭേരി മുഴങ്ങിക്കൊണ്ടിരുന്നു. യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ പിണങ്ങി മാറിയിരിക്കുന്ന അക്കിലസ് തന്റെ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ സന്തത സഹചാരിയായ പെട്രോക്ലോസിനോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ നേതാക്കന്മാരെല്ലാം തോറ്റു തുന്നം പാടുകയാണ്. അവർ എന്നെ ആക്ഷേപിച്ചതിന് മാപ്പ് പറയാൻ ഇനി വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂ. ആരെയോ ഒരാളെ നെസ്തോർ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചികിത്സകനായിട്ടുള്ള മാക്കിയോനെയാണെന്ന് തോന്നുന്നു. പെട്രോക്ലോസ് അത് കേട്ടയുടനെ ക്യാമ്പിലേക്ക് പോയി. അയാളെ കണ്ടതും നെസ്തോർ ദേഷ്യത്തോടെ പറഞ്ഞു, ഗ്രീക്ക് സൈന്യത്തിന് അപകടം പറ്റിയാൽ നിനക്ക് നിന്റെ കൂട്ടുകാരൻ അക്കിലസിന് ഒരു പ്രശ്നവുമില്ലല്ലോ. ഡിയാമേഡസിനും ഒഡീസിയൂസിനും ആഗ്മെനോണും മുറിവേറ്റ കാര്യം അക്കിലസിന് അറിയണ്ടല്ലോ. ഇതാ മാക്കിയോനെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. പാരീസിന്റെ അസ്ത്രമേറ്റു ബോധം കെട്ടു വീണ ഇദ്ദേഹത്തെ ഞാനിപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ. ഗ്രീക്ക് സൈന്യത്തിന്റെ അവസ്ഥ കണ്ടും നെസ്തോറിന്റെ പരിഭവം കേൾക്കുകയും ചെയ്തപ്പോൾ പെട്രോക്ലോസിന് ആകെ വിഷമമായി. നെസ്തോർ അയാളോട് തുടർന്ന് പറഞ്ഞു, പെട്രോക്ലോസ്, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ നാടിനു വേണ്ടി ഞാൻ മഹത്തായത് എന്തെങ്കിലും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവില്ലേ? യുവാവല്ലേ നിങ്ങൾ? ഈ പ്രതിസന്ധിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പെട്രോക്ലോസ് വളരെ വിനയത്തോടെ നെസ്തോറിനോട് ചോദിച്ചു. നീ ഇനിയെങ്കിലും നിന്റെ സുഹൃത്തായ അക്കിലസിനോട് വാശി വെടിഞ്ഞ് യുദ്ധം ചെയ്യാൻ പറയും. അതിന് സമ്മതമല്ലെങ്കിൽ അയാളുടെ പടച്ചട്ടയും ആയുധങ്ങളും തരാൻ പറയും. നീ അവ ധരിച്ചു യുദ്ധത്തിനിറങ്ങിയാൽ അക്കിലസ് ആണ് വന്നിട്ടുള്ളത് എന്ന് കരുതി ട്രോജനിലെ ആളുകൾ ഭയപ്പെടും. നീയും അക്കിലസും മിർമിടൻ ജനവും മാത്രമേ പരിക്കില്ലാത്തവരായിട്ടുള്ളൂ. നെസ്തോർ മാക്കിയോന്റെ ശരീരത്തിൽ നിന്ന് അമ്പു വലിച്ചൂരി മുറിവുകെട്ടി. പെട്രോക്ലോസ് അക്കിലസിന്റെ അടുത്തേക്ക് മടങ്ങി. അഗമെനോൺ തന്നെ അപമാനിച്ചതിൽ അക്കിലസിന് അപ്പോഴും പിണക്കമുണ്ടായിരുന്നു. പെട്രോക്ലോസ് എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും സ്വന്തം പടച്ചട്ടയും ആയുധങ്ങളും അക്കിലസ് അയാൾക്ക് കൊടുത്തു. മിർമിടങ്കാരെ പെട്രോക്ലോസിന് സഹായികളായി വിടുകയും ചെയ്തു. അക്കിലസിന്റെ പടച്ചട്ടയിട്ട് സൂര്യനെ പോലെ പെട്രോക്ലോസ് തിളങ്ങി. ഗ്രീക്ക് കപ്പലുകളും താവളങ്ങളും പിടിച്ചടക്കാൻ മുന്നോട്ട് വന്ന ട്രോജൻകാരെ പെട്രോക്ലോസും കൂട്ടരും തിരികെ പായിച്ചു. നെസ്തോർ പറഞ്ഞതുപോലെ അക്കിലസ് യുദ്ധത്തിനിറങ്ങി എന്ന് ട്രോജൻ ജനത കരുതി. അവരുടെ ആത്മവിശ്വാസം ആകെ ചോർന്നു പോകാൻ തുടങ്ങി. മെനലാവൂസും പെട്രോക്ലോസിന്റെ സഹായത്തിനെത്തി. നെസ്തോറിന്റെ മക്കളും പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതി. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പെട്രോക്ലോസും മിർമിടൻ സൈന്യവും ട്രോജൻ കോട്ടയുടെ വക്കോളമെത്തി. അല്പസമയത്തിനുള്ളിൽ ട്രോയ് നഗരം ഗ്രീക്കുകാർ കീഴടക്കുമെന്ന് ഉറപ്പായി. ട്രോയ് നിവാസികൾ ആർത്തനാദം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്കുള്ളിൽ അഭയം തേടി. ട്രോയ് നഗരത്തിന്റെ പരിപാലകനായ സൂര്യദേവൻ അപ്പോളോ ക്രുദ്ധനായി പെട്രോക്ലോസിന് നേരെ പാഞ്ഞു വന്നു. പെട്രോക്ലോസെ, തിരിച്ചു പോവുക. ട്രോയ് നഗരം പിടിച്ചടക്കുവാൻ നിനക്ക് കഴിയുമെന്ന് കരുതേണ്ട. നിനക്കെന്നല്ല, ശക്തനായ അക്കിലസ് വന്നാലും അത് നടപ്പുള്ള കാര്യമല്ല. പെട്ടെന്ന് മടങ്ങിക്കൊള്ളു എന്ന് പറഞ്ഞു. അപ്പോളോ ദേവനെ എതിർക്കുന്നത് ബുദ്ധിയല്ല എന്ന് പെട്രോക്ലോസിന് തോന്നി. അങ്ങനെ പെട്രോക്ലോസ് ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ഹെക്ടർ തന്റെ രഥത്തിൽ ട്രോജൻ കോട്ടയുടെ മുൻപിൽ നിന്നു. അയാളുടെ മനസ്സിലൂടെ കുറേ ചിന്തകൾ അങ്ങനെ പാഞ്ഞുപോയി. ഒരിക്കൽ കൂടി യുദ്ധം ചെയ്യാൻ പോകണോ അതോ കോട്ടയ്ക്കുള്ളിൽ കഴിയണോ എന്നറിയാതെ അയാൾ കുഴങ്ങി. അപ്പോളോ ദേവൻ ഹെക്ടറുടെ സ്നേഹിതന്റെ രൂപം ധരിച്ച് അടുത്തെത്തി. എന്നിട്ട് അയാളെ ഉപദേശിച്ചു, ഹെക്ടർ, താങ്കൾ ധീരനായി ഇനിയും യുദ്ധം ചെയ്യുക. ഒരു പക്ഷേ അപ്പോളോ ദേവൻ താങ്കളെ സഹായിക്കും. അത് കേട്ടപ്പോൾ ഹെക്ടറിന് വല്ലാത്തൊരു ധൈര്യം തോന്നി. അദ്ദേഹം യവന താവളത്തിലേക്ക് കയ്യിൽ കുന്തവും പേറി നീങ്ങി. പെട്രോക്ലോസിനെ കണ്ടപ്പോൾ ഹെക്ടർ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. ഹെക്ടറിനെ കണ്ട പെട്രോക്ലോസിന്റെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല. ഇരുവരും ചീറിയെടുത്തു. ആയുധങ്ങളുടെ ശബ്ദവും ആക്രോശങ്ങളും മുഴങ്ങിക്കേട്ടു. ഹെക്ടർ തോൽക്കും എന്ന നിലയിലായി. ഉടനെ അപ്പോളോദേവൻ പ്രത്യക്ഷനായി പെട്രോക്ലോസിനെ ആഞ്ഞു പ്രഹരിച്ചു. അടികൊണ്ട പെട്രോക്ലോസ് നിലം പതിച്ചു. ലോഹത്തലപ്പാവ് ധരിച്ച് പെട്രോക്ലോസ് പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. ഹെക്ടറുടെ കുന്തം പെട്രോക്ലോസിന്റെ നെഞ്ചിൽ ആഞ്ഞു തറഞ്ഞു. ഹെക്ടർ പറഞ്ഞു, പെട്രോക്ലോസെ, ഇത്രയും സമയം നിങ്ങൾ സ്വയം അഭിമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എന്താ ഒന്നും പറയാത്തത്? ട്രോയ് നഗരം കീഴടക്കുമെന്നും കൊള്ളയടിക്കുമെന്നും ഒക്കെ ആയിരുന്നല്ലോ പുലമ്പിയിരുന്നത്. എന്നോട് മത്സരിക്കാൻ നിന്നെ അയച്ച അക്കിലസ് എത്ര മണ്ടനാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോക്ലോസ് അപ്പോൾ പറഞ്ഞു, ഹെക്ടർ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്തും പറഞ്ഞുകൊള്ളുക. പക്ഷെ ഒന്നോർക്കുക, ദേവന്മാർ എനിക്കെതിരെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പരാജയം ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്താൽ തീർച്ചയായും വീരവാദം നടത്താൻ നിങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു. അപ്പോളോ ദേവനാണ് എന്നെ വീഴ്ത്തിയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു, ട്രോയ് നഗരത്തിന്റെ പടിവാതിലിൽ വെച്ച് അക്കിലസ് ഹെക്ടറിനെ കൊല്ലും. വീരനായ പെട്രോക്ലോസ് അതും പറഞ്ഞുകൊണ്ട് മരണമടഞ്ഞു.
അക്കിലസിന്റെ കവച

0: ഉച്ചവും തലപ്പാവും ഹെക്ടർ അഴിച്ചെടുത്തു. അങ്ങനെ ട്രോജൻ നഗരത്തിൽ വീരനായിട്ടുള്ള അക്കിലസിന്റെ ആത്മാർത്ഥ സുഹൃത്തും പോരാളി വീരനുമായ പെട്രോക്ലോസ് മരണമടഞ്ഞു. യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
4: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: அம்மு ஆமினா
1: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
2: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആമിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
3: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
2: എന്താ അമ്മു തലനഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
3: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
1: ആന്റി, അമ്മുവിന് തലവേദനയുണ്ട്.
2: തലവേദനയാണെന്ന് ആരാ പറഞ്ഞേ?
1: അമ്മു പറഞ്ഞു.
2: ആനിയോടാണോ പറഞ്ഞത്?
1: അതെ.
2: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മുവിന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
3: എനിക്ക്.
1: അതെ, എന്താ വല്ലാണ്ടിരിക്കണേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
2: അതുപോട്ടെ, അമ്മൂനിപ്പോ എന്തെങ്കിലും മരുന്ന് വേണോ?
3: വേണ്ട ആന്റി.
2: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
3: ശരി ആന്റി.
1: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
2: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
4: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
2: വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി എല്ലാരും. വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും ഇതൊരു ഹോസ്റ്റലൊന്നുമല്ല. അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാനിവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
1: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
2: എന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
4: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്. ഇതെങ്ങനെയാ ഉണ്ടാക്കി?
2: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ മടുപ്പ് ഓർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിന്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോ അദ്ദേഹം എന്നെ എന്ത് പറയുവോ ആവോ.
4: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
2: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക?

0: മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
1: എനിക്കറിയാം, ആനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണമേശ അതിനുള്ളതല്ല. ആനി,
1: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.
2: അതിനിവിടെ എന്തുണ്ടായി?
3: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കു പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
2: ആനി എവിടേക്കും പോവില്ല.
1: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
2: ഈ വീട് എനിക്കും നിനക്കും ആമനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
0: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
1: മാറി.
0: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
1: ഒന്നുമില്ല
0: എന്റെ പൊന്നുമോളെ. ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
1: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
1: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾ കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ. അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ്, ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോള് റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി.
4: സോറി ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടുകൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൌണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ. ഞാനൊരു പെൺകുട്ടിയല്ലേ?
4: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യുആർ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
4: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും. ഓൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തത്. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
0: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
5: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർ

ഇറുക്കയെന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ അഞ്ചാറാണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിന് നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരുകാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കയ്യും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാലം. ആന്റീനാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെ ഇല്ല. ദന്തവും ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാന്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാണ്.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വിയർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോട് പറയാതെ.
0: ഹേ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
2: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നേ.
3: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ല ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
2: എനിക്കെല്ലാരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം. നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
3: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
2: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂതിയാവുന്നത് അവളായിരിക്കും. പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
3: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
4: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കുന്നില്ല. എനിക്ക് കുട്ടികളുണ്ട്.
5: ബെർണാഡ് എനിക്ക് എല്ലാം തന്നു.

0: ഇങ്ങനെ ഒഴിച്ചിരിക്കല്ലതെന്ന്.
1: ആന്റി, ആന്റി
0: സമാധാനായിട്ടിരിക്കും.
1: ഞങ്ങൾ പോവാം.
2: ആമിന, ഇവിടെ വാ.
3: എന്തേ?
2: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
3: എന്ത് കാര്യം?
2: ആരാ നിന്റെ ഈ ബഷീർക്ക?
3: ഏത് ബഷീർക്ക?
2: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
4: ആവോ,
2: നുണ പറയണ്ട കേട്ടോ.
3: ബഷീർക്ക, ബഷീർക്ക എന്റെ.
2: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
3: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
2: അപ്പൊ മറ്റൊരു ജോലി?
3: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
2: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
3: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനുമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും, ആരും.
2: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
5: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഗുഡ് മോർണിംഗ്.
5: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കടന്നത്.
1: എന്തിന്?
5: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
1: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
5: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
1: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
5: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
1: ഈ ബാച്ചറിന് ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
5: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്തു കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
1: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
5: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത്, മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
1: ഞാൻ അങ്ങനെ ചോദിച്ചോ?
5: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതിനെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
1: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
5: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
1: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ?
5: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
1: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ്.

0: പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്, പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്, അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ ഈശ്വരാ.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാം.
1: അതിന് നിങ്ങൾ
0: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൌണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: ഈ നിരത്തിലൂടെ ഞാൻ പല വട്ടം നടന്നു. അപ്പോഴേക്കെ ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചിറകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
1: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
0: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്.

0: വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മുച്ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ.

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ച്? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ആന്റി, കല്യാണം കഴിച്ചു.

0: ആന്റി, എന്തു പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക ആന്റി.
2: ആന്റി, ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കൊറേ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
3: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല,
3: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
3: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
3: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
3: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ഹാനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
3: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
4: വരൂ സർ. എന്താ വേണ്ടത്?
3: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
4: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
3: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
4: ആമിന.
3: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സസ്?
4: മിസ് തന്നെ.
3: ഇവിടെ പുതിയതായി വന്നതാണോ?
4: അതെ.
3: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
4: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്, ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
3: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
4: ഉണ്ടല്ലോ.
3: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
4: 101.
3: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
4: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
3: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
4: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
3: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
4: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
3: പരിചയപ്പെട്ടു.
4: എങ്ങനെ പരിചയപ്പെട്ടു?
3: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
4: നിങ്ങൾ രണ്ടും മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
3: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
4: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
3: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.

0: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
1: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
0: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
1: എന്തിന് ഈ രസം കളയണം?
0: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
1: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
2: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
1: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
0: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
1: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
0: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രയ്ക്ക് കഴിയൂ.
3: നമസ്കാരം.
1: ഇയാൾ എവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
0: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
3: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
1: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
3: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
3: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
3: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
3: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
1: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
3: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനമുണ്ടാവുക. എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
2: പിന്നെ നിങ്ങളെങ്ങനെ ഇങ്ങനെയായി?
3: ഇങ്ങനെ വഷളനായി എന്നല്ലേ. ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും വളരെ ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്താ നേടി? ചവിട്ടിക്കടന്നു പോയ പാതയിലെ കുറെ പോറലും കുറെ പൊടിയും. അപ്പൊ ശരി, കാണാം.
0: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
1: ശരി. എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
0: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. അങ്കിൾ എന്നേക്ക് വരും? അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
2: ആന്റി എപ്പോ മടങ്ങിയെത്തും?
0: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
2: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
0: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
1: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
0: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
4: അറിയില്ല.
0: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
4: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
0: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞും ഞങ്ങൾക്ക് പറക്കുന്നു.
2: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
0: ഊണ് കഴിച്ചിട്ട് എന്തിനാ? ഉറങ്ങിയിട്ട് എന്തിനാ? പണം ഉണ്ടാക്കിയിട്ട് എന്തിനാ?
3: അമ്മു.
2: ഏ, നിങ്ങളോ?
3: ഞാൻ പിന്തുടരുകയായിരുന്നു.
2: എന്തിന്?
3: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാകും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
2: നിങ്ങൾക്ക് എന്ത് വേണം?

0: അറിയൂ,
1: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിലിരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
0: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു.
1: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
0: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
1: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
0: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മു അല്ലാട്ടോ, അമ്മു എന്ന വീണ.

0: അവളെന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. പങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിഡിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള, കൊച്ചു നുണക്കുഴികളുള്ള, കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ, എന്റെ ഒരു ദിവസത്തെ

0: ചെലവ് തന്നെ എത്രയാണ്?
1: ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടും. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്.
0: അല്ല, സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
1: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
0: അമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
1: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിട.
0: അമിന
1: വിടൂ, എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
0: ഒച്ചക്കൂട്ടി രക്ഷപ്പെടാനും
1: നിങ്ങളെ ഞാൻ
0: ഞാൻ പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
2: ആനി,
3: ആന്റി ഉറങ്ങിയില്ലേ?
2: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഒന്നും മയങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ ബാൽക്കണിയിൽ നല്ല നിലാവുണ്ടല്ലേ.
3: പൂമരങ്ങളുടെ നീഴലുകൾക്ക് എന്താ ഭംഗി.
2: നീ എന്തോ ഉറങ്ങിയില്ലേ?
3: എനിക്കും കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും മാമിനെയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
2: ഞാൻ വിചാരിക്കുകയായിരുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി ഒരൊന്ന് മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു. ഇന്ന് ആ ആവേശം നഷ്ടമായതുപോലെ.
3: നാളെ ഈ നേരത്ത്
2: പനാജിയിൽ ഭരണാടിനരികിൽ. ആനി,
3: എന്താ ആന്റി?
2: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവൾ നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
3: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
2: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
3: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലെ എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
2: നാളെ നീ എയർപോർട്ടിൽ വരുമോ? നീ വരണം, നീ എന്നെ യാത്ര അയക്കണം. വരില്ലേ മോളെ?
3: ഞാൻ വരാം.
2: ആനി, ഇന്ന് ഒരു ദിവസം നീ എന്റെ കൂടെ ഉറങ്ങുമോ? എന്റെ മടിയിൽ തലവെച്ച് എന്റെ മകളായിട്ട്.
3: ആന്റി.

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവും കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആന്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്കാൻ എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി വേണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു. ആന്റി മൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീറിക്ക തന്ന എന്റെ വള പൊട്ടിച്ചെറി എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർക്ക നാമിനെ അയാൾക്ക് വേണോ അത്രേ?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെയില്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്.

0: നീ പോയി കടന്നോ,
1: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
0: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഹാനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
0: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
0: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ് ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
0: എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്.
3: എങ്കിൽ ഐ എം സോറി, ഐ എം സോറി.
0: നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
0: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
0: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
0: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
0: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വംഗത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
0: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും. ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
3: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
3: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ
3: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നു വന്നവൻ? ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
3: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക?

0: മൂന്ന് പേരോ?
1: ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോവണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക്
0: സമ്മതം.
1: പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
0: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
1: ബഷീർക്ക, അതൊക്കെ പുഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
0: അപ്പോൾ എല്ലാവരും കള്ളികൾ.
1: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
0: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
2: ഇവൾ അത്താഴപ്പട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
0: എനിക്ക് വേണ്ട.
2: കാരണം?
0: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
0: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
0: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്?
2: എന്ത്?
3: എന്താ പറഞ്ഞ നീ?
0: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
0: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
0: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
0: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണീ പറയുന്നത്?
0: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്?
3: അരുത്,
0: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തതുകൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാൾ നീ കരുന്ന പോലെയല്ല.
0: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ, മോശങ്ങൾ.
2: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു.
1: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
2: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവൾക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
1: ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
2: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
1: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
3: ആരാ?
1: ഒരു ഗസ്റ്റ്.
3: നിങ്ങൾ
1: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
3: ആനി ഇവിടെ ഇല്ല.
1: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
3: അതിനിടെ അകത്ത് കയറിയോ?
1: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
3: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
1: വൈകട്ടെ,
3: നിങ്ങൾ ഇപ്പൊ പോകൂ.
1: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
3: അടുത്തു വരരുത്, എന്നെ തൊടരുത്.
1: ഒന്നുകൂടി ആലോചിക്കൂ.
3: ഒന്നും

0: ആലോചിക്കാനില്ല. ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
1: എന്നെ കൊല്ലും.
0: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും. സത്യം.
1: ഹരിതാമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, ഷെക്കിൾ മൈ അക്കൗണ്ട്.
2: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
1: അതെ.
2: എവിടേക്കാ?
1: എന്തിനറിയണം?
2: അമ്മു എവിടെ?
1: ഏത് അമ്മു?
2: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
1: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
2: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നു. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
1: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
0: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞു. ബഷീർക്ക ബഷീർക്ക
2: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ. അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഉപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കനെ വിളിച്ചോ?
3: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
0: അനി,
3: ആമിന,
0: അയ്യോ
3: ആമിന,
0: ഞാൻ പോണോ? ബഷീറിന്റെ അടുത്തേക്ക്.
3: ആമിന,
0: എന്നോട് ക്ഷമിക്കൂ. നീ
3: ആമിന,
1: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിടതരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ. അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
4: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ.
5: കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ
4: മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
5: സർഗാത്മക സഹകരണം
6: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
4: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒൻപതാം ദിവസം. ഈ റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം കേൾക്കാം നാളെ രാത്രി 9:30.
1: This is Akashvani, Thiruvananthapuram.

0: മുനിനാരായണ പ്രസാദ്.
1: കർമ്മങ്ങളുടെ നിരന്തരമായൊരു പ്രവാഹമാണ് ജീവിതം. വ്യക്തി ചെയ്യുന്ന കർമ്മവും പ്രപഞ്ചത്തിൽ ആകവേ നടക്കുന്ന കർമ്മവും സ്വാഭാവികമായി നടക്കുന്ന കർമ്മവും അതിൽപ്പെടും. കരുതിക്കൂട്ടി ചെയ്യുന്ന കർമ്മത്തിൽ പിഴവ് സംഭവിക്കാം. അത് മറ്റുള്ളവർക്ക് ദോഷകരമായി തീരാം. അത്തരം സന്ദർഭങ്ങളിൽ കുറ്റബോധം ഉണ്ടാകുന്നത് മനുഷ്യന് സ്വാഭാവികമാണ്. മതവിശ്വാസമുള്ളവരിൽ അത് പാപബോധമുണ്ടാക്കും. ഇതിൽ നിന്നുള്ള മോചനത്തിനെന്താണ് വഴി? മനുഷ്യനെ എക്കാലത്തും അലട്ടിയിട്ടുള്ള പ്രശ്നമാണിത്. വാസ്തവത്തിൽ കർമ്മം എന്നാൽ എന്താണ്? പഴയ ഭാവങ്ങൾ പോയി പുതിയ ഭാവങ്ങൾ വരിക എന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇടയാക്കുന്ന സർഗവൈഭവമാണ് കർമ്മം. അതെവിടെ നടക്കുന്നു? നദിയിലെ ഒഴുക്ക് എന്ന കർമ്മം നടക്കുന്നതിന് വെള്ളം എന്ന വസ്തു വേണം. അതുപോലെ ജീവിതമെന്ന ഒഴുക്ക് പ്രപഞ്ചത്തിൽ നടക്കുന്നതിനും വേണം വെള്ളത്തിന്റെ സ്ഥാനത്തുള്ള ഒരു വസ്തു. അതെന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു കാര്യം തീർച്ച, ആ വസ്തുവിലാണ് കർമ്മപ്രവാഹം നടക്കുന്നത്. ആ സത്യം നാശമില്ലാത്തതായിരിക്കണം, അക്ഷരമായിരിക്കണം. അതിൽ ജീവിതം എന്ന ഒഴുക്ക് നടക്കുമ്പോൾ നമ്മളതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു. പ്രകൃതിയിലാണ് സകല കൃതികളും ഉള്ളത്, കർമ്മങ്ങളും ഉള്ളത്. ആ പ്രകൃതിയുടെ വികൃതികൾ മാത്രമാണ് നമ്മളും നമ്മുടെ മനസ്സും വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള അതിന്റെ കഴിവും ഒക്കെ. അതായത് പ്രകൃതിയിലെ കൃതിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കരുതിക്കൂട്ടിയുള്ളതും അല്ലാത്തതും. അപ്പോൾ കർമ്മം ചെയ്യുന്നതാരാണ്? പ്രകൃതിയോ വ്യക്തിയോ? പ്രകൃതിയാണ് എന്ന് വ്യക്തം. എന്നാലും ഈ രഹസ്യമറിയാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തെറ്റായി ധരിക്കുന്നു നമ്മളാണ് കർമ്മങ്ങളുടെ കർത്താക്കളെന്ന്. വാസ്തവത്തിലുള്ള കർത്താവോ പ്രകൃതി. എന്നാൽ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ബോധം പ്രകൃതിക്കുണ്ടോ? പുണ്യകർമ്മവും പാപകർമ്മവും എന്ന ഭേദചിന്ത പ്രകൃതിക്കുണ്ടോ? ഇല്ല. പ്രകൃതിയുടെ ദൃഷ്ടിയിൽ എല്ലാം കർമ്മങ്ങൾ മാത്രം. നമ്മളുടെ ജീവിതവും അതിലെ കർമ്മങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഭാഗം മാത്രമാണെന്ന് കണ്ടുകൊണ്ട് ജീവിച്ചാൽ നമ്മളും സ്വാഭാവികമായി പാപ പുണ്യങ്ങളിൽ നിന്ന് മുക്തരാകും. പ്രകൃതിയുടെ ഒഴുക്കിന്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായി അനിവാര്യമായി വരുന്നതിനെയൊക്കെ പാപപുണ്യചിന്തകൾ കൂടാതെ ചെയ്യാൻ അപ്പോൾ സാധിക്കും. അതായത് ആകെയുള്ള പ്രകൃതിയുമായുള്ള ഏകത, അനന്യത കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നത് പാപകർമ്മവുമല്ല പുണ്യകർമ്മവുമല്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും പ്രകൃതിയുമായുള്ള ആകെ സത്യവുമായുള്ള ഏകത നേരിട്ടനുഭവിക്കുന്നതിനുള്ള സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു വഴികൂടിയായി മാറുന്നു. അങ്ങനെ കർമ്മം കർമ്മയോഗമായി മാറുന്നു. ജീവിത നദിയായി ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്രമേയമായ സത്യത്തെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ എന്ന് വിളിക്കുന്നത്. ആ സത്യമാണല്ലോ പ്രകൃതിയായി പ്രകടമാകുന്നത്. ആ ഒരു സത്യത്തിൽ നടക്കുന്നതാണ് സകല കർമ്മങ്ങളും. എന്റെ കർമ്മം എന്ന ഭാവത്തിന്റെ സ്ഥാനത്ത് ആ സത്യത്തിൽ നടക്കുന്ന കർമ്മം എന്നറിയുക. അപ്പോൾ എന്റെ കർമ്മം ആ സത്യത്തിൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, സന്യസിച്ചു കഴിഞ്ഞു. അപ്പോൾ കർമ്മഫലത്തിലുള്ള ആശയായിരിക്കുകയില്ല എന്റെ കർമ്മത്തെ നയിക്കുന്നത്, മറിച്ച് പ്രപഞ്ചപ്രവാഹത്തിൽ സ്വയം അലിയുന്നതിലെ നിർവൃതി രസമായിരിക്കും. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നു, മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വവിഗതജ്വരഃ. സകല കർമ്മങ്ങളെയും എന്നിൽ സന്യസിച്ചിട്ട് അധ്യാത്മചേതസ്സോടുകൂടി ആശകളില്ലാതെ മമതയില്ലാതെ വ്യാകുലത കൂടാതെ യുദ്ധം ചെയ്യുക. യുദ്ധമെന്ന ഹിംസാത്മകമായ കർമ്മം പോലും കർമ്മയോഗത്തിന്റെ ഭാഗമായി തീരുമ്പോൾ പാപവിമുക്തമാകുന്നു എന്ന് സാരം.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.